ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 13-ന്റെ മാനസ സരോവരത്തിലാണ്. 1909 ജൂൺ 13 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നത നേതാവും 20-ാം നൂറ്റാണ്ടിലെ കേരള രാഷ്ട്രീയത്തിലെ അതുല്യ നായകനുമായിരുന്ന EMS ഭൂജാതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: തെല്ലിട ആളിക്കത്തലാണ് നല്ലത്, ഏറെ നേരം പുകഞ്ഞുകിടക്കലല്ല. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ഒക്കെ ദർശനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു ജീവിത സത്യമാണിത്. നാം എത്രകാലം ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. 100 വർഷം അർത്ഥശൂന്യമായി ലക്ഷ്യബോധമില്ലാതെ പുകഞ്ഞു തീരുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ചുരുങ്ങിയ കാലമെങ്കിലും ലോകത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് ആളിക്കത്തുന്നത്. പുകയുക എന്നാൽ എരിഞ്ഞു തീരുക എന്നല്ല അർത്ഥം, മറിച്ച് പ്രകാശമില്ലാതെ ചൂടില്ലാതെ വെറും പുകപടലങ്ങൾ മാത്രം സൃഷ്ടിച്ച് അന്തരീക്ഷം മലിനമാക്കുക എന്നാണ്. അലസതയിലും ഭയത്തിലും പരാതികളിലും മുങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ ഇത്തരത്തിൽ പുകയുന്നവയാണ്. അവർക്ക് സ്വന്തം ജീവിതത്തിന് ഗുണമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് അസ്വസ്ഥത നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആളിക്കത്തുക എന്നത് ഒരു വിസ്ഫോടനമാണ്. അത് ഊർജ്ജസ്വലതയുടെയും ആത്മവിശ്വാസത്തിന്റെയും കർമ്മശേഷിയുടെയും അടയാളമാണ്. ഒരു നിമിഷമെങ്കിലും ആർജവത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് മനുഷ്യജന്മത്തിന്റെ സഫലത. എന്തുകൊണ്ടാണ് പലരും പുകഞ്ഞു തീരുന്ന ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. പരാജയപ്പെടുമോ എന്ന ഭയം കാരണം പലരും സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ മടിക്കുന്നു. ആ വലിയ തീജ്വാല ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തു വന്നാൽ താൻ വെന്തുപോകുമോ എന്ന പേടി അവരെ പുകയുന്ന അവസ്ഥയിൽ നിർത്തുന്നു. സുരക്ഷിതത്വത്തിനു വേണ്ടി സാഹസങ്ങൾ ഒഴിവാക്കുന്നവർ പതുക്കെ പതുക്കെ പുകഞ്ഞില്ലാതാകുന്നു. എന്തിനുവേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന വ്യക്തമായ ധാരണയില്ലാത്തവർ ഒരു യന്ത്രത്തെപ്പോലെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അവിടെ ആവേശമില്ല, അവിടെ പുതുമയില്ല, വെറും പുകയിൽ മാത്രം. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും അണഞ്ഞു പോകുന്ന അവസ്ഥയാണിത്. മറ്റുള്ളവരോടുള്ള അസൂയയും സ്വന്തം വിധിയെക്കുറിച്ചുള്ള പഴികളും ഒരാളെ ഉള്ളിൽ നിന്ന് പുകയ്ക്കുന്നു. ഈ പുക അയാളുടെ കാഴ്ചകളെ

നമുക്ക് ആളിക്കത്താൻ സാധിക്കും. അത് വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടാകണമെന്നില്ല. ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത കാണിക്കുക. സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. പ്രതിസന്ധികളിൽ തളരാതെ പോരാടുക. ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരന്റെ ആളിക്കത്തലുകൾ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഊർജമുണ്ട്. അതിനെ ഭയത്തിന്റെയോ അലസതയുടെയോ ചാരത്തിനിടയിൽ പുകയാൻ വിടരുത്. ആഞ്ഞു വീശുന്ന കാറ്റിൽ ഒന്നുകൂടി ജ്വലിക്കാൻ ശ്രമിക്കുക. പുകഞ്ഞു പുകഞ്ഞ് ആയുസ് തീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലോകത്തിന് ഒരു നിമിഷമെങ്കിലും വെളിച്ചം നൽകിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നത്. ആ ജ്വാലയിൽ നിങ്ങളുടെ ദുഃഖങ്ങളും പരാതികളും വെന്ത് വെണ്ണീറാകട്ടെ. പ്രകാശമുള്ള, ചൂടുള്ള, ഊർജസ്വലമായ ഒരു ജീവിതത്തിനായി നമുക്ക് തയ്യാറെടുക്കാം. ഓർക്കുക, നിങ്ങൾ ഒരു തിരുനാളമാണ്. അണഞ്ഞു പോകാനല്ല, പ്രകാശിക്കാനാണ് നിങ്ങൾ ജനിച്ചത്.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം ചെറിയ സഹായങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഒരു ചെറിയ സഹായത്തിന് പോലും ഒരുപാട് ദൂരം പ്രകാശിക്കാൻ കഴിയും. ഒരു പുഞ്ചിരി നൽകുന്നത്, ഒരു വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുന്നത്, വഴിയിൽ കാണുന്ന ഒരാളെ സഹായിക്കുന്നത്, ഇതെല്ലാം ചെറിയ സഹായങ്ങളാണ്. ചെറിയ സഹായങ്ങൾ ഒരു ചെറിയ വിത്ത് പോലെയാണ്. അത് വളർന്ന് ഒരു വലിയ മരമായി മാറും. ആ മരത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് തണലും ഫലങ്ങളും ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ നഗരത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾക്ക് റോഡ് കടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നഗരത്തിലെ ആളുകൾക്ക് അയാൾക്കൊരു ചെറിയ സഹായം പോലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി ആ വൃദ്ധനെ കണ്ടു. ആ കുട്ടി ആ വൃദ്ധന്റെ കയ്യിൽ പിടിച്ച് റോഡ് കടക്കാൻ സഹായിച്ചു. ആ വൃദ്ധന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. ആ കുട്ടിക്ക് അപ്പോൾ മനസ്സിലായി ഒരു ചെറിയ സഹായത്തിന് ഒരുപാട് സന്തോഷം നൽകാൻ കഴിയുമെന്ന്. ആ കുട്ടിക്ക് ആ ദിവസം ഒരുപാട് സന്തോഷം നൽകി. ഈ കഥയിലെ കുട്ടിയെ പോലെയാകണം നമ്മളും. നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം നൽകുന്നു. നമുക്ക് എങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ ദിവസം സന്തോഷകരമാക്കാൻ കഴിയും. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുക, അതും നമുക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ സമയം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ചെറിയ സഹായങ്ങൾ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ചെറിയ സഹായങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ട്? വെറുതെ ആലോചിക്കൂ, കൂടുതൽ സഹായിക്കാൻ തോന്നിയേക്കാം.

കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ് ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തോല കവിയെ കുറിച്ച് കേൾക്കാം. തോലൻ കേരള കവി, അതുലൻ എന്നതിന്റെ രൂപഭേദമാണ് തോലൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. തോലൻ കേരളീയ കവി, അതുലൻ എന്നതിന്റെ രൂപഭേദമാണ് തോലൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇനിയുള്ള കഥ ഐതിഹ്യമാണ്. ഉപനീതനായിരുന്ന കാലത്ത് ഇല്ലത്തെ വൃഷലിയായ ചക്കിയുമായി ബന്ധമുണ്ടാവുകയും തത്ഫലമായി ജാതിഭ്രഷ്ടനാവുകയാൽ ബ്രഹ്മചര്യത്തിന്റെ അടയാളമായ തോൽ പറിച്ചു കളയേണ്ടി വരികയും പൂണൂലിടുന്ന ചടങ്ങ് നടത്താതിരിക്കുകയും ചെയ്തതിനാലാണ് തോലൻ എന്ന പേര് സ്ഥിരപ്പെട്ടതെന്നാണ് ഐതിഹ്യം. എന്നാൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയുന്നത് കൊച്ചി രാജ്യത്തെ അടൂർക്കടുത്ത് കൊങ്ങാഴിഞ്ഞാറ് എന്ന സ്ഥലത്ത് ഐരാണിക്കുളം ഗ്രാമക്കാരനായ നീലകണ്ഠൻ എന്ന നമ്പൂതിരിയാണ് തോലൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നതെന്നാണ്. വിഘടകവി എന്ന രീതിയിലാണ് പ്രശസ്തിയെങ്കിലും തികഞ്ഞ പണ്ഡിതനായിരുന്നു തോലൻ. അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി, തേനൊത്ത വാക്കി തിലപുഷ്പമൂക്കി, ദരിദ്രയില്ലത്തെ യവാകൂപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വേന്തി എന്ന വരികൾ തോലൻ്റെതാണ്. ഓരോ വരിയിലും പ്രാസത്തിനൊപ്പം പരിഹാസവും തുളുമ്പുന്നത് കാണാം. അവർക്കങ്ങനെ ആകാമെങ്കിൽ എനിക്കിങ്ങനെയാകാം എന്ന ഒരു ധ്വനി തോലൻ്റെ മിക്കവാറും ശ്ലോകങ്ങളിലുണ്ട്. തല്ലജം താമരയാണെങ്കിൽ ചേർജവും താമരയാണെന്നും അങ്ങനെയെങ്കിൽ ചേർജലോചനെ എന്ന് പ്രയോഗിക്കുന്നതിൽ എന്തു കുഴപ്പമെന്നും തോലൻ ചോദിക്കുന്നു. കുലശേഖരവർമ്മന്റെ സുഭദ്രാ ധനഞ്ജയം നാടകം പണ്ഡിതന്മാരുടെ മുന്നിൽ വായിക്കുന്ന സന്ദർഭം സദസ്സിൽ തോലനുമുണ്ട്. വായന രണ്ടാം അംഗം കടന്നതും തോലകവി അട്ടഹസിച്ചെഴുന്നേറ്റ് അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളൽ തുടങ്ങി. സദസ്യർ പരിഭ്രാന്തരായി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ തോലകവി ഉറച്ചു വിളിച്ചു പറഞ്ഞുവത്രേ, ഞാൻ ശാകുന്തളമാണ്. അയ്യോ, ഇതാ എന്റെ ഛായയും അർത്ഥകൽപ്പനകളും എല്ലാം അഴിച്ച് അപഹരിച്ച് ഇതാ സുഭദ്രാ ധനഞ്ജയത്തിന് കൊടുത്തിരിക്കുന്നു. ഇതെനിക്ക് സഹിക്കാവതല്ലേ? സദസ്യർക്ക് മാത്രമല്ല കുലശേഖരവർമ്മനും കാര്യം സുന്ദരമായി മനസ്സിലായി. അതേ തോലൻ തന്നെ കുലശേഖരവർമ്മനെ നായകനാക്കിക്കൊണ്ട് മഹോദയ പുരേശചരിതം എന്നൊരു കാവ്യവും രചിച്ചിട്ടുണ്ട്. പണ്ഡിതൻ അല്പജ്ഞാനത്തോട് സദാ പരിഹാസി, കവി, വിമർശകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു തോല മഹാകവി.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും, പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ്, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യുഎസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട്

0: ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ ഏഴാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി BD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. വനിതാ സമ്മേളനങ്ങൾ ഇന്ന് ആർക്കും അപരിചിതമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമുദായ സംഘടനകൾക്കും വനിതാ വിഭാഗങ്ങളുണ്ട്. അവയെല്ലാം സജീവവുമാണ്. ജില്ലാതല വനിതാ സമ്മേളനങ്ങൾ നടക്കുന്നു. ദേശീയവും അന്തർദേശീയവുമായ വനിതാ സമ്മേളനങ്ങൾ നടക്കുന്നു. മലയാളത്തിൽ നടിമാരുടെ കൂട്ടായ്മയുമുണ്ട്, സമ്മേളനവുമുണ്ട്. പണ്ടൊരു സമ്മേളനത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വിപ്ലവ പുരോഗമന പ്രസ്ഥാനങ്ങൾ സജീവമായതോടെയാണ് സ്ത്രീകൾ സമ്മേളനങ്ങൾക്ക് പങ്കെടുത്തു തുടങ്ങിയത്. എന്നിട്ടും സ്റ്റേജിൽ കയറി രണ്ടു വാക്ക് പറയാൻ സ്ത്രീകൾക്ക് പേടി തന്നെയായിരുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയിൽ ദേവീബഹൻ പ്രസംഗവേദിയിലെത്തി സംസാരിക്കുന്നത് വായിക്കുമ്പോൾ ഇന്നും ഒരു രോമാഞ്ചമാണ്. വനിതാ കൂട്ടായ്മകളിൽ കെ ആർ ഗൗരിയമ്മയുടെ വാക്കുകൾ തീപ്പൊരിയായി. അഴിക്കോട് മാഷിനെ പോലെ സദസ്സിനെ ഇളക്കി മറിക്കുന്ന സ്ത്രീകൾ ഇന്നും രംഗത്തെത്തിയിട്ടില്ല തന്നെ. ധീരവും അർത്ഥവത്തുമായി സംസാരിക്കുന്ന സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തും കുറവ് തന്നെ. അത്തരത്തിൽ ഒരു മുന്നേറ്റം സാക്ഷര കേരളത്തിൽ സജീവമാകേണ്ടതുണ്ട്. അടുക്കളയിൽ ഇന്ന് പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അനന്തപുരിയിൽ നടന്ന ഒരു വനിതാ സമ്മേളനത്തെക്കുറിച്ചാണ്. ആയതിനെക്കുറിച്ച് ചരിത്രകാരനായ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ എഴുതുന്നത് ഇങ്ങനെയാണ്. അനന്തപുരിയിൽ ലക്ഷക്കണക്കിന് വനിതകൾ പൊങ്കാല നൈവേദ്യം അർപ്പിച്ചതിന്റെ അടുത്ത ദിവസമായിരുന്നു ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനം കടന്നുവന്നത്. രണ്ട് ചിറകുകളുള്ള ഒരു പക്ഷിക്ക് ഒരു ചിറകുകൊണ്ട് പറക്കാൻ കഴിയില്ലെന്നും സ്ത്രീകളുടെ പുരോഗതിയില്ലാതെ ഇന്ത്യയെ ഉയർത്താൻ പറ്റില്ലെന്നും ആദ്യമായി പ്രഖ്യാപിച്ച സന്യാസി വര്യനാണ് സ്വാമി വിവേകാനന്ദൻ. സ്ത്രീകളെ വരട്ട് തത്വശാസ്ത്രങ്ങളുടെയും സ്മൃതികളുടെയും അകത്തളത്ത് അടച്ചിട്ട അടുക്കളയിലും മറക്കുടയ്ക്കുള്ളിലും അവളെ ഒതുക്കി നിർത്തിയിരുന്ന കാലത്താണ് സ്വാമി വിവേകാനന്ദന്റെ ധീരമായ ഈ പ്രഖ്യാപനം. വനിതകൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാലയങ്ങളും തൊഴിൽ ശാലകളും ആരംഭിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളോട് സ്വാമി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു കണക്കിന് പറഞ്ഞാൽ വിവേകാനന്ദന്റെ കാലത്ത് യൂറോപ്പിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇന്ത്യയെക്കാൾ കുറവായിരുന്നു. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ബ്രിട്ടനിലെ പ്രശസ്തമായ സർവകലാശാലകൾ പോലും സ്ത്രീകൾക്ക് ബിരുദം നൽകിയിരുന്നില്ല. അതുപോലെ ബ്രിട്ടനിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിട്ട് 9 ദശാബ്ദത്തിലധികമായിട്ടില്ല. എലിസബത്ത് രാജ്ഞി മുതൽ വിക്ടോറിയ മഹാറാണി വരെയുള്ള ശക്തരായ വനിതകൾ ഭരിച്ച നാടാണ് ബ്രിട്ടൻ. എന്നാൽ പാർലമെന്റിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. രാജ്ഞിമാരുടെ കൂടെ തിരുവിതാംകൂർ വരുന്ന പരിചാരകർക്ക് പാർലമെന്റിനടുത്ത് പ്രത്യേക കൂടാരങ്ങൾ ഉണ്ടായിരുന്നതായി ബ്രിട്ടീഷ് പാർലമെന്റ് സന്ദർശിച്ച ബാരിസ്റ്റർ ജി പി പിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1924 മുതൽ 1932 വരെ തിരുവിതാംകൂർ ഭരിച്ച റീജന്റ് മഹാറാണി സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് നിയമസഭയിലേക്ക് ആദ്യമായി വനിതയെ നാമനിർദ്ദേശം ചെയ്ത് തിരുവിതാംകൂർ ചരിത്രം സൃഷ്ടിച്ചു. മാത്രമല്ല അക്കാലത്ത് പ്രധാന രാജകീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ദർബാർ ചടങ്ങുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു. സ്ത്രീകളെ സംബന്ധിക്കുന്ന പല പരിഷ്കാരങ്ങളും നടപ്പാക്കിയത് റീജന്റ് മഹാറാണിയാണ്. ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും അക്കാലത്താണ്.

1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. ഗ്രാമീണ ശാക്തീകരണം, ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും അവസാനം എന്നതായിരുന്നു ഇത്തവണത്തെ വനിതാ ദിനത്തിലെ മുദ്രാവാക്യം. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, മാനസിക പീഡനം, മാനഭംഗം, സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകം, മൊബൈൽ വഴി സ്വകാര്യ ജീവിതം നഷ്ടപ്പെടുത്തൽ തുടങ്ങിയ എത്രയോ കാര്യങ്ങളിൽ വനിതാ സമൂഹം വീർപ്പുമുട്ടുമ്പോഴാണ് ഇത്തവണത്തെ വനിതാ ദിനം കടന്നുപോയത്. ചർച്ചയും പ്രസംഗവും സിംബോസിയവും ഘോഷയാത്രയും അവാർഡ് വിതരണവുമായി ഒരിക്കൽ കൂടി വനിതാ ദിനം അനന്തപുരിയിൽ കടന്നുപോയി. എന്നാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെ മുമ്പ് തന്നെ വനിതകൾ രംഗത്തിറങ്ങിയതിന് അനന്തപുരി സാക്ഷിയാണ്. 1935 അഖില ഭാരതീയ വനിതാ സമ്മേളനത്തിന്റെ 2 വാർഷികം നടന്നത് അനന്തപുരിയിലാണ്. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ മാതാവ് റാണി സേതു പാർവതിഭായിയാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വിശാലമായി ഒരുക്കിയ പന്തലിലായിരുന്നു സമ്മേളനം. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജകുടുംബങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 100 വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജോലി, വിവിധ തുറകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായും വനിതാ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. സമ്മേളനത്തോടനുബന്ധിച്ച് കവടിയാർ കൊട്ടാരവളപ്പിൽ പ്രതിനിധികൾക്ക് ഉദ്യാനവിരുന്നും നൽകി. പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമ്മേളനത്തിൽ തിരുവിതാംകൂറിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. മറിയം ഈപ്പൻ സംഘടനയുടെ തിരുവിതാംകൂറിൽ നിന്നുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. മഹാരാജാസ് കോളേജ്, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, വിമൻസ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അനന്തപുരിയിലെ വനിതകളുടെ മുന്നേറ്റത്തിന് ചാലകശക്തിയായി മാറിയത്. വിദേശത്തുനിന്നും വരുന്ന പ്രശസ്തരായ ആളുകളെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും വിമൻസ് കോളേജിൽ ക്ഷണിച്ച് പ്രഭാഷണം നടത്തുക പതിവായിരുന്നു. ക്രമേണ സ്ത്രീകൾ അനന്തപുരിയിൽ ക്ലബ്ബുകളും ചർച്ചാ ക്ലാസുകളും ആരംഭിച്ചു. ഇവയുടെ ധനശേഖരണാർത്ഥം പലപ്പോഴും അവരുടെ തന്നെ നാടകങ്ങളും VJT ഹാളിൽ അരങ്ങേറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിയോടെ സാധാരണക്കാരായ സ്ത്രീകളും ധാരാളം വിദ്യാർത്ഥിനികളും ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ടു. അക്കാലത്ത് അനന്തപുരിയിൽ 10,000 നേതൃത്വം കൊടുത്ത അക്കമ്മ ചെറിയാന്റെ ജാഥ പ്രസിദ്ധമാണ്. അതുപോലെ ദിവാൻ ഭരണത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്ത ആനി മസ്ക്രീനെ ആർക്കും മറക്കാൻ കഴിയില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവ പരമ്പരകളിലൂടെയാണ് വനിതാ മുന്നേറ്റം അനന്തപുരിയിൽ നടന്നിട്ടുള്ളത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് പാപം ചെയ്തു? എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു ജീവിതം തന്നത്? എന്തിനിങ്ങനെയൊരു ജന്മം? പ്രിയപ്പെട്ടവരുടെ ആകസ്മിക മരണം, ഭേദമാകാത്ത രോഗം, ഏകാന്ത ജീവിതം എന്നിങ്ങനെയുള്ള മർമ്മഭേദകമായ ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോകുന്ന കാര്യമാണത്. ഇതിനുവേണ്ടി ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന്, അതിനർത്ഥം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നാണ്. അങ്ങനെ കർമ്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ജീവിതം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ത് പാപമാണ് ഞാൻ ഇതിനുവേണ്ടി ചെയ്തത് എന്നൊക്കെ മനുഷ്യൻ ചോദിക്കുന്നത്. പണ്ടെങ്ങോ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ ഇന്നത്തെ ജീവിതം? അതിലെന്ത് യുക്തിയാണിരിക്കുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നിരർത്ഥകം തന്നെയല്ലേ? തീർത്തും മതാധിഷ്ഠിതമായ ചിന്തയാണത്. യുക്തിപൂർവം ചിന്തിച്ചു നോക്കിയാൽ ഇതിനടിസ്ഥാനം നിരർത്ഥകമാണെന്ന് കാണാം. ഒരു ജന്മമേ ഉള്ളൂ, അത് ആസ്വദിക്കുക എന്നതാണ് കാര്യം. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. രോഗം, മരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്, മരണം തടയാവുന്ന കാര്യമല്ല, ശാശ്വതമായ സത്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പരമാവധി അധ്വാനത്തിലൂടെ അത് വീണ്ടെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയല്ല വേണ്ടത്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ദുർബലമാണെങ്കിൽ അതിൽ പരാജയമുണ്ടാകും, ബലവത്തായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും. കുട്ടിക്കാലത്ത് നിങ്ങൾ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ പിൽക്കാലത്ത് കർമ്മഫലമായി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിലെന്ത് യുക്തിയാണുള്ളത്? അതിൽ തന്നെ യുക്തിയില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് രോഗം, അകാലചരമം, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമായി തീരുന്നത് എന്ന് ചിന്തിച്ചാൽ അതെത്ര വലിയ അർത്ഥമില്ലായ്മയാണെന്നറിയാമോ? ജന്മങ്ങൾ പലതുണ്ടെന്ന വിശ്വാസം തന്നെ അബദ്ധ ജടിലമാണ്. ഒരു ജന്മം, അതേ ഉള്ളൂ, അതിനപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ ജന്മത്തെ അത്രമേൽ സുന്ദര സുരഭിലമാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശ മേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ. എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ. ചോളവയലുകൾ. പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. രചനാ സൗഭഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ. മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമൊക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ. ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം. അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: എം ഡി ഒ ബി വിജയൻ, എം കുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീലാ പത്മനാഭൻ എഴുതിയ ദരിദ്രവാസി എന്ന കഥ. ഈ വീട്ടിലെ സാറും അമ്മയും വെളിയിൽ പോയിരിക്കാ, സ്വന്തം കാറിൽ പോയില്ല. ഇന്ന് വൈകിട്ട് എവിടെയോ സാറിന്റെ മീറ്റിംഗ് ഉണ്ടത്രേ. അതിനുവേണ്ടി നടത്തിപ്പുകാർ രണ്ടുപേര് കുറെ മുൻപാണ് കാറ് കൊണ്ടുവന്ന് സാറിനെ വിളിച്ചോണ്ട് പോയത്. കൂടെ അമ്മയും പോയി. പോയിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. ആറരയ്ക്കകം വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ എന്തുകൊണ്ടോ ഇനിയും മടങ്ങി വന്നിട്ടില്ല. അന്നൊരു ദിവസം ഇതുപോലെ തന്നെ ഒരു മദാമ ഇവിടെ വന്നിരുന്ന ദിവസം. ആറുമണിക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വെളിയിൽ പോയി. പക്ഷേ മടങ്ങി വരാൻ രാത്രി 9 മണിയായി. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. വന്ന ശേഷം ഇന്ന് ചപ്പാത്തിക്ക് മാവ് കുഴക്കണ്ടെന്ന് അമ്മ പറഞ്ഞു. സാറ് റൊട്ടിയും പാലും കഴിച്ചു. ആ മദാമയെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയി ആഹാരം വാങ്ങിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് കഴിച്ചതിൽ ബാക്കി ഇച്ചിരി തണുത്ത ചോറുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങി ഞാൻ. ഇനിയും കണ്ടില്ലല്ലോ സാറേ. അവര് രണ്ടുപേരും മുകളിലത്തെ അവരുടെ മുറിയിൽ നിന്നും രാവിലെ ഉറക്കമണിയിട്ട് താഴെ വരുമ്പോൾ 8 മണിയാവും. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും. മുറ്റമൊക്കെ തൂത്തുവാരി ചെടികൾക്കെല്ലാം വെള്ളമൊഴിച്ചിട്ട് ഞാൻ ഗേറ്റ് തുറക്കും. അതിനുശേഷമാണ് പേപ്പറുകാരൻ പേപ്പർ കൊണ്ടിട്ടിട്ട് പോകുന്നത്. പേപ്പറിലെവിടെയെങ്കിലും അല്പം മടങ്ങിയിരുന്നാ മതി. പേപ്പറിനെ ചീത്തയാക്കി കളഞ്ഞു ദരിദ്രവാസി എന്ന് അമ്മ എന്നെ വഴക്കു പറയും. എനിക്ക് വിഷമമായിരിക്കും. എന്തിന് സാർ ഇങ്ങനെ ദരിദ്രവാസി എന്ന് ശകാരിക്കണം? ദൈവം ചിലരെ പണക്കാരായി സൃഷ്ടിച്ചു കളഞ്ഞു. എന്നെപ്പോലെ വളരെ പേരെ ദരിദ്രരായിട്ടാണല്ലോ ജനിപ്പിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഇങ്ങനെ കുത്തി നോവിക്കണോ? ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് സാർ. അതിന്റെ മുകളിൽ പഠിക്കാനുള്ള ശേഷിയില്ല. അമ്മ മരിച്ചുപോയി. 3 മാസം മുൻപേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന കിട്ടുമാമൻ, അങ്ങേര് ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, അങ്ങേരാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഏർപ്പാടാക്കിയത്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് 40 മൈൽ ദൂരമുണ്ട് സാർ. അവിടെ ഞങ്ങളുടെ വീടിന്റെ അയലത്ത് നിന്നാണ് ആദ്യം ഈ മാമൻ എന്നെപ്പോലൊരു പയ്യനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയത്. അവനിവിടെ വന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോ ഇവിടുത്തെ സാറും അമ്മയും ഇങ്ങനെ ഒരു ദിവസം വീട് പൂട്ടിയിട്ട് അവനെ വരാന്തയിലിരുത്തിയിട്ട് വെളിയിലെവിടെയോ പോയി. അന്ന് രാത്രി മുഴുക്ക തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം രാവിലെ മടങ്ങി വന്ന് നോക്കുമ്പോ ചെറുക്കനെ കണ്ടില്ല. കഷ്ടം. ബസിന് പൈസ വാങ്ങിക്കാൻ പോലും നിൽക്കാതെ ഈ 40 മൈലും നടന്നു തന്നെ രക്ഷപ്പെട്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കളഞ്ഞ അവൻ എന്താടെ തിരിച്ചു വന്നു കളഞ്ഞതെന്ന് ചോദിച്ചപ്പോ രാത്രി മുഴുക്കെ വേറെ ആരുമില്ലാതെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ കിടക്കാൻ പേടി. ഞാൻ ഇനി അവിടെ പോകത്തില്ല, ഇവിടെ കൂലിവേല ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു കളഞ്ഞു. കിട്ടുമാമന് വലിയ ക്ഷീണമായിപ്പോയി. അങ്ങേര് വലിയ കാര്യമായി കൊണ്ടാക്കിയ ചെറുക്കൻ ഇങ്ങനെ ആരോടും പറയാതെ ഓടിവന്ന് കളഞ്ഞല്ലോ എന്ന്. അങ്ങനെയാണ് അങ്ങേർ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആക്കിയത്. എടോ ഗോപാല, അദ്ദേഹം വലിയ ആഫീസറാ. മകൻ ബോംബെയിൽ എഞ്ചിനീയർ, മകള് മദ്രാസിയിൽ ഡോക്ടറാ. ഇപ്പോൾ വീട്ടിൽ അങ്ങേരും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇവിടെ നിനക്ക് അധികം ജോലിയൊന്നും കാണത്തില്ല. 3-4 കൊല്ലം മര്യാദയ്ക്ക് വീട്ടിൽ ജോലി ചെയ്തെങ്കിൽ അങ്ങേര് വലിയ ആഫീസറല്ലേ, ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ നിനക്ക് ശിപ്പായി ഉദ്യോഗമെങ്കിലും ശരിയാക്കി തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടുമാമൻ എന്നെ ഉത്സാഹപ്പെടുത്തി. അമ്മ പറഞ്ഞു, മോനെ വീട്ടിലെ പ്രയാസമൊക്കെ നിനക്കറിയാലോ. ആ വീട്ടിലെ സാറിന്റെയും അമ്മയുടെയും മനസ്സ് നോവാതെ അവര് പറയുന്നതിനനുസരിച്ച് നീ നടക്കണം കേട്ടോ.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: കർത്താവേ അനുഗ്രഹിക്കണേ, എല്ലാ വർഷവും ഇതുപോലെ

0: ലോഡിംഗ് അൺലോഡിംഗ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്തു വയറിങ്ങിന് പോയല്ലേ, എനിക്ക് പോയിന്റിന് ക്യാച്ചാ.
1: അന്ന ഞാൻ തരുന്ന കാശല്ലേ.
0: ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല. പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്.
1: എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ പറഞ്ഞതാണ് സ്ത്രീധരമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടത്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും
0: അല്ലെങ്കിൽ വേണ്ട. ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം.
1: ഇതെന്താ ടെസ്റ്റ്?
0: എന്റെ രാജിക്കത്ത്
1: ചന്ദ്ര
0: ഓടോ. ഹൈ വോൾട്ടേജിൽ ഒരു ചായ
2: ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഓ, സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ ടി വി സീരിയൽ ഉപേക്ഷിച്ചിട്ട് ഇവറ്റകളൊന്നും പുറത്തിറങ്ങണ്ടേ?
3: ചന്ദ്ര ഇതങ്ങട് പിടിച്ചേ.
0: എന്തേത്
3: അപ്പോയിന്റ്മെന്റ് ഓർഡർ?
0: ഞാൻ കൊണ്ട് പുഴുകി തിന്നി.
3: നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ.
0: വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ന്യൂട്രോ ഫേസ് തിരിച്ചറിയാത്ത താൻ എല്ലാം കൂടി ഒറ്റക്ക് അങ്ങോട്ട് നടത്ത്.
3: ഒറ്റക്ക് നടത്താനോ? എടാ നിനക്ക് അറിഞ്ഞൂടാടാ, ഞാൻ ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു
2: പോകും. രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ.
3: ഏയ്, ഇതെന്നും പതിവുള്ളതല്ലേ.
2: ഞങ്ങൾ
3: ദിവാര ഓ ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റ് കൂടെ.
0: വേണ്ട, ഞാൻ പലിയതില്ല. പൂട്ടും കടലേ മതി. രണ്ട് പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ.
3: എന്നാ രണ്ട് മുട്ടയും വെച്ചരി, ഭംഗി കുറക്കണ്ട.
2: തോമസ് ഏട്ടാ, ആ കുഞ്ഞൻ തോമസ് ഏട്ടാ എന്ന് രണ്ടു പ്രാവശ്യം വന്നിരുന്നു. അവനൊന്നും ബൂത്തും തുറന്നിട്ടില്ല. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ?
3: കർത്താവേ, ഇന്ന് അവനെ കൊണ്ട് തൃപ്രയാറ് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? പെണ്ണിന് നിറം പോരാന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല.
0: കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ, കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ, കൊച്ചി പോയി കണ്ട പെണ്ണിന് മണം പോരാ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ഐശ്വര്യ റോയ്.
3: നീ കളിയാക്കിയൊന്നും വേണ്ട, അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും. എടാ, സിഗരറ്റ് വലിക്കില്ല, ചായ കുടിക്കില്ല, പല്ല് തേക്കാതെ പുട്ടും കടലേം തിന്നില്ല. അവനെപ്പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരുള്ളത്?
2: അത് ശരിയാ. കൈ നിറയെ നല്ല സമ്പാദ്യം, പോരാത്തിന് ഒറ്റത്തടി. വന്ന പെണ്ണിനെ അവൻ പൊന്നു പോലെ നോക്കും.
3: ഞാനൊന്ന് ചെല്ലട്ടെ, ഇനി വൈകിയ ചീത്തയൊക്കെ അവന്റെ വായിന്നായിരിക്കും. ആ ഡാ മോനെ ചന്ദ്ര, നീ കടയിൽ തന്നെ കാണേ. ആ ഒരു പഴവും കൂടി കയറ്റി പറ്റവന്റെ പേരിൽ എഴുതി.
4: പെണ്ണ് കണ്ടിട്ട് വരാം.
0: ഓ, നിയന്ത്ര കുമ്മായത്തിൽ മുഞ്ഞിയും കുത്തി വീണ.
4: എനിക്കിത്ര സൗന്ദര്യം കൂടിപ്പോയതിന് ഞാൻ എന്ത് തെറ്റിയതാ?
0: കൂടിപ്പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ.
4: ഇത് കൂനല്ല, ജിം എടുത്തപ്പോ മസിൽ വെട്ടി കയറിയതാ. വരിയല്ലേ,
3: സമയം എന്തായിരുന്നറിയോ?
4: എത്രയെങ്കിലും ആവട്ടെ, ഞാൻ പുറകിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ, വലിച്ചു പറിച്ചെടുക്കോ. ഇതൊക്കെ പെട്ടോട്ടായിരുന്നു ഇതിൽ നല്ലത്.
3: വിട്ടോ,
4: അതെ വേഗം വിട്ടോ. പെണ്ണുങ്ങാണ് ആരുടെങ്കിലും കൂടെ പോയാ തീരുന്നു.
3: കുഞ്ഞൻ എവിടെ പോയതാ?
0: ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ.
3: ഓ, പെണ്ണ് കാണാ.
0: തെറ്റ് കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും.
3: പൊട്ടിക്കത്ത ജീപ്പിന്റെ വീല് പഞ്ചറാങ്ങന്റെ സമയേ.
0: വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പറയാറില്ലല്ലോ. കാശ് ലാഭിച്ചല്ലേ. ചുമ
3: ഞാൻ ചുമച്ചില്ലല്ലേ.
0: സാധനം ചുമക്കാൻ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന്, താൽക്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റെന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനി സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൗകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായ ഒരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജ വാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു, അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വ നിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കുവാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദാവസരമാക്കണമെങ്കിൽ ബുദ്ധനെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിനു പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിനു പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരിക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പ്രകൃതി ഒരു പാഠശാലയാണ്. പ്രകൃതിയേക്കാൾ വലിയ ഗുരുകുലം വേറെയില്ല. സർവകലാശാലയാണ് നമ്മുടെ പരിസ്ഥിതി, വൈവിധ്യങ്ങളുടെ കലവറ. എത്രയെത്ര ജീവജാലങ്ങൾ, എത്രയെത്ര സസ്യവർഗങ്ങൾ! പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രൊഫസർ ശിവദാസ് എഴുതിയ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, പിന്നെന്താ വായിച്ചാലും വായിച്ചാലും തീരാത്തത്? പ്രകൃതിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ് ഈ പ്രകൃതി. പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് അണ്ണാറക്കണ്ണന്റെ വിശേഷങ്ങൾ കേൾക്കാം. റോഡൻഷ്യ ജന്തുവർഗം അഥവാ കരണ്ടു തിന്നുന്ന ജീവിവർഗത്തിലെ സ്യൂറിഡ കുടുംബത്തിൽപ്പെടുന്ന സസ്തനിയാണ് അണ്ണാർ. അണ്ണാറക്കണ്ണൻ, അണ്ണാർക്കോട്ടൻ, എണ്ണക്കൊട്ടൻ, അണ്ണി എന്നീ പേരുകളിലും വിവിധ സ്ഥലങ്ങളിൽ ഈ ചങ്ങാതി അറിയപ്പെടുന്നു. ഇതിൽ ഏകദേശം 50 ജീനസുകളുണ്ട്. ഓസ്ട്രേലിയ, മഡഗാസ്കർ, തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗം എന്നീ പ്രദേശങ്ങളും അറേബ്യ, ഈജിപ്റ്റ് മുതലായ മരുഭൂമികളുമൊഴികെ ലോകത്തെവിടെയും ഇവയെ കാണാം. അണ്ണാന് 10 ഗ്രാം മുതൽ 2.5 കിലോഗ്രാം വരെ തൂക്കം വരും. ഏറിയ പങ്കും വൃക്ഷശാഖകളിൽ ഓടി നടക്കുന്നവയാണെങ്കിലും മരുഭൂമിയിലും പാറകൾക്കിടയിലെ വിള്ളലുകളിലും ജീവിക്കുന്നവയുമുണ്ട്. മലയണ്ണാൻ, റോക്ക് സ്ക്വിറൽ എന്നറിയപ്പെടുന്ന ചിപ്പ് മങ്കുകൾ പാറകളിലെ വിള്ളലുകളിലും, ഉച്ചങ്കുകൾ, പ്രയറി നായ്ക്കൾ എന്നിവ നിലത്തും. കേരളത്തിൽ കണ്ടുവരുന്ന 3 വരെയുള്ള അണ്ണാൻ വൃക്ഷങ്ങളിലും നിലത്തും ഒരുപോലെയും ചുവന്ന അണ്ണാൻ, ചാരനിറമുള്ള അണ്ണാൻ എന്നിവ വൃക്ഷശിഖരങ്ങളിലും ജീവിക്കുന്നു. രോമസമൃദ്ധമായ വാൽ ഈ വർഗത്തിന്റെ പ്രത്യേകതയാണ്. വൃക്ഷനിവാസികളിൽ ഇത് കൂടുതൽ പ്രകടമായിരിക്കും. പറക്കുന്ന അണ്ണാനൊഴികെ മറ്റെല്ലാ ഇനങ്ങളും പകൽ മാത്രം കാണപ്പെടുന്നവയാണ്. വളരെ ഉത്സാഹികളാണ് ഇവ. ഇക്കൂട്ടരുടെ ചുറുചുറുക്ക് കണ്ടു നിൽക്കാൻ തന്നെ കൗതുകമാണ്. ഇവയിൽ ഏറ്റവും ചെറുതായ ചുവന്ന അണ്ണാൻ വർഷം മുഴുവൻ പ്രവർത്തന നിരതനായിരിക്കും. കുറ്റിക്കാടുകളും തോട്ടങ്ങളുമാണ് ഇവയ്ക്കിഷ്ടം. ഇവ ശൈത്യകാലത്തേക്ക് വേണ്ട ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. പൊതുവെ സസ്യഭൂക്കകളെങ്കിലും തരം കിട്ടിയാൽ പക്ഷികളുടെ മുട്ടകളും ഇവ ഭക്ഷിക്കുന്നു. മരപ്പൊത്തുകളിൽ ചുള്ളികളും ഇലകളും കൊണ്ട് കൂടുകൂട്ടുന്നു. ചാരനിറമുള്ളവയും കുറുനരിയണ്ണാൻ എന്ന വിഭാഗവും കൂടുതലായി കാണപ്പെടുന്നത് കാടുകളിലാണ്. റെറ്റുഫ ജീനസിൽപ്പെട്ട ഇവ വൃക്ഷനിബിഡമായ വനങ്ങളിൽ കാണപ്പെടുന്നു. വല്ലപ്പോഴും മാത്രമേ നിലത്തേക്കിറങ്ങുകയുള്ളൂ എന്നതിനാൽ ഇവ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്ന സന്ദർഭങ്ങൾ വിരളമാണ്. ചീറ്റലോടുകൂടിയ ഒരു പ്രത്യേക ശബ്ദം കേട്ടാണ് ഇവയുടെ സാന്നിധ്യം നാം മനസ്സിലാക്കുക. പകൽ വിശ്രമിച്ച ശേഷം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇവ പ്രവർത്തന നിരതമാകുന്നു. ഉയരം കൂടിയ വൃക്ഷശാഖകളിൽ നിന്ന് ഉയരം കുറഞ്ഞ മറ്റൊന്നിലേക്ക് കൈകാലുകൾ വിടർത്തി വായുവിലൂടെ ഊളിയിട്ട് ചെല്ലാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മുതുകിൽ വരകളുള്ള ഫ്യൂനാംബുലസ് പൽമേറം ആണ് കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന ഇനം. ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിൽ 5 വരകളുള്ള ഫ്യൂ പെന്നാൻഡിയാണ് കൂടുതലായി കണ്ടുവരുന്നത്. കാട്ടുപ്രദേശങ്ങളിൽ ഇവയെ കാണാറില്ല. ഭക്ഷണത്തിനും താമസ സ്ഥലത്തിനുമായി മനുഷ്യനെ ആശ്രയിക്കുന്നതിനാൽ മനുഷ്യനുമായി ഇണങ്ങാൻ ഇവയ്ക്ക് പ്രയാസമൊന്നുമില്ല. കുറ്റിക്കാടുകളിലാണ് ഈ വിഭാഗത്തെ അധികവും കാണപ്പെടുക. തുളച്ചുകയറുന്ന കീക്കി ശബ്ദം തുടരെ പുറപ്പെടുവിക്കുന്നു. ഈ ശബ്ദത്തിനൊത്ത് അതിന്റെ വാലും ചലിച്ചുകൊണ്ടിരിക്കും. സാധാരണ സ്വവർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനു വേണ്ടി പല ആണുങ്ങളും മത്സരിക്കാറുണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ ഇണചേരൽ നടക്കും. അതിനുശേഷം ആണന്നാൺ ഇണയുടെ കൂടെ തങ്ങാറില്ല. 40 മുതൽ 45 ദിവസമാണ് ഗർഭകാലം. ഒരു പ്രസവത്തിൽ 2 മുതൽ 4 വരെ കുഞ്ഞുങ്ങൾ കാണും. ആദ്യത്തെ 2 മാസം മുലപ്പാലാണ് അവയുടെ ഭക്ഷണം. 6-7 മാസത്തിനുള്ളിൽ പ്രായപൂർത്തിയെത്തും. പലതരം നാരുകൾ ഉപയോഗിച്ച് വൃക്ഷശിഖരങ്ങളിൽ നിർമ്മിക്കുന്ന ഗോളാകൃതിയിലുള്ള കൂടുകളിലാണ് പ്രസവം നടക്കുന്നതും കുഞ്ഞുങ്ങൾ വളരുന്നതും. അണ്ണാൻ കുടുംബത്തിലെ മറ്റൊരംഗം ഉച്ചക് എന്നും ഇവ അറിയപ്പെടുന്നു. മാളങ്ങളിലാണ് താമസം. ശരീരം കരുത്തുള്ളതും ചെവിയും വാലും കുറിയതുമാണ്. എന്നാൽ നീണ്ട വാലുള്ള മാർമോട്ടുകൾ സൗന്ദര്യം കൂടിയവയും വർണ്ണപ്പൊലിമയേറിയവയുമാണ്. ഇന്ത്യയിൽ ഹിമാലയൻ പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. കൂട്ടം ചേർന്ന് ജീവിക്കാനുള്ള പ്രവണത ഇവയുടെ പ്രത്യേകതയാണ്. പാറകളുടെ വിള്ളലുകളിലും മരത്തടികൾക്കിടയിലും ചിലപ്പോൾ മാളങ്ങളിലും കാണപ്പെടുന്നു. നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ ഇക്കൂട്ടർ വളരെ ഉത്സാഹികളായിരിക്കും. അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ചെറിയ തരം അണ്ണാൻ നഖങ്ങളോടുകൂടിയ മുൻകാലുകൾ കൊണ്ട് മാളങ്ങൾ കുഴിക്കുന്നു. ചിപ്മങ്കിനും ഇവയ്ക്കും കവിളിൽ സഞ്ചികളുണ്ട്. വേര്, കിഴങ്ങ്, മരത്തൊലി ഇവയാണ് പ്രധാന ആഹാരം. ഈ പേരിൽ അറിയപ്പെടുന്ന അണ്ണാന് മാർമോട്ടിനോളം മാത്രമേ വലിപ്പമുള്ളൂ. മാളങ്ങളിൽ പാർക്കുന്നു. പച്ചക്കുതിര പോലുള്ള പ്രാണികൾ, വേര്, പുല്ല് എന്നിവയാണ് പ്രധാന ഭക്ഷണം. പാറേച്ചാത്തൻ, പാറാൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇവയ്ക്ക് മുൻപിൽ കാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചർമ്മപടലം ഉണ്ട്. ഈ ചർമ്മത്തിന്റെയും രോമാവൃതമായ വാലിന്റെയും സഹായത്താൽ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഊളിയിട്ടെത്താൻ കഴിയുന്നു. പഴങ്ങളും പ്രാണികളുമാണ് പ്രധാന ആഹാരം. ഈ രാത്രിഞ്ചരൻ പകൽ സമയം ചുരുണ്ടുകൂടി രോമമുള്ള ഒരു പന്ത് പോലെ വൃക്ഷപ്പൊത്തുകളിൽ വിശ്രമിക്കുന്നു.

റഹ്മാനിയ. ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. വിമൽകുമാർ എന്ന സംഗീത സംവിധായകനെയും സംവിധായകനെയും ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു അച്ഛനും മകനും. ജഗതി എൻ കെ ആചാര്യയുടെ സംഭാഷണം, ഛായാഗ്രഹണം വാസുദേവ കർണാടകി, എ അപ്പുവിന്റെ ചിത്രസന്നിവേശം തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ എന്നിവരോടൊപ്പം തിരുനല്ലൂർ കരുണാകരനും ഗാനരചന നിർവഹിച്ച ചിത്രമായിരുന്നു അച്ഛനും മകനും. 1957 ഏപ്രിൽ 26-ാം തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിലെ ഗാനങ്ങൾ ശാന്ത പി നായരും ജിക്കിയും റാണി സ്റ്റെല്ലയും എ എം രാജയും കുമരേശനും ചേർന്ന് ആലപിച്ചു. സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, ബഹദൂർ, കാലൈക്കൽ കുമാരൻ, മുതുകളം രാഘവൻ പിള്ള, ജി കെ പിള്ള, ബി എസ് സരോജ, കുമാരി തങ്കം, ശാന്തി, എബ്രഹാം ജോസഫ്, കുഞ്ഞിക്കുട്ടൻ, കുട്ടൻപിള്ള എന്നിവർ അഭിനയിച്ചു. തിരുനല്ലൂർ കരുണാകരൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു അച്ഛനും മകനും. 11 ഗാനങ്ങളുണ്ടായിരുന്ന അച്ഛനും മകനും എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി ചരിത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: തൃശൂർ പൂരം ആരംഭിച്ചത് ഏത് കൊച്ചി രാജാവിന്റെ കാലത്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: തൃശൂർ പൂരം ആരംഭിച്ചത് ഏത് കൊച്ചി രാജാവിന്റെ കാലത്താണ്? ശരിയുത്തരം: 8891773219 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മലം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ജീവിതത്തിൽ നമ്മുടേതെന്ന് പറയാൻ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവണം. നമ്മളെ അത്രമേൽ ഓർക്കുകയും പ്രിയമുള്ളതായി കാണുകയും ചെയ്യുന്ന ഒരാൾ. ബന്ധങ്ങളുടെ ബന്ധനമില്ലാത്ത രണ്ടുപേർ. ഈ ചെറിയ ജീവിതചക്രത്തിലെ ഏറ്റവും വലിയ അടയാളപ്പെടലാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുക എന്നത്. പൊതുജന ശ്രവണാർത്ഥം കരുണ സൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം രാജമാണിക്യം. സംവിധാനം അൻവർ റഷീദ്. കഥ ടി എ ഷാഹിദ്. നിർമ്മാണം സിറാജ് വലിയ വീട്ടിൽ. ഛായാഗ്രഹണം സഞ്ജീവ് ശങ്കർ. സംഗീതം അലക്സ് പോൾ. അഭിനേതാക്കൾ മമ്മൂട്ടി, സായികുമാർ, മനോജ് കെ ജയൻ, റഹ്മാൻ, രഞ്ജിത്ത്, സലീംകുമാർ, ഭീമൻ രഘു, സുരേഷ് കൃഷ്ണ, കൊച്ചിൻ ഹനീഫ, ബാബുരാജ്, മണിയൻ പിള്ളരാജു, പത്മപ്രിയ, സിന്ധു മേനോൻ, ടി പി മാധവൻ തുടങ്ങിയവർ.

0: அதனால அந்த பக்கமே நாடினா
1: முத்துலட்சுமி.
2: എന്റെ മോൻ
1: ഈ നേരത്തെ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. കേറി വന്നത് മഹാഭാഗ്യ.
2: എന്നാലും
3: ഒരു എന്നാലും ഇല്ല. ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണാണ് നീ. ജീവിക്കാനൊട്ട് വേറെ ഗതിയില്ല. നേരവും കാലം ഒത്തുവരുമ്പോ ഈ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളൂ അദ്ദേഹത്തോട്. അതൊക്കെ മനസ്സിലാക്കാൻ തക്ക മനസ്സുള്ള ആളാ അദ്ദേഹം. അതുകൊണ്ട് തൽക്കാലം മകന്റെ കാര്യം അങ്ങ് മാറ്റി വെക്ക്. എന്തായാലും അവനൊരു ആൺകുട്ടിയല്ലേ.
4: ഹായ്, നല്ല മണം. ഇന്നെന്തൊരു ജാം ചേച്ചി മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണത്? ആരുടെയെങ്കിലും കല്യാണാണാ?
1: മഞ്ഞച്ചോറ് മുത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ, വയറു നിറച്ചു തിന്ന.
4: ജാനു ചേച്ചിയെ, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോണു കേട്ടാ, എനിക്ക് ഉറക്കം വരണ്.
1: ഈ രാത്രിയില്ല, ഇനിയിപ്പ പോണ്ട. ജാനു ചേച്ചി മക്കൾക്ക് ഒരു സമ്മാനം തരാം, പുതിയ ഉടുപ്പാണടാ. എന്തരായി?
5: അവൻ ഉറങ്ങിയോ?
1: ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു.
5: ഓ, ഭഗവതി രക്ഷിച്ചു. അവിടെ ഇറങ്ങാറായി.
1: ഈശ്വരാ,

0: ഇഷ്ടമല്ല, ഇഷ്ടമല്ല പറഞ്ഞ ഇഷ്ടമല്ല.
1: മോൻ എന്തേ പറയുന്നേ? ആ വന്നത് മോന്റെ അമ്മ തന്നെയാ.
2: ശെൽവം
0: പൊക്ക താനണ്ട എനിക്ക്.
2: എന്റെ മകൻ രാജശെൽവത്തിന് 2 വയസ്സുള്ളപ്പോഴാ അവന്റെ അമ്മ ജാനകി മരിച്ചത്. നല്ലവരെ നേരത്തെ വിളിക്കും ഈശ്വരൻ. ശെൽവത്തിന് ഒരമ്മ, അത്രേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു 2 കല്യാണം മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ മുത്തലക്ഷ്മി അവന്റെ അമ്മയാവണം. ആരാ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
3: അത്
0: എന്റെ അമ്മ അതിനകത്തുണ്ട്. വിളിക്കേ.
2: നിന്റെ അമ്മയോ?
0: ആ ഞാൻ കണ്ട്. വിളിക്കേ.
2: മുത്തലക്ഷ്മി.
0: അമ്മേ.
2: അറിയോ നിനക്ക് വിനെ?
0: ഇല്ല.
2: ഇത് തന്നെയാണോ നിന്റെ അമ്മ? നിനക്കിവനെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവൻ ഈ കഥകളിൽ മുട്ടണമെങ്കിൽ ഇവൻ ഇനി നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാതെ നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
0: പോണ്?
2: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല. പക്ഷേ തിരിച്ചു പോണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
0: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
2: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സർക്കാരിന്റെ അനുവാദം തിരുവങ്കിടം ബിസിനസ് ഗ്രൂപ്പിന്. ഓപ്പറേഷനുള്ള സൂചിയും നൂലും മറിച്ചു വിറ്റും ചികിത്സയ്ക്കെത്തുന്നവരുടെ അവയവങ്ങൾ മുറിച്ചു വിറ്റും കിട്ടുന്ന ലാഭക്കച്ചവടം നമുക്ക് വേണ്ട. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ, പഠിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യ പഠനം, ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ലാഭവിഹിതം ഇത്രയും കാലം എൻ്റെ ഓരോ സ്ഥാപനത്തിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ തുക പോലെ മാസാമാസം. പണ്ട് ഈ ഉദയഗോവിലെ ക്ഷേത്രമുറ്റത്ത് 500 രൂപ മൂലധനം കൊണ്ട് ഞാനൊരു ടീ സ്റ്റാൾ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്നു അത്, തിരുവങ്കിടം ടീ സ്റ്റാൾ. അവിടെ നിങ്ങോട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ, എല്ലാത്തിൻ്റെയും പേര് തിരുവങ്കിടം. അതുകൊണ്ട് തന്നെ തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്ഥാപനത്തിന് എൻ്റെ അച്ഛൻ്റെ പേരല്ല, എൻ്റെ ഭാര്യയുടെ പേരാണ് മുത്തലക്ഷ്മി. മുത്തലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇങ്ങനെ ഒരു തീരുമാനം അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ വന്നതിൽ പിന്നെ എനിക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. അവക്ക് കണ്ണീര്. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമാണ്. ഇത്രയൊക്കെ മതി. അതുകൊണ്ട് തന്നെ വരുന്ന 10-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ശിലാസ്ഥാപന കർമ്മം അതിഗംഭീരമാവണം, ഗംഭീരമാക്കണം.
4: ഗംഭീരമാവും.
5: ഞാനാ രാജശെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മുടിയനായ പുത്രൻ.
2: ഒരു പുത്രനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല.
5: അങ്ങനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പതിവ് നിർത്തിയിട്ട് കാലം കുറയായില്ലേ?
3: മോനെ വേണ്ട, ഇവിടെ
5: എന്നെ പോലുള്ളവന്മാർ 4 കാശുണ്ടാക്കാൻ വേണ്ടി കണ്ട വട്ടിപ്പലിശക്കാരോട് പിരിവെടുത്ത് ഈ ആശുപത്രിയുടെ സാങ്ഷന് വേണ്ടി ശ്രമിച്ചപ്പോ അവിടെയും തിരുവങ്കടം ഗ്രൂപ്പിന് മുൻഗണന. ആയിക്കോട്ടെ, പക്ഷെ ഒന്നുണ്ട്, തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ പേരല്ല, മരിച്ചുപോയ എന്റെ അമ്മയുടെ പേര്, ജാനകിയമ്മാൾ. ജാനകിയമ്മാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മരണം വരെ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഓർക്കാൻ ഒരു സ്മാരകമായിട്ട് അതങ്ങനെ കിടക്കട്ടെ.
2: മരണം വരെ എനിക്ക് അവളെ ഓർക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമുണ്ട്, ഒരു നശിച്ച സ്മാരകം. നീ എന്നെ തിരുത്താനും കൂട്ടിച്ചേർക്കാനും എനിക്കറിയാം. ഓടാ.
5: അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാ കേട്ടോ, എന്റെ അമ്മയുടെ പേര് വേണമെങ്കിൽ വേണ്ട, അതിന് പകരം ഏതെങ്കിലും തെരുവ് പെട്ടിയുടെ പേരെഴുതി വെച്ചു. ഞാൻ സഹിക്കും, പക്ഷെ ആ സ്ത്രീ ആ വൃത്തികെട്ട സാധനത്തിന്റെ പേരിൽ ഈ ധർമ്മസ്ഥാപനം തുടങ്ങാനാണ് പ്ലാനെങ്കിൽ. നേരത്തെ പറഞ്ഞല്ലോ, ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാന സംരംഭമാണെന്ന്.
2: ആ വാക്ക് ഉറം പറ്റും, ഉടുക്കത്തെ സംരംഭം. നടക്കില്ല.
5: അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല. ശില്പം
2: നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ.
1: ഹായ് ബ്രദർ, എന്നാച്ച്? വന്നതിലും വേഗത്തിലാണല്ലോ തിരിച്ചുപോക്ക്. അപ്പോ കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു കാണും അല്ലേ? മുത്തലക്ഷ്മിയിലുണ്ടായി രണ്ടാം നമ്പറുകാരിക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അതെന്ത് പോക്കാണ, പറഞ്ഞിട്ട് പോ. അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. തുടങ്ങാൻ പോകുന്ന സ്ഥാപനം എന്റെ അമ്മയുടെ പേരിൽ. നടത്തിപ്പവകാശം എനിക്ക്. ലാഭവിഹിതം ഏതൊക്കെ തെണ്ടികൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കൂട്ടത്തിൽ ഒരു പങ്ക് നിനക്ക്.
5: എടാ, നിന്നെ പോലെ ആണും പെണ്ണും കണ്ട ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു മട്ടിറങ്ങിയതാ ഞാൻ, അതിനിടയ്ക്ക് തടസ്സം നിന്നാണല്ലോ.
1: തടസ്സം നിൽക്കും ഞാൻ. നിന്നോട് ജയിക്കുന്നത് എനിക്കൊരു ഹര. അതല്ല, നിനക്ക് എന്നോട് ജയിക്കണമെങ്കിൽ നീ വേറെ ജനിക്കണം.
5: എനിക്ക് ജയിക്കണോടി? അതിന് നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ.
2: ഒല്ലി ഞാൻ. എന്നെ തോപ്പിക്കാൻ തന്റെ കൂട്ടുപിടിച്ച് തള്ളയുടെ പേരിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയുണ്ടല്ലോ. ഒല്ലി ഞാൻ. അല്ലാതെ
4: നിർത്തടാ. അതിനകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കടാ. എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങള്, ഒന്ന് ആണിന്റെ രൂപത്തിലും മറ്റൊന്ന് പെണ്ണിന്റെ രൂപത്തിലും. ഈ അഭ്യാസം എന്റെ മക്കളാണെന്ന അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. ഇന്നു മുതൽ എനിക്കിങ്ങനെ രണ്ട് മക്കളില്ല.
3: എന്തേ പറയുന്നേ?
4: എന്തിനാണോ ഇങ്ങനെ രണ്ടെണ്ണം? സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ടല്ലേ. ഓട്ടമുക്കാലിന് ഗതിയില്ലാത്ത ഒരു തന്തയുടെ മക്കളാണ് ഇവരെങ്കിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിച്ചനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തീരുമാനിച്ച കർമ്മം മുടക്കാൻ മക്കളാണെന്നും പറഞ്ഞ് വരുന്ന 10th ആ പരിസരത്തെങ്ങാനും വന്ന ആ സെന്റിമെന്റ്സ് ഞാനങ്ങ് മറക്കും. വാടോ.

0: 被电了。
1: என்ன ப்ராப்ளம்
2: சார்? அந்த இடத்துல பாம்பு அடிச்சிருக்கு. கம் ஆன், டேக் இட் பேக்.
3: இதக்கு வரும் சாம்பிள் வெடிக்கட்டு. பெரியவனை பிரயோகிக்கும் முன்புள்ள ஒரு முன்னறிப்பு. ஒன்லி விஷுவல் இம்பாக்ட்
4: மதி. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, നടന്നില്ല. കൊടുത്ത കൊട്ട് കൊണ്ടത് തന്തയുടെ തലമണ്ടയ്ക്ക് തന്നെയാണ്.
2: സ്വന്തം തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും അല്ലടാ.
3: ഇതൊന്നും ഇവിടെ വെച്ച് വേണ്ട. ഇത് സൈമൺ നാടാണ് മണ്ണ.
2: അണ്ടിക്കച്ചവടം നടത്തി തെണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്റെ അപ്പൻ നസ്രാണി പണ്ട് നാടാരു പെണ്ണിനെ സംബന്ധം ചെയ്ത വകയിൽ കിട്ടിയ ശ്രീധരമാണ് തുടങ്ങി മണ്ണ്. എന്റെ ഈ പുന്നാരമോന് വക്രബുദ്ധി പറഞ്ഞു കൊടുത്തും ഈ നിൽക്കുന്ന രാഷ്ട്രീയ പൊളയാടി മോന് കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയതല്ലേടാ ഇതൊക്കെ.
5: എന്റെ അണികളുടെ മുമ്പ് വെച്ച് പൊളയാട്ട് പറഞ്ഞാലുണ്ടല്ലോ.
2: പറഞ്ഞ നീ എന്ത് ചെയ്യോടാ? ഭരിക്കുന്ന തമ്പ്രാട്ടിയുടെ അടിപ്പാവാട് അലക്കി കൊടുക്കാൻ നിൽക്കുന്ന എച്ചി ഏരപ്പേ
5: പൊട്ടിക്കും
2: ഞാൻ. അത് മോനായാലും മന്ത്രിയായാലും ഏത് മറ്റവനായാലും എനിക്ക് കണക്കാ. എടാ സൈമൺ നാടാരെ, പണ്ടിവൻ കളിക്കളത്തി വെച്ച് കൂടെ കളിച്ചൊരു ചെറുക്കനെ തല്ലിക്കൊന്നപ്പോ അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കാലക്കേടിനെന്ന പോലെ കൂടെ കൂടിയവനാ നീ. ആ നീയൊക്കെ എന്റെ നെഞ്ചത്തിട്ട് കുഴിബോംബ് പൊട്ടിക്കാൻ മാത്രം വളർന്നെങ്കിൽ ആ വളർച്ച ഒന്ന് നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ എല്ലാവരെയും ഒന്ന് ക്ഷണിക്കാനും എന്റെ ആശുപത്രിയുടെ ശിലാസ്ഥാപന കർമ്മത്തിന് ക്ഷണിക്കാൻ. ഇന്നേക്ക് മൂന്നാം നാൾ അത്യാഡംബരപൂർവ്വം നടക്കും. വന്നേക്കണം രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോംബ് കൊണ്ട്. ഡാ, കച്ചവടത്തിൽ രാജരത്നം പിള്ളയോട് ജയിക്കാൻ നിന്റെ ഒന്ന് ഈ വളർച്ച പോരാ. ഈ ആയുസും
6: பெரியோர்களே, தாய்மார்களே, உங்களின் பொன்னான வாக்குகளை பெற்று இன்று இதோ உங்கள் முன்னால் உங்களை காண நமது அண்ணன் அழகேசன் அவர்கள் வந்து கொண்டிருக்கிறார். இதோ நமது தலைவர் இன்று முதல் உங்களுக்காக சேவை செய்ய வந்து கொண்டிருக்கிறார்.
7: ஐயா, ஐயா காப்பாத்துங்க ஐயா, ஓடையில் வீணு தலை உடஞ்சாச்சு, அங்க ஒரே கும்பலா இருக்கு. ஆஸ்பத்திரிக்கு போனேன் ஐயா, காப்பாத்துங்க.
2: வண்டி கேரு.
7: ரொம்ப நன்றிங்க.
2: வர்கீசே, வண்டி எடுக்க.
8: சாட்சியங்களையும் கண்டெடுத்த தடயங்களையும் ஆதாரமாக்கி கொலை செய்யப்பட்ட நபரின் மக்கள் செல்வாக்கையும் கருத்தில் கொண்டு குற்றம் சாற்றப்பட்டுள்ள ராஜரத்னம் பிள்ளையை 14 நாட்கள் ரிமாண்டில் வைக்க இந்த நீதிமன்றம் உத்தரவிடுகிறது.
2: பகுமானப்பட்ட கோடதி, என்னை அவிசுவசிக்கிறது. நான் அல்ல அது செய்தது. என்னை தோற்பிக்கா வேண்டி மட்டு பலரும் சேர்ந்து செய்த சதியானது. ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. നാളെ, നാളത്തെ ഒരു ദിവസം അതെനിക്ക് അനുവദിച്ചു തരണം. ഇതൊരു അപേക്ഷയാണ്. തോറ്റുപോയല്ലോടെ, താനും തന്റെ നിയമവും തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
7: എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ ഇറക്കിക്കൊണ്ടുവരും സാറിന്.
2: അതുകൊണ്ട് എന്ത് ഗുണം? അവിടുന്ന് അങ്ങോട്ട് ഈ ആയുസിൽ 10,000 കൊല്ലം അനുവദിച്ച് തന്നാലും നാളത്തെ ഒരു ദിവസത്തിനോളം വരില്ല അതിന്റെ വില. എന്തിനാ ഇങ്ങോട്ട് വന്നത്?
9: ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്. അതിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ?
2: ഞാൻ എന്നും കണ്ടത് നിന്റെ ഈ കണ്ണീരാ. വേണ്ട, നിനക്ക് മാത്രമല്ല എനിക്കും വേണ്ട ഒന്നും. നമ്മളെ ജയിക്കാൻ മാത്രം നമ്മുടെ മക്കൾ വളർന്നു. ഇപ്പോ ശിക്ഷിക്കാനും.
0: താനെന്തിനാടോ കരയുന്നേ?
1: അങ്ങുള്ളിടത്ത് പറഞ്ഞ് സിദ്ധ വരെ പറഞ്ഞിട്ടുള്ളൂ, കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്.
0: അതിന് താനല്ലല്ലോ പ്രതി, ഞാനല്ലേ കുറ്റവാളി. കേട്ടില്ലേടോ കൊലയാളിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി. തിരുവെങ്കിടം രാജശേഖരപിള്ള മകൻ രാജരത്നം പിള്ള എന്ന ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം.
10: എന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ, കോളേജ്, ആശുപത്രി, സിനിമാ തിയേറ്റർ, ഹോട്ടൽ, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപന ജംഗമ വസ്തുക്കളും, കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ, മറ്റു പുരയിടങ്ങളടക്കം 1500 ഏക്കർ ഭൂസ്വത്ത് വകകളും എല്ലാം മരിച്ചുപോയ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാജശെൽവത്തിനും, രണ്ടാം ഭാര്യ മുത്തുലക്ഷ്മിക്കും അതിലുണ്ടായ മകൾ റാണിരത്നയ്ക്കും അവകാശപ്പെട്ടതാണ്. ആ വസ്തുത നിലനിൽക്കെ എന്റെ മരണശേഷം ഇരുപത്തഞ്ച് വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്.
11: അവന്റെ അമ്മയുടെ ഒരു വിൽപത്രം വായന. അപ്പൊ അവകാശപ്പെട്ടവൻ അണ്ണാക്കിലോട്ട് തിരികെ തന്നിട്ടാ തന്ത് ചത്തുടങ്ങിയത്. അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോനെ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയാതെ വിടില്ല ഞാൻ. പറയടാ.
12: കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ.

0: ബെല്ലാരി രാജ,
1: ബെല്ലാരി രാജ അല്ലടി, എല്ലൂരി രാജ. നിന്റെ ഒക്കെ എല്ലിയാളൂരാ വന്ന രാജ. എന്തൊരു ഡായ്! ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാ. ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും വെച്ച് ഈ ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല, ആറായിരം ലോഡിന്റെ വ്യാപാരം ഉണ്ട്. ആ എന്തോടെ

0: നീ എന്തിരി വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡാക്ടർക്ക് കായകൾ കൊടുത്ത എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷ വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തല്ല നിനക്ക് തെറ്റിയടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ വേടിച്ചോണ്ടിരുന്ന സകല മൊയലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുണ്ട്. രാജുട്ട എഴുതി വാങ്ങിയുടെ ഇവന്റെ സാവര ജംഗമോ അല്ലേ?
1: അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ.
2: ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ മരണശേഷം അയാൾ ജീവിച്ചിരിക്കുമ്പോ ഉണ്ടാക്കിയതൊക്കെ നോക്കി നടത്താൻ വേറെ ആളെ ഏൽപ്പിക്കുക.
3: 25 വർഷം എന്നൊക്കെ പറഞ്ഞ അതും അത്രയും സ്ഥാപനങ്ങളും മറ്റും ഇവിടുത്തെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ.
4: അത് ശരി തന്നെ, പക്ഷെ മരിച്ചതിന് ശേഷം വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, അതും ആ മനുഷ്യൻ
3: എന്തെങ്കിലും ഒന്ന് പറഞ്ഞ
5: വേണം, പോവാതെ പറ്റൂല.
6: പോയി പിടിച്ചിറങ്ങിക്കൊണ്ട് വേണാത്തല്ലേ.
7: എന്താ ഇത്? എന്തിനാ ഇവരൊക്കെ വന്നത്?
6: കണ്ട പോത്ത് കച്ചവടക്കാരൊക്കെ കയറി വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ ആവാന്ന് വെച്ചു. ഇതെന്റെ അച്ഛൻ മുതലാളി ഇരുന്ന കസേരിയ, ഇന്നു മുതൽ ഇതിൽ ഈ മകൻ മുതലാളി ഇരിക്കും. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്.
7: പറഞ്ഞത് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് അവരെ തൊടാനുള്ള അവകാശമില്ല.
6: എന്റെ അച്ഛന്റെ മണവാട്ടിയായി കയറി വന്ന അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഈ നിമിഷം
8: അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചു മുതലാണ് ശുദ്ധികലശം തുടങ്ങിയല്ലേ. അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്ക് ഇഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ.
6: കർപ്പൂരം കത്തിച്ച് കോടി പൊതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണെ മാറാണിക്ക് ഇങ്ങോട്ട്
9: കേറാം. കർപ്പൂരം കോടി മുണ്ടും ഇവക്ക് മാത്രമല്ല നിനക്ക് നന്നായി ചെയ്തു.
6: നിക്കത് അടിച്ച് ഓടിക്കണല്ലാത്ത
0: കണ്ണന്തിരികളെ കാണിക്കാടെ. തള്ളളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളെ പിടിച്ച് തള്ളണോടെ.
6: ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ?
0: നമ്മൾ വെറും വഴിവാക്കരു. പക്ഷേ മൊട കണ്ട എട വേടുവണ്ണ
7: അതായൻ ബോസ്ക്ക് ഫിലോസഫി ഒരു മൊട കണ്ടും
0: കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലും. തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ.
6: വേണ്ട, തള്ളി പുറത്താക്കാം, പിടിച്ച് പുറത്തേക്ക് തള്ളടാ.
7: അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേണ്ട ഒരു പരിചയപ്പെടല്. അവരുടെയൊക്കെ സഹായം കൊണ്ട് അന്ന് എന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണ് കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആരണം കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്.
10: ചെലവം എന്ത് പോക്കുതരമാണോ താനീ കാണിച്ച്?
6: ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണം എനിക്കറിയാം.
10: അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? വെല്ലാരി രാജ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം.
0: വക്കീല് പുലിയാലേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്?
10: ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജസെൽവം
0: അല്ലേ? പുലിയാണ് കേട്ടാ.
6: ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും.
0: ഓ, പക്ഷെ ചെല്ല ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടാ.
11: വാല് വാല്.
0: എന്നിട്ട് പറവെക്കില്ലേ.
10: ഇത് മകൾ റാണിരത്ന.
0: അല്ലേ,
10: ഇത് മുത്തുലക്ഷ്മി അമ്മ രാജരത്ന സാറിന്റെ.
12: ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥന.
0: എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാവല്ലേ.
12: ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടിലാ, ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ.
0: അല്ലെ പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലേ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ.
10: വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ.
0: അത്താണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി.
2: എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടി വെക്കേണ്ടി വരും.
6: എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. പോടേ പോടേ പോടേ.
11: അതെ,
13: നമ്മുടെ മുതലാളി പറഞ്ഞേൽപ്പിച്ച ആള് മാറിയോന്നാ എന്റെ സംശയം. അല്ലെങ്കിൽ ഈ കണ്ട സ്വത്തൊക്കെ ഇതേപോലെ വിവരദോഷ കയ്യിലേൽപ്പിക്കോ. പക്ഷെ വന്നത് ബെൻസിലാണെന്നാ കേട്ടെ.
11: ഇപ്പോഴത്തെ കാലത്ത് വാടകയ്ക്ക് ബെൻസ് അല്ല റോൾസ് റോയ്സ് വരെ കിട്ടും. രാജരത്നം പിള്ള സാറ് മുട്ടു മടക്കി കൊടുത്ത് പിന്നെ ഒരു പോത്ത് കച്ചവടക്കാരൻ വന്നിട്ട് എന്ത് കോപ്പുണ്ടാക്കാനാ?
3: എക്സ്ക്യൂസ് മീ, ഞാൻ രാജു.
2: ഞാൻ ദാസപ്പൻ. ഞങ്ങള് ബെല്ലാരി രാജയുടെ കൂടെ വന്നവരാ.
11: എന്നിട്ട് അദ്ദേഹം എവിടെ?
3: അദ്ദേഹം വരും. അതിനു മുമ്പ് ഈ സെറ്റപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തണം.
2: ഈ ഇടത് ഭാഗത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വലത് ഭാഗത്തേക്ക് മാറിയിരിക്കണം.
13: ഇതെന്ത് പരിഷ്കരണ? ഞങ്ങള് കാലാകാലങ്ങളായിട്ട് ഈ വട്ടമേജിക്ക് ചുറ്റുവരുന്ന മീറ്റിംഗ് ഇടാറ്. അപ്പോഴല്ലേ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ പറ്റും.
2: അത് നിങ്ങൾക്ക് ഈ വരുന്ന മൂപ്പർക്ക് നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടിട്ടാ അങ്ങോട്ട് മാറിയിരിക്കാൻ
13: പറഞ്ഞത്. ഞാൻ
2: മാറില്ല. കളി നമ്മളോട്. റെഡി ബോസ്, please come on.
0: Pandali Rajkenduri Raj. Namaskaram. Pandali Rajkenduri Raj. Endar aanalle pothiyavari
13: irike irike irike.
0: Nammalokka parayarundalle ottani lottery adichennakka idha enna kada ulla parayaville. Naa idha aadiyaittaanu ketta idhu pole congressi pangadukkanathu.
11: കോൺഗ്രസ് അല്ല സാറേ, കോൺഫറൻസ്.
0: ഓ തന്നെ തന്നെ. അന്നാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല ഏട്ടാ. വെറും രണ്ടാം ക്ലാസ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്തറിയാ വെവരക്കേട്ട എന്നെ. വേറൊരു കാര്യമുണ്ട് ഏട്ടാ. യവണ്ടല്ല, യവൻ ഇങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്.
3: MBBS അല്ല, MBA.
0: എന്തരേലും ആയിക്കൊണ്ട് പോട്ടടെ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം.
11: അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ.
0: വാ മനസ്സിലായി സാറേ. ഇന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പി വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി. എനിക്ക് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പിക്കളിക്ക. എന്തരണ്ണ കറക്റ്റ് തന്നെ. യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. ആ കല്ലിടല കർമ്മി, അതിന്റെ പേരിലാണ് ഈ തൊന്നര ഒത്തിരി ഉണ്ടായത്. അതുകൊണ്ട് എല്ലാരും കൂടെ എന്റെ കൂടെ നിന്ന് തരി. ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം. എന്തേലും ഉറപ്പിച്ച
12: അല്ലാതെ
11: പിള്ള സാറിന്റെ ആഗ്രഹം നടത്താൻ ഞങ്ങൾ രാവും പകലും കൂടെ ഉണ്ടാവും. പക്ഷെ ആ പിള്ളേർ അടങ്ങിയേക്കും തോന്നുന്നുണ്ടോ?
0: പിള്ളേർ അടങ്ങിക്കാത്തോണ്ടല്ലേ പിള്ള സാർ ഒടുങ്ങിയത്. ഉള്ളല്ലേ റീസണ്?
3: അതെ.
0: ആ അപ്പൊ അതേ വിടി കീള് കേസുകള്. അപ്പൊ ഇന്നേക്ക് നാലാം ദിവസം കല്ലിടിയില് പേരിലൊന്നും വലിയ മാറ്റവും ഇല്ല. നടത്തിപ്പവകാശോ ഉടമസ്ഥാവകാശോ എല്ലാം എനിക്ക് തന്നെ. പിന്നെ കല്ലിടിലേ അന്ന് വന്ന അയാള് വേണ്ട ഏട്ടാ. അയാള് വെറും പ്യാരിത്തൂറി. നമ്മക്ക് അമ്മ മതിയേട്ടാ.
11: അമ്മയാ?
0: തമിഴ്നാട്ടിൽ ആരാണ് അമ്മ?
13: ഓ തലേവി ജയലളിത.
0: തള്ളേ തന്നെ. അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ ഏട്ടാ. അവരൊക്കെ ആകുമ്പോ കൂടെയില്ലേ പുലികളെ കാണും തോക്കുകളൊക്കെ ആയിട്ട്. അവർക്ക് തള്ളയൊന്നും നോട്ടയില്ല, പുള്ളയൊന്നും നോട്ടയില്ല. ഒന്ന് തുമ്മിയാ മതി, അപ്പ വെക്കുമ്പടി ടക്ക ടക്ക ടക്കേന്ന്. ഇങ്ങനെ ഉണ്ടല്ലേ തല തല തല. അപ്പ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. ആയിട്ടാ ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്?
3: ഒന്നുമില്ല.
0: അങ്ങനെയാണെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കണേ. പോയി പോയി പോയി പോയി.
11: പിള്ള സാറുള്ളപ്പോ അദ്ദേഹം പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസാക്ഷൻ പലതവണ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഭരിക്കാൻ വന്ന പോത്ത് കച്ചവടക്കാരന് പണിയറിയാം. അക്കൗണ്ട് ഫ്രീസ് എന്ന് പറഞ്ഞാ സ്റ്റിൽ ഡെഡ് ഫ്രീസിങ്. അറ്റാച്ച്ഡ് സിവിൽ കോർട്ട് ഓർഡറും പിന്നെ ആ പോത്ത് കച്ചവടക്കാരന്റെ ഡയറക്റ്റ് എൻട്രിയും. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം.
6: വന്നവന്റെ വലിപ്പം പറഞ്ഞ സമയം കളയണ്ട. അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാനുള്ള മാർഗം വല്ലതുണ്ടെങ്കിൽ അത് പറ.
11: നോ രക്ഷ. നിനക്കെന്നല്ല, നിന്റെ ജന്മശത്രു റാണി രത്നയ്ക്ക് പോലും.
6: ഛേ,
14: എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ സെൽവ, നിനക്കിപ്പോഴും പത്തിൽ ശനി തന്നെയാ. നാളെ അവൻ മുഖ്യമന്ത്രി തലവിയെ കൊണ്ടുവന്ന് ആ തറക്കല്ലടിയിൽ കർമ്മം നിർവഹിച്ച് നാട്ടുകാരുടെ കയ്യടി മേടിച്ച പിന്നെ നിന്റെ ജന്മം വേസ്റ്റ്. അതിലേക്കായി ഈ അക്കൗണ്ട് ഫ്രീസിങ്. നമ്മൾ കാശ് കൊടുക്കാനുള്ളവർ ഈ വിവരം അറിഞ്ഞാ
15: ഇല്ല, അതിനു മുമ്പ് അവനറിയും വിവരം, പിന്നെ നാട്ടുകാർ, അവന്റെ തല പോയ വിവരം കൊല്ലും ഞാനാ പന്നിയ.
14: അങ്ങനെ നല്ല വർത്താനം വല്ലതും പറയണ്ട ശെൽവ.
15: ശെൽവം പറയില്ല, പ്രവർത്തിച്ച് കാണിക്കും. അച്ഛനും മകനും തമ്മിലുള്ള അവകാശ തർക്കത്തില് തല്ലലും കൊല്ലലും അന്യായങ്ങൾ. ഇവനൊരു അന്യനാ, അപ്പൊ ഇത് ന്യായം?
14: അത് ശരിയാ
15: അല്ലേ? അവന്റെ 16 അടിയിൽ നിന്ന് നടന്ന് ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിട്ട് ഇനി വീട്ടിലേക്കുള്ളൂ.
14: ഗുഡ് നൈറ്റ്.
15: വെരി വെരി ഗുഡ് നൈറ്റ്. വണ്ടി എടുക്കണോ?
16: എങ്ങോട്ടാ സാറേ?
0: കന്നന്തിരിഞ്ഞ വേലയാള് കാണിക്കരുന്ന് ഒരിക്കൽ നിന്റെ കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയല്ലോ, ഉടൻ തന്നെ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യല്ലേ. രാട്ടാ, നമ്മൾ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ചായ ഓടിക്കാൻ വേണ്ടി എന്തരം എഴുതി കാണിക്കുമല്ലോ. എന്തരം അത്?
3: ഇന്റർവെൽ.
0: അതിലും ആ ട്രാഫിക് ഒന്ന് തള്ളേ.
15: ഈ അഭ്യാസം വേണ്ട, കളി കുറെ കണ്ടവനാ ഞാൻ.
0: എന്റെ പൊന്നെണ്ണ, ഞാൻ ഇപ്പൊ കളിക്കാൻ വന്നല്ല, വിളിക്കാൻ വന്നാണ് നാളത്തെ ചടങ്ങിന്. അപ്പോഴാണ് എന്റെ 16 അടി എന്തിരുന്ന ചർച്ചകൾ നടക്കുന്നത്. ഉടനെ പ്ലേറ്റ് അങ്ങ് മാറ്റി പിടിച്ച് നിക്കണ്ടേ. വർക്കിച്ച വണ്ടിയിൽ ഡീസൽ എങ്ങനെ?
15: ഫുള്ള്.
0: നാളത്തെ ചടങ്ങ് എപ്പടേ?
3: കൃത്യം 10 മണിക്ക്.
0: മതി, ഇപ്പൊ ഒരു വെടിയിരുന്ന് 100 ഇട്ടാ 15 മണിക്കൂർ കിട്ടും. അപ്പി പോയി നാടുകളൊക്കെ കണ്ട് കറങ്ങിട്ട് വരും. ജാലിയാക്കെ ഈ അണ്ണന്മാര് കൂടുതലും. ഈ വർക്കിച്ചൻ കാണുമല്ലോ ഒന്നും അല്ലേട്ടാ, നല്ല പുളപ്പനായിട്ട് പാട്ടുകളൊക്കെ പാടും.
7: ഇത് നല്ല ബെസ്റ്റ് ടേപ്പ് കാരണാ, പക്ഷെ ഫിറ്റ് ചെയ്ത് ട്രാക്ടറായി പോയെന്ന് മാത്രം. അതാ കുഴപ്പം.
0: വർക്കിച്ച
16: എന്തേനോ
0: ആയിരിക്കട്ടെ. അപ്പൊ ഈ ദാഹിക്കുമ്പോ ബോഞ്ചെല്ലാം വാങ്ങി ചോടിക്ക്.
16: ബോഞ്ചി
0: നാരഞ്ഞ വെള്ളം. ഇടക്കിടക്ക് എടുക്കാൻ നിർത്തി കൊടുക്കണം കേട്ടാ.
16: എടുക്കാൻ?
0: ഓഹോ, അത്
7: വണ്ടി പോട്ടെ.
0: അങ്ങനെ ആ പോവാത്ത വണ്ടിയല്ല. ഇനി നാളത്തെ പൂരം ആരിച്ച് പിരുത്തളേ. എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. ഇവിടെ ഒന്നൊരുത്തിനും പിളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കീറി കളഞ്ഞു. ഉപ്പം എത്തില്ലേ?
3: എത്തി. കൂടെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്.
7: ബ്ലാക്ക് കാറ്റ്സ് അല്ല, ബെല്ലാജ് കാറ്റ്സ്. ഇതാ കണ്ടില്ലേ, ടൈറ്റാനിക്കലും പെണ്ണും ചക്കൻ നിക്കണ പോലെ ബീഡി പറിച്ചോണ്ട് നിക്കണത്.
0: വന്നപ്പോൾ ഒരേ എപ്പിക്കാണ്. കഷ്ടപ്പെട്ട തള്ള സഹിക്കൂല.
8: ഞാൻ ഒന്നും പറയണ്ട, ഇതൊക്കെ അദ്ദേഹം ഏൽപ്പിച്ച ആളിന്റെ തീരുമാനങ്ങളാ. അപ്പൊ ഈ തീരുമാനം അദ്ദേഹത്തിന്റെയും കൂടിയാ. ആ ആഗ്രഹത്തിന് നമ്മളായിട്ട് എതിര് നിക്കണ്ടമ്മേ. ഇറങ്ങമ്മേ.
7: വരുമേ.
17: അല്ല, ചടങ്ങിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞമ്മ ഈ അമ്മയാണോ?
0: ഈ അമ്മയുടെ പേരിലല്ലേ ആശുപത്രി. അതുകൊണ്ട് ഈ അമ്മ എന്നെ അങ്ങോട്ട് ഉദ്ഘാടിക്കട്ടെ. പിന്നെ മറ്റേ അമ്മ വരുമെന്ന് പറഞ്ഞത് ശല്യക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരല്ല. ഞങ്ങള് പോത്തേച്ചുടക്കാരുടെ ചില തറ അമ്പരുകൾ. എങ്ങനെയുണ്ട് ബുദ്ധി? ബുദ്ധി ആ അപ്പൊ എല്ലാരും എത്തിയല്ലേ. എന്നാ ഇനിയിപ്പൊ താമസിക്കണ്ടേ. ഇതായിട്ടാ കാര്യങ്ങൾ അതിന്റെ മുറവിൽ അടക്കട്ടെ
3: അമ്മേ.

0: ഞങ്ങളെത്തി.
1: എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശെൽവം മുതലാളി ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയാ.
0: വരുമല്ലോ, വരണമല്ലോ. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. അപ്പന്റെ ആഗ്രഹത്തിന് അമ്മ തറക്കല്ലിടുമ്പോ മോഹം വരണമല്ലോ. അതല്ലേ അതിന്റെ ന്യായം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം രാജമാണിക്യം.
5: ഈ ചടങ്ങിലേക്ക് ആ മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായത്.
6: എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങൾക്ക്. നിങ്ങളാണ് പുലി.
0: എന്തായാലും രാജാ വർഗിച്ച ഇനി സമയങ്ങൾ കളയണ്ട. പൊട്ടട്ട് ബെല്ലാരി ബാമ്പ.
6: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. സൈലൻസ്. ലെക്ചറർ രമേശൻ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും തയ്യാറാണ്. അതിനുവേണ്ടി നമ്മുടെ പുതിയ ചെയർമാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
7: ഏട്ടാ, കോളേജ് പിള്ളേരാണ്, സൂക്ഷിച്ച് ഇടപെടണം.
8: അതെന്തരി, അത് മറ്റൊന്നുമല്ല, എടഞ്ഞായി എടുത്തിട്ട് പെരുമാറും. അതുകൊണ്ട് ഇത്രയും ബലം പിടുത്തം വേണ്ട, ശ്വാസം കിട്ടും.
0: ബലമൊക്കെ വിടാം, പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതല്ല എന്തൊരു ഇംഗ്ലീഷിൽ ബോർഡുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്.
7: അതൊക്കെ രമേശിനെതിരുള്ള മുദ്രാവാക്യങ്ങളാ.
0: അല്ല, നമുക്കെതിരായിട്ടു
8: വാ
0: വരാടി. ഇപ്പൊ ലവൻ ലവളെ കയറി പിടിച്ച കാര്യം ഉറപ്പ്. എവിടെ ആയിരിക്കും പിടിച്ചത്? എനിക്ക് അതാണ് പിടിയിട്ടത്.
8: അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി
0: കാണും.
6: ഗുഡ് മോർണിംഗ് സാർ.
8: കാച്ചിക്കോ.
6: സാർ എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞത്? ഓഫീസിലേക്ക് ഇരിക്കാം.
9: എന്താ സാർ, എന്താ ഉണ്ടായത്? എന്റെ കനകാംബരം എവിടെ? ആരാ എന്റെ കുട്ടി?
6: അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അകത്ത് ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ.
0: ഐ ശരി, അപ്പ ഈ പെണ്ണിന്റെ കുട്ടിയാണല്ലേ ലാ കുട്ടി. തള്ളേന് ഇത്രയും വലിയ മോള?
6: മോളല്ല, അനീത്യ. ഈ കുട്ടികളുടെ കാര്യത്തിൽ രാജരത്നപിള്ള സാറിന് വേറൊരു സെന്റിമെന്റ്സോടും ഉണ്ടായിരുന്നേ. പണ്ട് പിള്ള സാറിന്റെ വളർത്തുമകൻ മാണിക്കും ഇവരുടെ ആങ്ങളച്ചക്കനെ കളിക്കളത്തിലിട്ട് തല്ലിക്കൊന്നിട്ട് നാടുവിട്ടു പോയി എന്നാണ് കേട്ടുകേൾവി.

0: വെറുതെ കരഞ്ഞാൽ കാണിക്കണെന്തിന്? സാറേ, ആ മരുമോൻ സാറെ ഒന്ന് ഞാൻ വിളിക്കി.
1: വിളിപ്പിക്കാൻ ഞാൻ നാടൊന്ന് വിട്ട് പോയിട്ടില്ല.
0: ഞടിക്ക്
1: ആളെ കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി.
0: തള്ളേ, അപ്പൊ സാറിന് അറിയാവില്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്കൻസ് ആണെന്ന്? എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ.
2: അത് അസൂയ, പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം.
0: അത്താണ് എന്തരാണ് സാറേ ഇത്? ഞാനാണോ പുള്ളാളെ പഠിപ്പിക്കണത്?
1: What the bloody hell you mean? I know what to do. You mind your own business.
3: Mr. Ramesh, you know what you did. But for now, just answer the questions when asked. As you may know that he is the chairman of this institution and has the rights and power to ask, so that makes it our business. And you bloody well don't forget that.
0: അത്താണ് ബാറ്റി. ഇപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് സാറേ, ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ട് ഉറപ്പിക്കാം. ആയിരിക്കും കുറഞ്ഞെന്നും വേണ്ട, കൂടിയെന്നും വേണ്ട, ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും പറ്റും. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയാട് ഒരു ചെറിയ മാപ്പങ്ങാട്ട് പറഞ്ഞേക്ക്. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ.
1: എന്റെ ജോലി പഠിപ്പിക്കല. ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും. അതിന് മറ്റേ അർത്ഥം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലിരിപ്പതായതുകൊണ്ടാ. അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാർ കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിച്ച് ആ രമേശത്തിന്റെ പാട്ടി പാട്ടി വരും.
0: കന്നൻ തിരുവള്ളി കാണിച്ചിട്ട് പള്ളിക്കൂടം കാണാത്തിനോട് നിയമം പറഞ്ഞു. നീ എന്തിനു പറഞ്ഞത്? മാപ്പ് പറയാൻ നിന്റെ പട്ടി വരുമെന്ന്. എങ്കിൽ കൊണ്ടി വരേണ്ട പട്ടിയെ. പട്ടിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് മതി നിന്റെ വാത്തിയരുണി. ഹെഡ്മാസ്റ്റർ
4: ഇവിടെ ഉണ്ട് സാർ.
0: അവന്റെ ഇവിടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാനുള്ള അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചു വിട്ടേക്ക്. ഇതാണതാണ്
4: സാർ.
0: അവൻ പട്ടിയെ കൊണ്ട് ഇനി അച്ഛരി വില പിടിച്ചോടെ.
3: പിന്നെ
5: ബെല്ലാരി രാജ, ആ പേരിൽ തന്നെ ഉണ്ട് രേച്ചുകെട്ട്. പഠിച്ച കള്ളനാവൻ. അതല്ലെങ്കിൽ അവൻ എങ്ങനെ അറിയുന്നു ഇതൊക്കെ? അവൻ വന്ന് സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ നിന്റെയും അവളുടെയും എല്ലാ അനക്കങ്ങളും അവൻ അറിയുന്നുണ്ട്.
6: അവന്റെ ആ പീറ കൂളിംഗ് ഗ്ലാസും തള്ളേ പിള്ളേ എന്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ?

0: പറഞ്ഞ ലാംഗ്വേജ്, കോട്ടയം കുഞ്ഞച്ചൻ ആടുതോമായുണ്ടായ ഒരു അപ്പിയറൻസ്, ഇതൊന്നും അവന്റെതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ.
1: പിന്നെ ആരാവൻ? ഞാൻ പറയാം, നിന്റെ തന്തപ്പടി നാടിയുറ്റാൻ ഇറങ്ങിയപ്പോ അയാൾക്ക് കള്ളും പെണ്ണും കൊടുത്ത് കൂടെ കൂടി അവസാനം അങ്ങേരെ മുറിയിലിട്ടടച്ച് കഴുത്തിൽ കത്തി വെച്ച് പറഞ്ഞു, എഴുതലാ മായിന്റെ മോനെ വിൽപ്പത്ര ഒന്ന്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അതിനവൻ കുടുംബ വക്കീലിനെ കൂട്ടുപിടിച്ചു. സെൽവ, ഇപ്പോഴത്തെ കാലത്ത് കള്ളന്മാർക്കൊക്കെ ദീർഘവീക്ഷണം കൂടുതലാ. ഏത് കള്ളനും കീറുന്ന ഒരു വാഹനം ഉണ്ട് നാട്ടില്, ഒരു ഫോർ വീലർ, പോലീസിന്റെ വണ്ടി.

0: എന്തേനു എന്തേനു സാറേ, പെട്രോള് തീർന്നോ?
1: തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ?
0: ഞാൻ ഇവിടെ ഉണ്ട് സാറേ.
1: ഒന്ന് ഇറങ്ങണം.
0: എന്തൊരു സാറേ കാര്യം?
1: കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ.
0: കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട.
1: തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റിപ്പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം.
0: ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ?
1: അല്ല, റേഡിയോ സ്റ്റേഷൻ.
0: ഇങ്ങോട്ട് ഇറങ്ങണം. സാറ് പുലിയായിരുന്നല്ലേ.
2: പ്ലീസ്. എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ?
1: ഇതൊക്കെ പറയാൻ നീ ആരാടാ?
2: ഇദ്ദേഹത്തിന്റെ മാനേജർ.
1: അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാര്.
2: മൈൻഡ് യുവർ വേർഡ്സ്.
1: പന്നീന്റെ മോനെ, പോലീസിന്റെ മുഖത്ത് നോക്കി വിരലുകൊണ്ട് സംസാരിക്കുന്നു.
0: അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. ഏവ എന്തൊരു സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറ് പിടികിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. ഇനി മേല എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ, അമ്മ ചേണ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിൽ വെച്ചാലും കേട്ടാ. പോയി പോയി പോയി
1: ഓടാ.
0: ചീള് പല്ലി പോട്ട് സാറേ.
1: എന്താടാ
0: വർക്കിച്ച?
3: എന്തേനു?
0: ഒരു 500 ഞാൻ എടുത്താ. സാറേ, സാറിന്റെ ആ വരക്കും ഷടംബ്രേ കുട്ടുള്ള നൃത്തക്കും കണ്ടപ്പോളെ എനിക്ക് സംഗതി കത്തിയട്ടാ.
1: എന്ത്?
0: ആരെയും പറഞ്ഞു വിട്ടേരിക്കുന്നു. ജ്വാലിയന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്തേ ചുടക്കാരുടെ ഒരു രീതിയാണ് ഏട്ടാ. വാർത്ത കൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കില്ല. സാറിന്റെ കട പിടിക്ക്. 500 രൂപ
1: നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ നീ എന്റെ കച്ചവടം ഉറപ്പിക്കും. അല്ലടാ നിന്നെ
0: ഇത്താണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണേ അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണൻ തിരുവെന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ. ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേട് തന്നെ. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും.
1: ഇതിലല്ല, അതില്
0: തള്ളാ പിന്നെ മുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല ഒന്നാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങള് തോന എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടിലെ ഏസി എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിരാണ് ഫാത്തിമ
1: പാട്ടുകളൊക്കെ മോനെ. നിന്നെ പോലെ ഒരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് ഏസി ആക്കണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ
0: കൊണ്ടുപോകും. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുലം ചോദിക്കാൻ നിന്നൂടെ കെട്ടിയെടുക്കാൻ വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്നൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ല അടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരിപ്പിച്ച് കള്ളനും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക.

0: ഇടിച്ചിറക്കിക്കൊണ്ട് വേണോ ആ പന്നീനെ?
1: സാർ എന്താ സാർ, എന്താ പ്രശ്നം?
0: ഞാനേ അവനെ കൊണ്ടുപോകാനുള്ള കിടുതാപ്പം കൊണ്ടുവന്നതാ. എവിടെടാ പോലീസ് ചീപ്പിക്കാറാത്ത പോക്കിരി രാജ?
1: അദ്ദേഹം ഇവിടെ ഇല്ല, ഔട്ട് ഓഫ്
2: സ്റ്റേഷനാ
1: സാർ.
0: ഏത് സ്റ്റേഷനിലാണെങ്കിലും അവൻ വരും പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന് എനിക്ക് നിന്നെ മതി.
1: ഇനി എന്നെ തല്ലരുത്.
0: നീ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കും. അല്ലടാ കള്ള കഴുവേറിയുടെ മോനെ, നിന്റെ ആശാനറിയാം. ഈ വിക്രമനിട്ട് കൊട്ടിയ ഒന്നിന് പത്തായി തിരിച്ചു കൊട്ടു. അവൻ വരും വരുത്തിക്കും ഞാൻ. അത് നിന്റെ ഒക്കെ ശവം കാണാനാണെങ്കി അങ്ങനെ.
3: വേണ്ട വേണ്ട, നീ ഇങ്ങ ഇരുന്നാ മതി. ഇതെല്ലാം ചിന്ന വിഷയം, നാ മാനേജ്
0: പണിക്കിറേ.
3: என்ன சார் பிரச்சனையா? ரவுடித்தனம் பண்ணிட்டு என்ன சார் பிரச்சனை? நான் கேக்குறேன், வெளிய அனுப்பி அந்த ராஜூட்டனை.
0: சார் அவ வந்து
3: போயா?
4: தம்பி அட பாவி, என்னடா பண்ணிட்ட? உன்ன மாதிரி எரும மாடுங்க இந்த மாதிரி சட்டத்தை கையில் எடுக்கும் போதுதான் லாக்அப்ல கொலை நடக்குது. அப்புறம் அந்த தலைவலி ஆட்சி நடத்துற எங்கள மாதிரி மினிஸ்டர் தலையில விழும். இனிமே யாருன்னு பார்க்காம போலீஸ் விளையாடுனா உன் தலையில இந்த தொப்பி இல்ல, தலையே இருக்காது.
5: വിക്രമൻ സാറൊന്ന് ക്യാറി ഇറങ്ങിയല്ലേ. ആര് പറഞ്ഞിട്ടാണ് സാറേ ഇക്ക് എല്ലാവരും അടികൾ? ആരാടരുത്.
0: പരാതിക്കാരൻ രാജരത്നം പിള്ളയുടെ മകൻ രാജസെൽവം തന്നെയാ. അവരെ ഭരിക്കാമെന്ന ഈ ബല്ലാര രാജ ആരാണെന്നും എന്താണെന്നും അവർക്കറിയണം.
5: ഇത്രയല്ലേ ഉള്ളു? അത് ഞാൻ അറിയിച്ചു കൊടുത്തോളാം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചു കൊടുത്തോളാം കേട്ടാ. എന്തരായാലും വിക്രമൻ സാർ ഇത്തരം അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ പോയ പരാതിക്കാരനെ കണ്ടിട്ട് വരാം. എനിക്ക് വേണ്ടി കൊഞ്ച നേരെ ഒതുക്കി വെച്ചതിന് രൊമ്പ നന്ദിയുണ്ട് കേട്ടാ.
3: നന്ദിയാ? നീ തന്റെ വോട്ട് തന്നടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണേണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ.

0: నిన్న పైన పోలీసు లేకుండా అడిపికి వెళ్ళి
1: నిర్తానల్లే పర్ణది എല്ലാത്തിനെയും കൊന്ന് കുഴിച്ചു മൂടാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ല്. ഇവരെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കാനൊന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. എന്തിനാ ഈ അംഗം? നീ ആരാണെന്നറിയാൻ ഇവൻ പോലീസിൽ പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യ ഞാൻ. ആ ഞാനാ ചോദിക്കുന്നത്, ആരാ നീ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്?
0: ശരി, അപ്പൊ ഞാൻ ആരാന്നറിയണം. അത്രയല്ലേ ഉള്ളു? ഒരു പായരാത്രിക്ക് ഒരു മണിയറ വായിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തരാണ് നിനക്ക് വേണ്ടതെന്ന്? അപ്പ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. ീട്ടി ഊരും പേരൊക്കെ എന്തായാലും ആക്കണത്. ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്യം. ഞാൻ അതിൻ്റെ സാധനം എന്നുള്ളതിനെ ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പോത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് എവളെ ഉടപ്പിറന്നു ഞാൻ നാടാരി അറുക്കന്റെ വാക്കും കേട്ട് നീ കളിക്കളത്തി വെച്ച് അടിച്ചോ എന്ന് ഓർമ്മയുണ്ട.
2: നിന്നെവിടെ നിന്നാ? നിന്നെ പോലീസ് പിടിക്കും, ഓടിപ്പോയ്ക്കോ.
3: അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. കാണണ കാണണ കാണ.
0: അന്ന് ഓടിയ ഓട്ടൊക്കെ വേണം. ഒരു പത്ത് വയസ്സായിരുന്നു ഓടിയാ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. പിറക്കവൻ തന്നെ വിളിച്ച് ഞാൻ വരൂലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കെട്ടിപ്പറിക്കൊണ്ട് പോവാനല്ല, ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാൻ. അതതിന്റെ മുറക്കം നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളു കേട്ടാ. പിന്നെ എനിക്ക് നാല് കാലുള്ള പോത്തവരോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ.

0: പറയായിരുന്നില്ലേ, ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? എന്നെ കാണിക്കാതെ വളർത്തി, എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്തു. അവസാനം അവനെ തന്നെ എല്ലാത്തിനും അധികാരപ്പെടുത്തി. അറിഞ്ഞില്ലല്ലോ ഈശ്വര ഞാൻ എന്റെ കുട്ടിയെ.
1: എന്താ ഇത്, ഇത്രയും കാലം കാണാത്തതിന്റെ പേരിലായിരുന്നു കണ്ണീര്. എന്തു തന്നെ ആയാലും വിളിച്ചാ കേൾക്കണ ദൂരത്ത് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നില്ലേ?
0: വർഗീസേട്ടാ അന്ന് പറഞ്ഞു മകനെ മാറ്റി നിർത്താൻ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു, അനുസരിച്ചു. ആ ആളോട് തന്നെ അപേക്ഷിക്കുക, ഒന്ന് ചോദിക്കൂ ഒരനുവാദം. ഈ അമ്മയ്ക്ക് ആ മകനെ ഒന്ന് കാണാൻ.
2: ലക്ഷങ്ങൾ എണ്ണി കൊടുത്ത എന്തര് അന്നമ്മാർ രണ്ടും നല്ല ജേക ജില്ലകളല്ലേ?
3: എന്തൊക്കെയായാലും 500,000 എന്നൊക്കെ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. എത്രക്കേലും കാള കാളനല്ലേ?
2: പാഴത്തരം പറയാടെ, സിൽമാടി ഐശ്വര്യ റായ്ക്കും നമ്മുടെ അടുക്കള അയക്കുന്ന അന്നമ്മയ്ക്ക് ഒരേ വിലയാണ്. രണ്ടും പെണ്ണേന്നല്ലേ? മോത്തായാലും ശരി പെണ്ണായാലും ശരി പെരുമാറ്റത്തിനാണ് വില.
4: എന്തൊരു പക്ഷേ തീറ്റി പോറ്റാനാണ് പാട്.
2: തിന്നിട്ട് തിന്നിട്ട് മിണ്ടാ പ്രാണികളല്ലേ
4: പാവം.
3: അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലൊരു ജെല്ലിക്കെട്ട് കാളെ ജനിച്ചാ മതിയായിരുന്നു.
4: നല്ല അനുസരണ.
2: എന്തൊരു
3: കാളക്ക് ഭ്രാന്തായി, കേട്ടിട്ടില്ലേ ഭ്രാന്തി പശു?
2: എന്റെ ഒടയമ്പരാനെ ചതിച്ച ആ പെണ്ണൊരിയും കെട്ടി വന്നിരിക്കുന്ന ചെവല കളറിനാണല്ലേ. വറീസണ നിക്ക്, തള്ളേ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാ. നിക്ക് നിക്ക്, നിക്കാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. ഈ ചെവല കളർ കണ്ട ലവന്മാര് ചെറയും, ചെറഞ്ഞെറഞ്ഞ ഒരറ്റ ഞോണ്ടൊക്കെ ഞോണ്ടിയാ മതി, അമ്മയുടെ ടക്കിന് പീസ് പീസ് ആയിട്ട് ചെതറും. വറീസണ എന്തിന് വന്നത്?
5: ഒന്ന് കാണാനാ.
2: അയിനെന്തിന് വറീസണം പോയി കാണി, എവിടെയോടേക്കിട്ട് കാണിച്ചു ഒരേ യവന്മാരെ കസരിച്ചാല്.
5: അത് കാണാൻ വന്നതല്ല, ഞങ്ങള് വന്നത് മാണിക്കത്തോന്ന് കാണാൻ.
1: അമ്മ പറഞ്ഞാ വന്നത്, ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്.
5: പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞിട്ട് അന്ന് അമ്മ അതിന്റെ പേര് ഈ കാല് ഞാൻ പിടിച്ചോളാം.
2: ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ആദ്യം പറഞ്ഞു ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാകും, അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട കേട്ടാ. ഇനി ഞാൻ ഇപ്പൊ എന്തു ചെയ്ത്, ഞാൻ ആരെന്ന് ചോദിച്ചു ഞാൻ ആരാന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളു. വറീസണം പോയി, കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ.
1: ിൽ
2: പിന്നെ ആരെങ്കിലും പോയി മീൻ കച്ചവടം ചെയ്യോ? എന്തരണ്ടേ നീ പറയണത്? പോയി ചെന്ന് വെടിപ്പായിട്ട് അവനുണ്ട് ജോലികൾ ചെയ്.
1: പണ്ട് കണ്ട് പരിചയം പോലും കാണിക്കണില്ല, തനി വെട്ടുപോത്ത് തന്നെ.
6: എന്റെ സെൽവ, ഇത് ഡേ ടൈം ആ, എല്ലാം കൂടി വലിച്ചു കയറ്റി വെറുതെ തടി കേടാക്കണ്ട. നാളെ കഞ്ഞിക്ക് ഗതിയില്ലാതെ വന്നാ വല്ല വാർക്കപ്പണിക്ക് പോകാനെങ്കിൽ ഇത് ഉപകരിക്കും.
7: വാർക്കപ്പണിക്ക് ചത്തുപോയതിന്റെ അപ്പം നാളാരും, കുറച്ചു ദിവസമായിട്ട് ഔട്ട് ഓഫ് റേഞ്ചിൽ ആയിരുന്നല്ലോ.
6: നിന്നേക്ക് നന്നാക്കാൻ വേണ്ടി വന്നിറങ്ങിയ ആ ഒറ്റക്കണ്ണന്റെ റേഞ്ച് എന്താണെന്നറിയാൻ വേണ്ടി കറങ്ങിയതാ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിംഗ്. ബെല്ലാരിയിൽ അവൻ ബെല്ലാ

0: ചികിത്സിക്കാനല്ല, എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ജർമ്മനിയിലെ സായിപ്പ്മാർക്ക് അഡ്വാൻസ് ചെയ്തതാ.
1: ഈ സായിപ്പ്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പ്രോജക്ട് ക്യാൻസൽ ആയ വിവരം? അതിനങ്ങനെ ഒരു സായിപ്പ് ഉണ്ടോ? ആവോ,
2: നീ പറഞ്ഞത് കള്ളിലാണോ അതോ കാര്യത്തിലാണോ?
1: കാര്യത്തിൽ തന്നെയാ. എന്റെ തന്തയുടെ സമ്പാദ്യം കണ്ടിട്ട് തന്നെയാ എന്റെ അക്കൗണ്ടിലൂടെ എല്ലാവരും ഒലത്തിയെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് തന്നെയാണടാ നീ എന്നോട് കൂടിയത്.
2: അങ്ങനെയാണല്ലേ, എങ്കി നീ അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം അധികം താമസിയാതെ തന്നെ കാര്യത്തിലാവും. എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് നിന്റെ കയ്യിൽ പാറ്റാ ഗുളിക വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാന്ന്. അതുകൊണ്ട് ഇനി അവർ വിളിക്കുമ്പോ നീ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ.
1: കൂടെ നിൽക്കുന്നവന്റെ കൂര കത്തുമ്പോ അതിൽ നിന്ന് തന്നെ കൊള്ളി വലിച്ചൊരു വീട്
3: കത്തിച്ചാലോ.
4: ഒരുമാതിരി ചന്തപ്പിള്ളരെ പോലെ രണ്ടാളും. ഹൈ, ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും പരസ്പരം കൊങ്ങിക്ക് പിടിക്കല്ല വേണ്ടത്. ഇതിനെല്ലാം കാരണക്കാരൻ അവനൊരുത്തനാ ആ മാണിക്കം.
1: അവനെ ഒതുക്കാൻ വേണ്ടി കാശും വാങ്ങി ഇറങ്ങി പുറപ്പെട്ടിട്ട് തല്ലും മേടിച്ച് തിരിച്ചു വന്നല്ല വേറെ കൊണമൊന്നും ഉണ്ടായിട്ടില്ല.
4: ആ അത് ശരി, ഇപ്പൊ എന്റെ രഞ്ജത്തേക്കായല്ലേ, ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകൂടി അയക്കും. പക്ഷെ ആ ഒരു തല്ലിന്റെ ഗുണം കൊണ്ടാ അതുവരെ ബെല്ലാരി രാജായിരുന്നവൻ ഇപ്പൊ രാജമാണിക്കം ആയത്. അത് മറക്കണ്ട, ഈ സർക്കിൾ ഇൻസ്പെക്ടർ തല്ലിന്നുള്ള ഒറ്റ കേസ് മതി എനിക്ക് അവനെ പൊക്കാൻ. ഇനി അത് ചെയ്തു കഴിഞ്ഞിട്ടേ നമ്മൾ തമ്മിൽ കാണുന്നുള്ളൂ.

0: അക്രമം സാറേ, വണ വണക്ക. പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ, എന്നിട്ട് എന്തൊരു പറ്റി? പോത്തുകളടഞ്ഞ ഈ പറഞ്ഞാ മനസ്സിലാകാത്തവരെയല്ല നമ്മൾ പോത്തുകളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാർ, പക്ഷേ എവരങ്ങനെയല്ല കേട്ടാ, നല്ല ചെല്ലുവിളിയുള്ള എന്നാണ്, മാണിക്കത്തിന്റെ പോത്തുകളാണ്. പറഞ്ഞ പറഞ്ഞെടുത്ത് തന്നെ.
1: ഏതൊരു കോപ്പിലെ മന്ത്രി നിന്റെ അണ്ടർവെയറിന്റെ പോക്കലുണ്ടെന്ന് കരുതി ഇമ്മാതിരി കന്നുകാലി ഷൈനിങ് എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ.
2: പൊക്കി എടുത്തുകൊണ്ടുപോയി മുക്കാലി കെട്ടി മുള്ളിക്കഞ്ഞാ
0: തള്ളേ കൊള്ള മുള്ളി തന്നെ. ഇത്രയും തോന നാക്കാലിനുള്ളപ്പൊ പിന്നെ എന്തരനും വച്ചു മുള്ളിക്കാനായിട്ടൊരു മുക്കാലി. എന്തരായാലും മുട്ടി വന്നേല്ലേ, അതുകൊണ്ട് രായുട്ട നീ നമ്മുടെ സാറിനെന്നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിച്ചൊരി. പെടിപ്പീലടേ ചെല്ലി.
3: രായുട്ടും താറുടുത്ത് കേട്ട,
0: ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവർ ഡെഫറി. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായിട്ട് മാനം കെടുത്താടേ, മാനം കെടുത്താടേ.
4: ഏട്ടാ ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്.
0: ഓ തന്നെ തന്നെ മാനേജരൊക്കെ നീ തന്നെ പോയി അടി പിടിക്ക്. പയ്യൻ ആദ്യം ഒന്ന് പാളിയെങ്കിലും ഇന്നിക്കാറി പിരുത്തോളു കേട്ട.
5: Yeah

0: ആരിത്? മാണിക്കോ? അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്കുള്ള വഴിയോ? അറിയാം,
1: തട്ടകത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴിയിളത്ര കിടക്കണം വച്ചു ഈ ഉലകത്തില്. നിന്നാണ് എന്നാ ഉള്ള പറയാവല്ലേ? നീ പുലിയാണ് കേട്ടാ.
0: വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ.
1: പക്ഷേ ഇത് പങ്കം തന്നെ അണ്ണാ. കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. അല്ലേ, കെട്ട നാറ്റം തന്നെ കേട്ടാ. മച്ചു, ചെല്ലക്കിളിയാത് കെട്ടിയതാ? അതാ കേസ് കേട്ടാ.
0: നീ ചെല്ല.
1: അത്താണ്, എന്നാ പിന്നെ അക്കം പോയി പോയി.
0: ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ.
1: ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വരും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്, അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി.

0: ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് നോക്കൂ. ഞാൻ പറയും, വേറെ എന്തരെല്ലാം ഉണ്ട് വിശേഷങ്ങൾ?
1: എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ.
0: അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം എന്നെ ചേടക്കണത്. നീ ഞാൻ ആരെന്നറിയാൻ വേണ്ടി വിമാന യാത്രയൊക്കെ നടത്തിയല്ലേ? എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രാർത്ഥി തുടങ്ങിയാണ് നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ.
1: ഞാൻ വിസിലടിക്കും, കൈയടിക്കും. എന്നോട് കളിക്കാൻ വന്ന ചിലപ്പോ കരണക്കുറ്റിക്ക് പഠിക്കും. അതെന്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
0: നീ എന്തരൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടെ, ഈ നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം ഉണ്ടേട്ട, ഇതിൽ ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ നമ്മളെ കച്ചവടം. അതല്ല, കൊസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാറ്റം തിരിട്ടാട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. ഈ ത്വാർത്തുമുണ്ടിന് പറഞ്ഞ ഞാൻ ക്വാടി മുണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചോ മാട വേണ്ട ഏട്ടാ, തടി കേടാവും.
1: അത് തന്നെയാ എനിക്കും പറയാനുള്ളത്, കേടാകും.
0: അത്ത യവം പുലിയാണ് ഏട്ട, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.
2: എത്തിയോടോ നാടാരെ?
1: എത്തി എത്തി. ആ രമേശ, നീ ഇവിടെ ഇരിക്ക, ഞങ്ങൾ പോയി സംസാരിച്ചോളാം. അനുകൂലമാണെങ്കിൽ ബാക്കിയെല്ലാം പറഞ്ഞു പോലെ. സെൽവ, ഇതാ ഞാൻ പറഞ്ഞ ചെറിയാച്ചൻ, അഡ്വക്കേറ്റ് ലാൽ ചെറിയാൻ.
3: ഓ ഹലോ.
1: ഹലോ. ചെറിയാച്ചൻ അറ്റൻഡ് ചെയ്ത ഒരു കേസും ഇന്നേ വരെ പാളിയിട്ടില്ല. ആ മറ്റവന്റെ ഭാഷയെ പറഞ്ഞ ഇവൻ പുലിയാ കോടതിയില്. പക്ഷെ പാടാ തീറ്റിപ്പോറ്റാൻ. സംഭവം പിടി ലൈനാണെങ്കിലും സിറ്റിങ്ങിന് ലക്ഷങ്ങളാ സാറിന്
2: അല്ലേ? ലക്ഷങ്ങളല്ല എന്റെ പ്രശ്നം, ലക്ഷ്യങ്ങളാ. അവനെ ഇവിടെ നാട് കടത്തണം, അത് ലീഗലായാലും ഇല്ലീഗലായാലും.
4: ഓക്കെ, അഗ്രീഡ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ സബ്ജക്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. ഒന്ന്, നിങ്ങളുടെ അച്ഛൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിൽപത്രം. മറ്റൊന്ന്, ഈ മാണിക്യം ഒരു ഔട്ട്സൈഡർ അല്ലല്ലോ. ആ അമ്മയുടെ മകനല്ലേ. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന പവർ വെറ്റോണിക്കെതിരെ ഏത് തരത്തിലുള്ള മൂവ്മെന്റ്സ് നടത്താനും എനിക്ക് വേണ്ടത് ഒരു ബ്ലഡ് റിലേഷൻ പവറാണ്. രാജരത്ന പിള്ളയ്ക്ക് രണ്ട് മക്കളേ ഉള്ളൂ, അത് നിങ്ങളും പിന്നെ നടരെ മറ്റേ പെൺകുട്ടി
1: റാണിരത്ന.
4: ആ അവളും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബ്ലഡ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിടി പിടിക്കാം.
2: അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല.
4: ദെൻ ഐ ആം സോറി. എങ്കിൽ പിന്നെ നോ രക്ഷ. നടരെ എന്നെ വിട്ടേക്കാം.
1: വിടാൻ പറ്റേ എന്റെ സെൽവ. ഈ നേരത്തെ അവളല്ല നിന്റെ ശത്രു, അവനാ. അവനെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാൻ ഏത് പാമ്പിനെ എടുത്ത് തോളത്തിടാനും തയ്യാറാവണം. നിനക്ക് വേണ്ടി ഇനി ഞാൻ വിസിലടിച്ച എന്നെ അങ്ങ് പൊതപ്പിച്ച് കിടത്തുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയ കഴുകേറിയെ കുളിപ്പിച്ച് കിടത്തുന്ന കാണണം എനിക്ക്. അതിന് ഈ ചെറിയാച്ചൻ പറഞ്ഞ പവറാണ് വേണമെങ്കിൽ അങ്ങനെ.
4: അതിന് അവളും കൂടെ തയ്യാറാവണ്ടേ?
1: അവന്റെ ഭരണം കൊണ്ട് നിന്നേക്കാൾ ഏറെ അളമുട്ടി നിൽക്കുന്നത് അവളും രമേശനും ഒക്കെയാ. അതുകൊണ്ട് അക്കാര്യം മാനേജ് ചെയ്യാൻ ഞാൻ രമേശനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്.
2: അവനെ കഴിവേറ്റാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
0: ആകെ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ടേ?
5: 57,67,312.
0: അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണക്കപ്പിള്ള?
6: സത്യം പറഞ്ഞ പിള്ള സാർ ഉള്ളപ്പോ പോലും ഇത്ര വരവുണ്ടായിട്ടില്ല. തിരുവേങ്കട ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെയാ സമ്മതിച്ചിരിക്കുന്നു.
5: അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും
6: മനസ്സിലായേട്ടാ.
0: ആ വ്യാങ്കളെല്ലാം അടക്കണതിന് മുമ്പ് കൈയെല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും കണക്കപ്പിള്ളം ചെല്ലി.
7: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
9: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം രാജമാണിക്യം.
10: കെട്ടിയെടുക്കാൻ വരട്ടെ, ആയതൊക്കെ പെട്ടിയിലാക്കി നിന്റെ 10,000 അടുക്കി വെച്ച് നോക്ക മതി. അയച്ചു നോക്ക്.
11: വക്കീലേ,
10: അക്ഷരാഭ്യാസം ഇല്ലാത്തവനാ, അതുകൊണ്ട് നല്ല പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്.
11: മിസ്റ്റർ മാണിക്യത്തിന് വിൽപത്ര പ്രകാരം അനുവദിച്ച് കിട്ടിയ അവകാശവും അധികാരവും വിചാരണ തീരും വരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കോർട്ട് ഓർഡറാണിത്.
10: ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷനും അക്കൗണ്ട് ഫ്രീസിംഗും ഒക്കെ ഒലത്തി തന്ന് അതിലങ്ങോട്ട് കാൽനൂറ്റാണ്ട് അർമാദിക്കാന്ന് വിചാരിച്ചോടാ.
0: രാവിട്ടാ, ഈ വക്കീലിവിടെ വിളമ്പിയതൊക്കെ വാസ്തവങ്ങൾ തന്നെ.
10: നിന്ന് പരുങ്കാതെ പറഞ്ഞു കൊടുക്കണം നിന്റെ മൊയലാളിക്ക്.
3: സ്റ്റേ ഓർഡർ
10: വന്നു കേറി വെടിപൊട്ടിച്ച് പറഞ്ഞല്ലോ നീ മാണിക്യത്തിനോടുള്ള അംഗത്തിനൊരുങ്ങാൻ. അംഗം തന്നെയാടാ അത്, നിന്റെ അന്ത്യം കൊണ്ടാണ് തീരുന്നെങ്കിൽ അതുവരെ. എന്റെ അച്ഛന്റെ സഹതാപം പിടിച്ചുപറ്റി വളർത്തു മകനായി വലിഞ്ഞു കയറി വന്ന അന്ന് തുടങ്ങിയതാ നിന്നെ തോൽപ്പിക്കാനുള്ള അംഗം. അതെന്റെ കോംപ്ലക്സ് തന്നെയാടാ. രാജരക്തപിള്ളിയുടെ സമ്പാദ്യം അയാളുടെ സ്വന്തം ചോരയിലുണ്ടായ മക്കൾ തന്നെ അനുഭവിച്ചാൽ മതി. അത് ഞങ്ങൾ രണ്ടുപേരുവ. ഇവളെന്റെ കൂടപ്പറപ്പ, എന്റെ അച്ഛന്റെ ചോര. അതുകൊണ്ട് വന്ന വഴിക്ക് പൊടിയും തട്ടി ഇന്ന് തന്നെ വിട്ടു പൊക്കോളാം.
3: ഹലോ, അങ്ങനെ വിട്ടിട്ട് പോകാനുള്ള വകുപ്പൊന്നും ഈ കടലാസിലില്ല. ഹൈക്കോർട്ടിൽ ഒരു കൗണ്ടർ റൂം അഫിഡേവിറ്റ് ഒന്ന് ഫയൽ ചെയ്താ അത് അതിന്റെ മുറക്കങ്ങ് നടക്കും, അത്രേ ഉള്ളൂ.
10: മതിയടാ, രാജരത്നപിള്ളയുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി തൊഴിലാളികളൊക്കെ പട്ടിണി കിടന്ന് ചത്താലും ശരി, നിന്റെയൊക്കെ ഭരണം അവസാനിച്ച് കിട്ടുമല്ലോ. അത് മതി എനിക്ക്. അതിനുവേണ്ടി സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വന്നാലും പോകും സെൽവം.
0: തള്ളേ കൊള്ള, ഒടപ്പുറന്നുണ്ട് ഉയിരി പോയാലും വേണ്ടൂല്ല, നാത്തുവിന്റെ കണ്ണിയിലെ കണ്ണീരുണ്ടാവും. ദാസപ്പ,
6: ഓ,
0: നമ്മുടെ പോത്തിയാവാരത്തിൽ ഇതുപോലെ വല്ല സ്റ്റേ ആർഡറുകൾ വല്ലതും ഉണ്ടാടേ?
5: പോത്തിന്റെ കാതിൽ സ്റ്റേ ഓതിയിട്ട് വല്ല
0: കാര്യം? എന്തരായാലും കീരിയും പാമ്പും കൂടെ ജോയിന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായളോ അതിനോട് ഇല്ലോടും ബറോട്ട ഇറച്ചികളിൽ നിന്നിട്ട് പിരിയാം. എന്തര് പറയണ കൂടെ പറപ്പേ.
12: ഇതുവരെ സൽക്കരിച്ചതൊക്കെ തന്നെ ധാരാളം, ബാക്കി സൽക്കാരമൊക്കെ കോടതി തീരുമാനിച്ചതിന് ശേഷം
0: മതി. ബാക്കി സൽക്കാരങ്ങളൊക്കെ കച്ചേരി തീരുമാനിച്ചതിന് ശേഷം.
10: അപ്പൊ കച്ചേരി തീരുമാനിച്ചതിന് ശേഷമേ നീ അങ്ങോട്ട് പോകുവല്ലേ?
0: അങ്ങാട്ടെന്നല്ല, എങ്ങാട്ടും.
3: അങ്ങനെയാണെങ്കിൽ കാണാം.
0: കാണിക്കാം.
3: വാടി,
0: തിയാടർ കേട്ടപ്പോ ഞാൻ ആദ്യം അൺകോൺഷ്യസ് ആയി പോയിട്ട്.
3: അൺകോൺഷ്യസ്?
0: ആരത്?
12: ഞാനാ മല്ലി.
0: മല്ലി ആണേലും മുളവാണേലും ആ തരൂല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നാളെ തന്നെ അവന്മാരെയൊക്കെ തെളിക്കണ്ടത്തിൽ ഇറക്കി നല്ല ഇടിവെട്ടായിട്ട് റിവേഴ്സലുകളൊക്കെ അണക്കെട്ട് നമ്മളവന് കൈകളല്ലേ കേട്ടാ. കപ്പാണ് കപ്പ്, ഇല്ലേ റോഫിയെ റോഫി. ആ ചെല്ലി, എന്തര് ചെല്ലക്കിളി ഈ വഴിക്കൊക്കെ? അത് ഈ വെട്ടുപോത്തനെ കാണാനൊക്കെ.
12: വെട്ടുപോത്തോ?
0: ഓ തന്നെ, ഞാൻ അങ്ങനത്തെ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അന്ന് പോയത്. ഉള്ളത് പറയാവില്ലേ, ഈ ഇടത്തെ കണ്ട് മാത്രമേ പീസായി പോയിട്ടില്ല ഏട്ടാ. കാതുകളൊക്കെ നല്ല ഞെരിപ്പായിട്ടേക്കാം.
12: അല്ല, അത് എന്തായതെന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറിയപ്പോ.
0: പരിചയം കാണിക്കാത്തത് വേറെ ഒന്നും ഒണ്ടും അല്ല ഏട്ടാ, പണ്ടത്തെ ഒന്നും ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതൊക്കെ പൊട്ട്. ഇപ്പൊ ചെല്ലക്കിളി വന്ന എന്തിരുന്നി?
12: അത്
0: അമ്മ പിന്നെ കരഞ്ഞാണോ അല്ലേ?
12: ഇനിയോ ആ കണ്ണീരിനെ എങ്ങനെ കളിയാക്കി തള്ളരുത്. ഇതൊന്നും പറയാൻ ഞാനാളല്ലെന്നറിയാം, പക്ഷെ ആ അമ്മയെ എനിക്കറിയാം. ഒരിക്കൽ പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ പാവം. ഇനിയും അത് കാണാൻ വയ്യാത്തോണ്ടാ പിന്നെയും ഞാൻ വന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വന്ന കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ഒരു യാത്ര പോലും പറയാതെ തിരിച്ചു പോകുമെന്ന് പേടിച്ച് കരഞ്ഞിരിക്കുക അവിടെ.
0: എന്തെന്റെ പേരിലായാലും കാണാൻ ആളുള്ളോ ആ കണ്ണീരിനൊരു വില. പക്ഷേ ഈ ഒറ്റക്കണ്ണന്റെ കണ്ണീര് കാണാൻ മുകളിൽ ആകാശവും താഴെ കുറെ കന്നുകാലികളെ ഉള്ളൂ എന്ന് ചെറുപ്പത്തിലെ മനസ്സിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കണ്ണീരെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ കളിതമായിച്ചേന്ന്. എന്തരായാലും ചെല്ലക്കിളി ഇതുവരെ വന്നതല്ലേ, പോയി പറഞ്ഞേക്ക് പരാതികളൊന്നുമില്ലെന്ന്.
12: എന്നാലും അമ്മക്ക് സന്തോഷാവാൻ ഒന്നും ഒന്ന് കണ്ടൂടെ.
0: ഒരു മോന്റെ അധികാരത്തെ ആ വാതിലിൽ ചെന്ന് മുട്ടാ ഇപ്പോഴും പേടിയാണ്, അമ്മയുടെ പേടിയാണ് കേട്ടാ. പക്ഷേ ഇങ്ങോട്ട് കയറി വരാൻ ആരും ആരും പേടിക്കേണ്ട കാര്യമില്ല, പോരെ. അപ്പൊ ജോയിക്കട്ട്, എങ്ങനെയുണ്ട് നിന്റെ വ്യാപാരമൊക്കെ?
12: ഇപ്പൊ സീസണാ.
0: എന്തേ,
12: നല്ല കച്ചവടാന്ന്?
0: ഓ അങ്ങനെ. അപ്പൊ ചെല്ലക്കിളി ചെല്ലി.
12: ചെല്ലക്കിളി അല്ല, മല്ലി.
0: ശരി, മല്ലിക്കിളി ചെല്ലി. നീ എന്തിനാണ് എന്നെ പിറക്കെന്ന് ഒന്ന് കുത്തിയത്? ആര് പറഞ്ഞിട്ടാണ് ഈ പിച്ചാത്തി കളി? പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൊരവള്ളി ആരെയും പറ.
13: രാജസ്വരൂപം മുതലാളി പറഞ്ഞിട്ടാ
0: ചില കമ്മ്യൂണിസ്റ്റ് വെച്ച പിഴിഞ്ഞു വെച്ചാ ത്വാരണ മുറിവേ ഉള്ളു. എന്തിനാണ് ഈ സൂചികളെല്ലാം കുത്തി കയറ്റണത്?
3: എന്നിട്ട്
13: മാണിക്യം അവനെ പിടിച്ചില്ലേ?
0: ആളെ കണ്ടിട്ട് വേണ്ടേ പിടിക്കാൻ, അവ എന്റെ ഇടത്തുവാക്കിനല്ലേ വന്നത്.
3: ഈ കുട്ടി ഉണ്ടായിരുന്നില്ല കൂടെ, നീ ആളെ കണ്ടിട്ടില്ല?
12: ഞാൻ കണ്ടു എന്ന് ചോദിച്ച
0: കണ്ടിട്ടില്ല. എങ്ങനെ കാണേ, എവളങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തല്ലേ സംഭവം നടക്കണത്. എന്തരായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ.
3: എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ മല്ലി, സത്യം പറ. എന്താ ഉണ്ടായത്?
14: നീ എന്താ രാവിലോട് ചോദിക്കുന്നത്? മുറിഞ്ഞ എനിക്കല്ലേ ഞാൻ പറഞ്ഞ വ്യത്യാസം വരൂലേ?
3: 10 വയസ്സ് തൊട്ട് കാണാൻ തുടങ്ങിയ ഞാൻ ഈ ഏട്ടനെ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും.
14: അതിനിപ്പോ ഇവിടെ ആര് കള്ളം പറഞ്ഞടേ?
3: വേണ്ട, പഠിപ്പിച്ച മാഷ് എന്നൊന്ന് തല്ലിയതിന്റെ പാട് കണ്ടപ്പോ സങ്കടപ്പെട്ട് രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു തല്ലാൻ ഇറങ്ങി പുറപ്പെട്ട ആള് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ ഒഴിഞ്ഞു മാറിയാ. അത് കള്ളം പറയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഏട്ടൻ എനിക്ക് നേടി തന്ന ആ വലിയ പഠിപ്പിന് ബുദ്ധിയൊന്നും വേണ്ട.
14: അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്തരേ? അതിന് മാത്രം ഇവിടെ എന്തരണ്ടായി? നീ എവിടെ കൊണ്ടുപോയെന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ട് വരി. മതി മരുന്നും മന്ദരമൊക്കെ.
15: ആ എന്നാ നിങ്ങൾ ചെല്ലേ, ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ.
14: വിട്ട് കളവർക്കിച്ച ചീള് കേസുകള്.
15: മാണിക്യത്തിന് ചീള് കേസാ, പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. ഈ എടവും മലവും ചേർന്ന് കാലം കുറയായി വർക്കിച്ചൻ കവർ നിൽക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ തടിയിൽ ഒരു പോറൽ ഏറ്റിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല, പക്ഷെ ഇന്നതുണ്ടായി. അതെനിക്കൊരു തോൽവി തന്നെയാ. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണില്ല, പക്ഷെ ഇന്നതുണ്ടായി. അതെനിക്കൊരു തോൽവി തന്നെയാ. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. ആ അഭ്യാസം ഇപ്പോഴും മറന്നിട്ടില്ല കിൻഡൽ വർക്കിച്ചൻ.
3: ഏട്ടനൊന്നും പറയണ്ട, ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം.
14: തീരുമാനിക്ക് എന്തൊരു വേണ്ട തീരുമാനിക്ക്, പക്ഷെ ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോണില്ലല്ലേ.
16: അങ്ങനെയൊക്കെ ലോകം നിങ്ങൾ ഒരാള് മാത്രോ? അതുമ്പോ തൊട്ട് കളിക്കാൻ വന്നൊരു സമയം കൊടുത്താ അത് ഞങ്ങക്ക്
14: മാനക്കേടാ. ഏതാണ്ട് രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലോ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എന്റെ ഇങ്ങനെ ഒരു പുത്തിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. ഈ കലിപ്പോയിച്ച് ഇനി യവന്മാര് മൂന്നുപേരും കൂടെ എന്തരൊക്കെ കാണിക്കുവോ എന്തോ.
17: ഇപ്പൊ ഇവിടെ വന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ചാടി കളിച്ചിട്ട് ഒരു കാര്യമില്ല.
18: എന്തിനാ വർഗീസ് ഇങ്ങനെ തൊണ്ട പൊട്ടിക്കണത്?
17: ശെൽവത്തിന് ആരോ പൊക്കി. കമ്പനിന്ന് മാധവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞത്. പറഞ്ഞാ വിഷമാവൂല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ.
18: ആരും അല്ല, ചെയ്യിപ്പിച്ചത് അയാള് തന്നെയാ, അമ്മയുടെ കോടീശ്വര പുത്രൻ മാണിക്യം. ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചപ്പോ അയാൾക്ക് ഭരണം പോയല്ലോ. ആ കലി തീർക്കാൻ ഏതോ തെണ്ടികൾക്ക് കാശ് കൊടുത്ത് അയാൾ തന്നെ ചെയ്യിപ്പിച്ച പണിയായത്.
17: ചെയ്യിച്ചത് മാണിക്യം തന്നെയാണെന്ന് എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ശത്രുക്കളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ലല്ലോ നിന്റെ പെണ്ണാങ്ങളൊക്കെ. ഇവളീ പറയുന്നത് പോലെ മാണിക്യം അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നല്ല.
18: ഇവിടെ നിന്ന് നെഞ്ചത്ത് കൈവച്ച് ഈശ്വരനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചെന്ന് പറ അയാളോട് മര്യാദക്ക് ശെൽവത്തെ ഇറക്കി വിടാൻ.
17: നിനക്ക് നിന്റെ പൊന്നാങ്ങളെ തടി കേടാകാതെ തിരിച്ചു കിട്ടണമെങ്കിൽ ചെല്ല്, നീ തന്നെ എന്നാ കാലിൽ വീഴ്. നീ തള്ളി പറഞ്ഞ കോടീശ്വര പുത്രന്റെ കാലിൽ ഈ അമ്മ പെറ്റ കണക്ക് വെച്ച് നോക്കുമ്പോ അവനാണ് നിനക്ക് ആങ്ങള. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാശുകൊണ്ടും കരുത്തുകൊണ്ടും ഈ സമയത്ത് ശെൽവത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, രാജമാണിക്യം.

0: എനിക്ക് വേണ്ടി കരഞ്ഞ എന്റെ മോനെ മാറ്റി നിർത്തിയിട്ട് അന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്നെ വേണ്ടാത്തൊരു മകൻ അമ്മയാകാന്. ഇന്നവനെ ആരൊക്കെയോ പിടിച്ചോണ്ട് പോയെന്ന് കേട്ടു. അത് നിന്റെ ആൾക്കാരാണെന്ന നിന്റെ അനിയത്തി പറയണേ. എനിക്കവന് വേണം. അതിനു വേണ്ടി ഈ അമ്മയ്ക്ക് അപേക്ഷിക്കാൻ നീ ഒരാളേ ഉള്ളൂ.
1: മാണിക്യത്തിന് ഞോണ്ടിയവനെ വയനാട്ടിലിട്ട് പണി കൊടുത്തു എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ അതിന് ഓർഡറിട്ട് ആ മകനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല.
2: പിന്നെ അമുനൻ ഞോണ്ടി ആരാണ്?
3: நான் பெருமாள் பேசுறேன். என்னடா பிரச்சனை? செல்வத்துக்கிட்ட கொடுத்த பணத்தை கேட்ட அவன் நாடார கேளுங்கிறான். நான் கொடுத்த பணத்தையெல்லாம் நீ தான் கைகாரியம் பண்ணிட்டேங்கிறான்.
1: ஐயோ பாவம், ഞാൻ കൈകാര്യം ചെയ്തെന്ന മുതലാളി അവൻ പറയുന്നത് പച്ചക്കള്ളവാ.
4: മുരുകനാണ്
1: സത്യം. ആദ്യം ചില്ലി കാശ് ഞാൻ എടുത്തിട്ടില്ല.
4: അവൻ തന്നെയാണ് അതൊക്കെ ദൂർത്തടിച്ചത്.
1: അല്ലെങ്കിലും അവന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എങ്ങനെ പണം എടുക്കും എന്റെ മുതലാളി?
4: എല്ലാം അവന്റെ കളിയാ.
3: കേട്ടിയാ നാടാർ സുനത കേട്ടിയാ? ഇപ്പൊ എന്നാ സൊല്ലേ
2: പെരുമാളെ, ഇത് ചതിയാ. അവൻ പറഞ്ഞ സത്യമല്ല. എന്താണ് വാസ്തവെന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പറയിപ്പിച്ചു തരാം.
3: ചീ, വായമൂറ. രണ്ടുപേരും ചേർന്ന് കാസ വാങ്ങി കിസിയില പോട്ടിട്ട് എനക്ക് ആപ്പ് വയ്ക്കണം നിനക്കിരിക്കലാ? എന്നെ കേടപ്പയം നിലച്ചിട്ട് ഇരിക്കാ നീ. ലീഗലാ ഉണക്ക് ഇടക്കുന്ന ഇടപാട്. നാടാർ വെറും ഇടനടക്കാരൻ മാമാപ്പയടാറ. എനക്ക് നീ പോതും. ഉണക്ക് ഉയർമേൽ ആശ ഇരുന്നാ നീ കൂപ്പിട വേണ്ടി അത്ര പേരെയും കൂട്ടുക. ഉണക്ക് ദീർഘായുസ് ഇരുന്നാ ഇന്ന പെരുമാൾക്ക് വരവേണ്ടിയ പണം കടകൾ രൂപത്തിലെ യാറാവത് കൊണ്ടുവന്ന് തരുവാ.

0: anymore.
1: ഞാൻ മാണിക്യം, രായ മാണിക്യം.
2: എന്നെ വേണോ?
1: വന്ന് ഷെൽവൻ വേണ്ടിയിട്ടാണ്. അവ എന്റെ അനിയനാണ്, എനിക്ക് അവനെ വേണം.
2: അനിയണോ അണ്ണണോ, അത് ഇന്ന് പെരുമാളുക്ക് വിഷയമല്ല. പണം അതുതാ മുഖ്യം. അത യാർ കൊടുക്കറാങ്കടോ അവക്ക് അവനെ കൂട്ടിട്ട് പോണം.
1: എല്ലാം കൂടെ മൊത്തത്തിൽ എത്ര വരും?
2: വട്ടി ചേർത്ത് മൊത്തം 2.5 കോടി മുടിയുമാ?
1: ഇപ്പം കായകളായിട്ട് 50 ലക്ഷം അങ്ങോട്ട് തരും, ബാക്കി പത്രത്തിൽ എഴുതി തരും.
2: മാണിക്ക നീങ്കതാ അൻപാർന്ന പെരിയ അണ്ണ. ഉക്കാരുങ്ക
1: ആദ്യവനെ വിളിക്ക്.
2: தம்பி செல்வா, வாங்க தம்பி, உங்க அண்ணன் வந்திருக்காரு.
1: இது எந்த பெருமாள் பாடுகள்?
2: அது நம்ம புள்ளைய விளையாண்டது.
1: ஏது புள்ளாள்? ஈ புள்ளாளா?
2: ஆமா. டேய்
1: நீ செல்லு, போய் வண்டி கேர். எருமாளே, நின்ற பண இடபாடு போல அல்ல எந்த அடி இடபாடு. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കും ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി, പെരുന്നാളിനായാലും ശരി, പോട്ടാ. അടേ ഇറങ്ങ. ദേഹിക്കണിങ്ങനെയൊക്കെ മോൻ
3: അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്.
1: എവളുടെ തീനുള്ള മറുപടി നീ പറയണതാ ഞാൻ പറയണ.
4: ത്യാഗം തന്നെയാ. ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശിന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തിനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ.
3: അമ്മക്കറിയോ, ഈ മനുഷ്യനെ കൊല്ലം വരെ ആളെ വിട്ടതാ.
5: ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ടത് ഏറ്റു പറയാൻ പറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ?
1: തെറ്റും ശരിയൊക്കെ എന്തൊരു അറിയൂ സണ്ണ. യവൻ എന്റെ കൂടെ കലിപ്പൊടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അത് പോട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളിയെ കിടന്ന് ഈ ഉടപ്പറന്ന് നനക്കപ്പോഴേ ശത്രുവായത്. നന്നാക്കാൻ വന്ന് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞ് ഓടി വരുമെന്ന് വിചാരിച്ചു. കണ്ടില്ലല്ലോ എങ്ങനെ വരാനെ കൊണ്ട്. ആണീഷ് മട്ടിലും മാണിയറ് കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തൊരു സ്വന്തം ചുവരുകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ജായുണ്ടായില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട ഏട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട്, ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരടുത്ത് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ.
4: ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട വാ.
1: ഏയ്, നിനക്ക് പകരായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ ഇവനെ. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ടു നടന്നാലും അതൊരു തോൽവി തന്നെയാണ് എനിക്ക് മാത്രമല്ല എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ അപ്പ അദ്യത്തിന്. അതുകൊണ്ട് പോവേണം. വരട്ടാ. എന്നാലും സഹോര, കുന്നോളുണ്ട് കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഈ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലിലൂടെ തേപ്പിച്ചോണ്ടൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണം എന്റെ അടി കൊണ്ട് നടന്നാലും അവസാന അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിലി പഴിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകളും മാണിക്കത്തോളം ചെറുതാകണം, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണ്ട.

0: Selva! Selva! വേണ്ട വേണ്ട എന്ന് പലതവണ പറഞ്ഞിട്ടും ഇപ്പൊ തന്നെ കാണണമെന്നും പറഞ്ഞ്
1: ചെയ്ത കൂട്ടിയതൊക്കെ ഏറ്റു പറഞ്ഞ് 1000 തവണ ഈ കാലി വീണതാ ആ മുറ്റത്ത് വെച്ച് തന്നെ. ഒന്നും വേണ്ട, തിരികെ തന്ന അവകാശം അധികാരം ഒന്നും വേണ്ട. ഇനിയുള്ള കാലം ഈ ഏട്ടന്റെ അനിയനായി ജീവിക്കാൻ പോകരുത്. ഏട്ടൻ പോകരുത്.
2: തളന്നു പോയേട്ടാ, നീ ഒന്നവനെ കാറി കൊണ്ടാക്കി. പറിസണ്ട ലവെന്ന് വിളിച്ചേട്ടാ നിങ്ങള്. ഏട്ടാന്ന് എന്നെ ഉടയമ്പുരാനെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ പോക്ക്.
0: നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. കണ്ട സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടും കോടതിയും പോലീസും ഒന്നും ചെവിക്കൊണ്ടില്ല.
2: നീ തന്നെയാണ് പൊലിച്ചാരാണ്
3: നാടാർ സൈമൺ, സൈമൺ നാടാർ.
4: കൊള്ളാം, നാടാർക്ക് വേണ്ടിയുള്ള അവന്റെ അന്വേഷണം ദീപ്പെന്ന് പറഞ്ഞിട്ട് അതാ വിഷ്വൽ ഇമ്പാക്ട്. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ലാസറെ, ജർമ്മനിയിലെ സായിപ്പ്മാർ ഇന്ത്യയിൽ നിന്നെത്തുന്ന ഈ കോടീശ്വരന് തീന്മേശയൊരുക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കുമൊരു റോമിംഗ് കോൾ നിന്റെ. അത് രാജശെൽവത്തിന് ഈ കളിക്കൂട്ടുകാരന്റെ പേരിൽ ഒരു റീത്ത് വെച്ചതിന് ശേഷമായിരിക്കണം ഈ സമ്മാനം. മറ്റൊന്നും കൊണ്ടുമല്ല, അതല്ലെങ്കിൽ അവൻ വരും. ഞാൻ ഏത് കടലിനടിയിലെ കൊട്ടാരത്തിലാണെങ്കിലും അവൻ വരും.
5: അപ്പോ നിനക്കറിയാം ഏത് കടലിനടിയിലാണെങ്കിലും ഞാൻ വരുമെന്ന്. അല്ലടാ, എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ നീ ഒരു റോമിംഗ് ഉള്ള ചെറ്റയാണെന്ന്. ഞാനും ഒരു പരമചെറ്റയായിരുന്നുണ്ട് അന്നതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതതിന്റെ മാക്സിമത്തി നീ എനിക്ക് തന്നു അങ്ങ് പെരുമാളിന്റെ പരലോകത്ത് വെച്ച്. അതുകൊണ്ട് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ കണക്ക് തീർത്തിട്ട് പോയാ മതി നിന്റെ കൊട്ടാരവാസത്തിന്.
4: എന്റെ സെൽവ, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് കണക്ക് തീർക്കലൊക്കെ നേരിട്ട് തന്നെ വേണോടാ.
5: വേണം, അല്ലെങ്കിൽ നീ ഞാൻ ഒരുമിച്ച് പോവും. അത് യമലോകം വരെ ആണെങ്കിൽ അതുവരെ.
4: ലാസറെ,
5: ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വേണ, ഒറ്റ തന്നയ്ക്ക് പറഞ്ഞ ഒറ്റയ്ക്ക് വേണ.
4: അവനെ വിട്ടേര്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരു റീത്ത് ഇവന്റെ നെഞ്ചത്ത്.

നിന്നോട ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ ഇനി ഒരു അഭിമുഖ സംഭാഷണം വേണ്ടത്. അപ്പൊ നിനക്ക് മോട്ട ഓടേണ്ട എന്ന ചെറുക്കം പോലും അറിയാതെ നിന്റെ ബുദ്ധി കൊണ്ട് നീ എന്റെ അപ്പാവുടെ ജീവെടുത്ത ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചടാ അഴുക്കം. എന്നാ കോടതി വിളപ്പി വെച്ച് ചങ്കുപൊട്ടി തീന്നുപോയത് എന്റെ ജീവനാണ്. ആ ജീവെടുത്ത് നിന്നൊന്ന് കാണാതെ പോയാ പിന്നെ ഈ മാണിക്യം വെറും പോത്തായി പോകും. അറിവുകാർക്ക് പോലും വേണ്ടാത്ത പ്യാറ്റ് പോത്ത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പോ നിന്നെ പൊതപ്പിക്കാൻ ഒരു ക്വാടി കൊണ്ടുവരുമെന്ന്. പക്ഷെ നീ ഒരു പുലിയായ സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാടിമുണ്ടല്ല, പൊന്നാടയാണ്. നല്ല ചെവല പൊന്നാട വർക്കിച്ചാ.

0: നേരാകാത്ത ഇരിയാലികൾക്ക് നല്ലത് ഇതുപോലെയുള്ള നാൽക്കാലികൾ തന്നെയാണ് കേട്ടാ. അതിനാരും തൂക്കിക്കൊല്ലൂലല്ലേ. വർഗിച്ച
1: എന്തേനോ,
0: എനിക്കിപ്പോ വലത് ഭാഗവും കാണാം, ഇടത് ഭാഗവും കാണാം.
2: അല്ല, ഇവിടെ കാളകളല്ലാതെ പാത്തുകളില്ലേ?
3: പിന്നെ വെള്ളാരേക്കാട്ടിൽ കൂടുതൽ ഇവിടെ അല്ലേ?
0: എന്നാ പിന്നെ ഇനി ഇവിടെ മതി കേട്ടാ നമ്മളെ വ്യാപാരങ്ങളൊക്കെ. ഇവിടെ ആണല്ലേ അമ്മയും കൂടപ്പുറപ്പുള്ള കൊള്ളൽ അല്ലേ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം രാജമാണിക്യം. സംവിധാനം അൻവർ റഷീദ്. കഥ ടി എ ഷാഹിദ്. നിർമ്മാണം സിറാജ് വലിയ വീട്ടിൽ. ഛായാഗ്രഹണം സഞ്ജീവ് ശങ്കർ. സംഗീതം അലക്സ് പോൾ. അഭിനേതാക്കൾ മമ്മൂട്ടി, സായികുമാർ, മനോജ് കെ ജയൻ, റഹ്മാൻ, രഞ്ജിത്ത്, സലീംകുമാർ, ഭീമൻ രഘു, സുരേഷ് കൃഷ്ണ, കൊച്ചിൻ ഹനീഫ, ബാബുരാജ്, മണിയൻ പിള്ളരാജു, പത്മപ്രിയ, സിന്ധു മേനോൻ, ടി പി മാധവൻ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി

0: ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്കിയയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്കിയയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്നത്, ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്.
0: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യ മേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. മിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുന മാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1 ആയ 15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1 പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
0: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതൽ

0: ബദലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
3: ഭാരത് കി ഢാൽ ഓർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹമ്നേ യഹി ഭാവന ആപ് സബ്കേ അന്ദർ ദേഖി. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അഞ്ജാം ദേ പായെ തോ ഉസ്കേ പീച്ചേ ഹമാരേ ഇൻഡിജിനസ് പ്ലേറ്റ്ഫോം കേ സാത് സാത് ഹമാരി എയർഫോഴ്സ് കേ ട്രെയിൻ കരേജിയസ് ഓർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ്, ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കമലദളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം രവീന്ദ്രൻ, രചന കൈതപ്രം, ആലാപനം KJ യേശുദാസും KS ചിത്രയും.

മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി രഘുകുമാർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും ജാനകിയും.

കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. സംഗീതം ഔസേ പച്ചൻ, രചന ONV, ആലാപനം KJ യേശുദാസും സംഘവും.

അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

ബയോസ്കോപ്പിലിനി മഴ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. സംഗീതം ഔസേ പച്ചൻ. രചന ഷിബു ചക്രവർത്തി. ആലാപനം എം ജി ശ്രീകുമാർ.

0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ചിത്രം കാതോട് കാതോരം. സംഗീതം ഔസേ ബച്ചൻ. രചന ഒ എൻ വി. ആലാപനം കെ ജെ യേശുദാസും ലതികയും.

ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും രാധിക തിലക്കും ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം ശരത്, രചന പി കെ ഗോപി.

ചിത്രം പരിണയം. സംഗീതം ബോംബെ രവി. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി തലയണ മന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോകസാഹിത്യ നായകനായ കൗളിയോ ടോൾസ്റ്റോയിയുടെ മനോഹരമായൊരു ലഘു നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം സനാറ്റ. ക്രൂയിസ്റ്റർ സനാറ്റ. സനാറ്റ. ഞാനിരുന്ന കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെല്ലാം ആ സ്റ്റേഷനിൽ ഇറങ്ങി. തീവണ്ടി വീണ്ടും സ്റ്റേഷൻ വിട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കമ്പാർട്ട്മെന്റിൽ. ഹായ്, രാജകീയമായ യാത്ര. എനിക്ക് വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെന്റ്. എന്ത് ബഹളമായിരുന്നതിനകത്ത്! ഇപ്പോൾ നിശബ്ദം. എനിക്ക് ഇപ്പോഴീ തീവണ്ടി മുറിക്കകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. ഞാൻ എഴുന്നേറ്റു, നടന്നു മറ്റേ അറ്റം വരെ ചെന്നപ്പോ ആ ബെഞ്ചിൽ ഒരു യാത്രക്കാരന്റെ ബാഗും ഫ്ലാസ്കും മറ്റും മറന്നു വെച്ചു പോയതായിരിക്കാം. ഇല്ല, പെട്ടെന്നാണ് ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അയാൾ പുറത്തേക്ക് വന്നു. എന്റെ ധാരണ തെറ്റി, ഞാൻ ഒറ്റയ്ക്കല്ല. ആരോടും മിണ്ടാതിരുന്ന ആ യാത്രക്കാരൻ, അയാളെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തിരികെ വന്നെന്റെ സീറ്റിലിരുന്നു, അയാൾ അയാളുടെ സീറ്റിലും. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ.

കാരൻ ഈ കമ്പാർട്ട്മെന്റിലെ സകല യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു മനുഷ്യൻ. എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ സ്റ്റേഷനിൽ എത്തും വരെ ഞാൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും അവരവരുടെ ലോകവിജ്ഞാനം എടുത്ത് വിളമ്പാൻ കിട്ടിയ ഒരവസരവും പാഴാക്കില്ല. തകർപ്പൻ വാചകമടിയായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ മാത്രം നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു. നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു. നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന കൈകെട്ടി.

മിഠക്കാരൻ അയാൾ ഫ്ലാസ്ക് തുറന്നു, തേയില വെള്ളം ഗ്ലാസിൽ പകർന്നു, ഒറ്റ വലിക്കകത്താക്കി, പിന്നൊരു സിഗരറ്റ് കത്തിച്ചു, കുടുകുടാ പുക വിടുന്നു. അയാൾ ഒരു ചെറിയ തീവണ്ടി എഞ്ചിൻ തന്നെ. വീണ്ടും ഫ്ലാസ്ക് തുറക്കുന്നു. തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും, തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും. പുകവലി മധ്യവയസ്കന് മതിയായില്ലൊരു പുകവലി മധ്യവയസ്കന് മതിയായിട്ടില്ലൊരു നിമിഷം. നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന തൈകട്ടി കുള്ളനൊരാ യാത്രക്കാരൻ കൂത്തമുഖം നീക്ഷക്കാരൻ. ഇയാളോടും സംസാരിച്ചാലെന്താ? ഇയാളുടെ മൗനവ്രതത്തിന് വിരാമം ഇട്ടാലെന്താ? ഞാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു, അയാളുടെ സമീപത്തിരുന്നു. എന്നിട്ട് അയാളും തിരിഞ്ഞു നോക്കണമല്ലോ, പക്ഷെ ഞാൻ വിട്ടില്ല. എങ്ങോട്ട് പോവുകയാ? അയാൾ തിരിഞ്ഞു നോക്കി. മണിക്കൂറുകളായിട്ട് അങ്ങ് ആരോടും മിണ്ടാതിരിക്കുകയാണല്ലോ, നമുക്ക് സംസാരിക്കാം. യാത്ര മുഷിയണ്ട, അങ്ങ് എവിടേക്കാണ്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ? ഇല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അയാൾ മൗനവ്രതം ലംഘിച്ചു. മണിക്കൂറുകളായി അയാൾ പാലിച്ച മൗനം ലംഘിച്ചു. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഏത് നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. 7 വർഷത്തെ കഠിന തടവും കഴിഞ്ഞുള്ള വരവാണ്. ഞാനൊന്ന് ഞെട്ടി. ആരെങ്കിലും മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലല്ല, യഥാർത്ഥ ഭയത്തിൽ നിന്ന് അമ്പരപ്പിൽ നിന്നുണ്ടായ ഞെട്ടൽ. അങ്ങ് എന്തിന് ജയിലിൽ പോയി? എന്തിനങ്ങേ ജയിലിൽ അടച്ചു? അത് പറഞ്ഞാൽ കേൾക്കാനുള്ള ക്ഷമയുണ്ടാകുമോ നിങ്ങൾക്ക്? അങ്ങ് പറയണം, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്.

കുടുംബ മഹിമയുടെ സ്വപ്പിയിൽ ഒരു തുവൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ബിരുദമെടുത്തു. എന്റെ സ്നേഹിതന്മാരെല്ലാം സതീർത്ഥ്യന്മാരെല്ലാം വലിയ മുതലാളി കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ മദ്യപിച്ചു പോലും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പ്രൊഫസർ പിടികൂടി പുറത്താക്കി. കാരണം ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെക്കാൾ ഭയങ്കര തണിയായിരുന്നു. രണ്ടാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു രസം. പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ബിരുദധാരിയെ. അതൊക്കെ ഒരു തിരിമറിക ഏർപ്പാടാണ്. പരീക്ഷയ്ക്ക് ഞാൻ കൊണ്ടുവച്ചെഴുതി. സൂപ്പർവൈസ് ചെയ്ത ഒരു അധ്യാപകനും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ആരുടെ മകനാണെന്നും ആരുടെ അനന്തേവനാണെന്നും അറിയാം. എന്റെ സാമ്പത്തിക ശേഷിയും എന്റെ ആൾശേഷിയും ഒക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. പരീക്ഷ അവസാനിക്കുന്ന തലേന്നാൾ എന്റെ ഹാളിൽ സൂപ്പർവിഷൻ വന്ന ഒരു പുതിയ ആദ്യാരായിരുന്നു. അയാൾ പുതുതായിട്ട് സ്ഥലം മാറി വന്ന എല്ലാവരെയും ഒന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോട്ട് ബുക്ക് തുറന്നിട്ട് നിർബാധം കാപ്പി അടിക്കുകയാണ്. വെറുതെ ഒരു പേനാക്കത്ത് ഞാൻ നിവർത്തി ഡെസ്കിന് മേലിട്ടിരുന്നു. അതൊരു വിരട്ട് പണിയാ. ഒരുവിധപ്പെട്ട വാദ്യന്മാർ അടുക്കത്തില്ല. ഒരു പുതിയ മനുഷ്യൻ, ഈ പുതിയ ലെക്ചർ വന്ന് എന്റെ അടുത്ത് നിന്നു. ഞാൻ യാതൊരു പേടിയും കൂടാതെ കോപ്പി എടുത്ത് തുടർന്നു. പക്ഷേ ലെക്ചറർ ആദ്യം കത്തി എടുത്ത് മടക്കി അദ്ദേഹത്തിന്റെ പോക്കലിട്ടു. അപ്പോഴേ എന്റെ കാറ്റ് പകുതി പോയി. ലെക്ചറർ എന്റെ നോട്ട് ബുക്ക് കൈവശപ്പെടുത്തി. എന്റെ പേപ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ലെക്ചറർ എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അനുസരിച്ചില്ല. അദ്ദേഹം വെളിയിൽ പോയി ചീഫ് എക്സാമിനോട് പറഞ്ഞു. എന്നെ 6 വർഷത്തേക്ക് ഡിബാർ ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ പാവപ്പെട്ട ലെക്ചറർ കോളേജ് വിട്ട് താമസ സ്ഥലത്തേക്ക് പോവുക. പൊടുന്നനെ പുള്ളിക്കാരനെ എൻ്റെ ആൾക്കാർ വളഞ്ഞു. പോതിരാ തല്ലി. പിന്നെ നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 6 വർഷം ഡിബാർ ചെയ്യപ്പെട്ട ഞാൻ അടുത്ത വർഷം പരീക്ഷയ്ക്കിരുന്നു. അതൊക്കെ ആ അനുവാദം ഞാൻ നേടി. പിന്നെ കാപ്പി അടിക്കാൻ ശ്രമിച്ചില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്നിടത്ത് പോയി. വേറെ ആൻസർ പേപ്പർ കൊടുത്തു. ഞാൻ ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി.

സ്നേഹം. ഇപ്പോഴങ്ങോട്ടാണ്, ഏതാണ്ട് ഒരു സന്യാസ ജീവിതത്തിന്റെ പ്രാരംഭമാണ് അല്ല. 7 വർഷം അങ്ങയെ കഠിന തടവിന് ശിക്ഷിക്കത്തക്ക വിധം അങ്ങ് ചെയ്ത കുറ്റം പറയാം, പറയാം, എല്ലാം പറയാം. പ്രിയപ്പെട്ട സുഹൃത്തേ, സഹയാത്രിക, അങ്ങയുടെ പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തേ, വിവാഹത്തിന് മുമ്പ് ഞാൻ അല്പം പിഴയായിരുന്നു അല്ല. നമ്മളെല്ലാം കുറേയൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓഹോ, എങ്കിലത് നല്ല കാര്യം. ഞങ്ങൾ സൗകര്യക്കാരുടെ മക്കൾ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് ഉള്ളതുപോലെയാണല്ലോ. അന്നൊരു ദിവസം എൻ്റെ ഒരു ഉറ്റ തോഴൻ സ്വകാര്യമട്ടിനോട് ചോദിച്ചു, ഡേയ്, നീ ഇങ്ങനെ വേഷവും കെട്ടി വലിയ ഭാവം ചമഞ്ഞ് നടന്നാൽ മതിയോള? പിന്നെന്ത് വേണം ആശാനെ, നീ ഇങ്ങനെ പച്ച കാണാതെ നടന്നാൽ മതിയോ എന്ന്? പച്ച കാണാതെ നീ വരൂ. ജീവിതത്തെ സംബന്ധിച്ച് സ്വല്പം പ്രായോഗിക വിജ്ഞാനം, ലേശം പ്രാക്ടിക്കൽ നോളജ് നേടണം. അങ്ങനെയാണ്

നന്നായി ഫർണിഷ് ചെയ്ത ഒരു സ്വീകരണ മുറി, മോഡേൺ സ്റ്റൈലിലുള്ള സെറ്റുകളും ടീപ്പോയും മറ്റും. ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയ ഒരു പ്രൗഢാംഗനെ ഇതാ മുറിയിലേക്ക് കടന്നു വരുന്നു. എൻ്റെ സുഹൃത്ത് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. ആളാരാണെന്ന് അറിയണ്ടേ?

ആ അനുഭൂതി എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആ അനുഭൂതി തികച്ചും അവിഹിതമായിരുന്നു എന്ന് പറയാൻ ഇന്നെനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ ധീരകൃത്യങ്ങളിലൊന്നായി കുറെ നാൾ ഞാൻ പറഞ്ഞു നടന്നിരുന്നു. ഞാനത് കുറ്റക്കാരനല്ല എന്ന നാട്ടിത്തി. ഇങ്ങനെ കാലം കുറെ മുമ്പോട്ട് ഒഴുകിയപ്പോൾ സുഹൃത്തെ എന്റെ ജീവിതം ലേശം കുത്തഴിഞ്ഞു എന്നൊരു തോന്നൽ. എനിക്ക് മാത്രമല്ല എന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ. അവരെന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഭുകുമാരന്മാർ ക്ലബുകളിൽ സമ്മേളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കോളായിട്ട് ഞങ്ങൾ ഡ്രസ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ ഏഭ്യത്തരം മറച്ചു വയ്ക്കാൻ. ഞാൻ പെണ്ണ് കാണാൻ പോക്ക് തുടങ്ങി. എന്നെപ്പോലൊരുത്തൻ എൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാൽ ഞാൻ അവൻ രഹസ്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി പറയും, ഡേയ്, നിന്നെയും നിന്റെ സെറ്റിൽപ്പെട്ടവരെയും എനിക്കറിയാം. നിന്റെ കമ്പനിയും കൾച്ചറും എല്ലാം എനിക്കറിയാം. നീ തൽക്കാലം പോ, നീ വേറെ പോയി തിരക്ക്. പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ല. പറയേണ്ടതായിരുന്നു, ഞാനതിന് അർഹനാണല്ലോ. കാരണം ഈ പെണ്ണ് കാണാൻ പോക്കിനിടയിലും എൻ്റെ അവിശുദ്ധ ജീവിതം ഞാൻ തുടരുന്നുണ്ടായിരുന്നു.

ഞാൻ എത്ര ചീത്തയായാലും എന്റെ ഭാര്യ നിഷ്കളങ്കയായിരിക്കണം, അതാണ് നിർബന്ധം. അതെന്റെ മാത്രം നിർബന്ധമാണോ മിസ്റ്റർ? പുരുഷവർഗത്തിന്റെ ആകെ ഒരു സ്വാർത്ഥതയല്ലേ ഇത്? എത്ര പെൺവീട്ടുകാർ എനിക്ക് വിരുന്നൊരുക്കി, പക്ഷെ ഒന്ന് രണ്ട് വീട്ടുകാർ ബുദ്ധിപൂർവം പെരുമാറി. അവർ പറഞ്ഞു, ചെറുക്കൻ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചിലാണ്, അതുകൊണ്ട് പെണ്ണിന്റെ ഫോട്ടോ തന്നയക്കാം, ഇഷ്ടമായി എന്ന് അറിയിച്ചാൽ മതി, പിന്നെ മുന്നോട്ടുള്ള ആലോചന. അത് പറഞ്ഞവർ ബുദ്ധിമാന്മാർ. വിരുന്നൊരുക്കലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ, മാത്രമല്ല ആവശ്യമില്ലാത്ത അല്ലാതെ എൻ്റെ മുമ്പിൽ നിന്ന് വാലാട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ ബുദ്ധിയില്ലാത്തവർ എനിക്ക് വിനയാന്യതരായി എൻ്റെ മുമ്പിൽ വന്ന് വിളമ്പിത്തന്നു. എത്ര പെൺകുട്ടികൾ ഉടുത്തൊരുങ്ങി എൻ്റെ മുമ്പിൽ കാപ്പിത്തട്ടം കൊണ്ടുവച്ച് കടക്കണ്ണുകൊണ്ട് എന്നെ ഒഴിഞ്ഞു നോക്കിപ്പോയി. പക്ഷേ

ആ പെൺകുട്ടി എനിക്ക് നന്നായി പിടിച്ചു. ഞാനത് പിന്നെ പല സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തു. എന്താണ് അത്രത്തോളം പറഞ്ഞു നടക്കാൻ കാര്യം? പറയാം. അന്ന് രാത്രി അവളെക്കുറിച്ച് ഞാൻ വളരെ നേരം ചിന്തിച്ചിരുന്നു. അവസാനം അവളെക്കുറിച്ച് ഒരു കവിത വരെ ചമച്ചു. എനിക്ക് എഴുതാൻ കഴിവുള്ളവനല്ല, പക്ഷേ ഞാൻ എഴുതിപ്പോയി. കേൾക്കണോ നിങ്ങൾക്കത്? കേട്ടാ കൊള്ളാം.

കട്ടിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞങ്ങനെ കിടന്നു. അവൾ കാപ്പി കൊണ്ടുവച്ചിട്ട് അകത്ത് പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഓർക്കുന്നു. ഞാനൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി, പ്രിയപ്പെട്ടവളെ, നിൻ

അവരുടെ കുടുംബസ്ഥിതിയും തരക്കേടില്ല. ഒരു വലിയ ഭൂവുടമയായിരുന്നു അവിടെ അച്ഛൻ. ഒരമ്മയ്ക്ക് അവർ മൂന്ന് മക്കൾ, അവൾക്കൊരു സഹോദരിയും ഒരു സഹോദരനും മാത്രം. ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു വ്യവസ്ഥ, തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് അവളോട് സംസാരിക്കണം ഒറ്റയ്ക്കിരുന്ന്. അവളുടെ വീട്ടുകാരെ സമ്മതിച്ചു, ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ഒരുക്കി തന്നു. ഞാനും അവളും മാത്രം ഒരു തുറന്ന ബോട്ടിൽ, നല്ല നിലാവുള്ള രാത്രി,

സുഹൃത്തെ, അവിവാഹിതയായ ഒരു യുവതി എന്തിനാണ് ഇത്ര ഛേദോഹരമായി വേഷമണിയുന്നത്? പെട്ടെന്നാണ് ആ യാത്രക്കാരൻ എന്റെ നിർക്ക ചോദ്യം എടുത്തെറിഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് അവിടെ ഒരു സുഖത്തിന് വേണ്ടി. തെറ്റ തെറ്റ തെറ്റ്, മറ്റുള്ളവർ സുഖത്തിന് വേണ്ടി ഇത് പറയൂ. കാറ്റിലാടുന്ന വല്ലികൾ പോലെയുള്ള ഭുജങ്ങൾ മുഴുനഗ്നമാക്കി ആക്കിക്കൊണ്ട് ഫ്രാക്ക് ധരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിതംബം ചലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാണ്? അന്യോന്യം ഉൽപീഡനം ചെയ്യുന്ന സ്ഥാനദ്വയം പകുതി കാണത്തക്ക വിധത്തിൽ ബ്ലൗസിന്റെ കഴുത്ത് വെട്ടിയിറക്കി നടക്കുന്ന എന്തിനാണ്? എല്ലാം അന്യർക്കു വേണ്ടി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മിസ്റ്റർ

അങ്ങനെ ആ ആഹ്വാനം ഞാൻ ചെവിക്കൊണ്ടു. അവളെ എൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തു. എത്ര സുന്ദരിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് അഭിമാനം തോന്നി. എനിക്ക് അവളെ ലോകം മുഴുവൻ കൊണ്ടുവരണം എന്ന് പ്രദർശിപ്പിക്കണം എന്ന് തോന്നി. ഈ കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിൾ വളരെ സഹായകമാണ്. പുറകിലിരിക്കുന്ന ഭാര്യയെ മാളവരെല്ലാം കണ്ടോളുമല്ലോ. ഭാര്യയ്ക്ക് മാളവരെല്ലാം കാണുകയും ചെയ്യാമല്ലോ. ഭർത്താവ് വണ്ടി ഓടിക്കുകയല്ലേ. ഞാൻ എൻ്റെ മെസ്സിയെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പലരും പറഞ്ഞത്, എടേ നീ ഭാഗ്യവാൻ, എടാ നീ കോളടിച്ചു, എടേ എനിക്ക് അസൂയ തോന്നുന്നു, എൻ്റെ അഭിനന്ദനങ്ങൾ. വേറൊരു പറഞ്ഞു, ഭാര്യ രൂപവതി ശത്രു, എടാ ദ്രോഹി. അവൻ്റെ കമൻ്റ് അടി കേട്ട് ഞാൻ ബ്ലഷായിപ്പോയി. ഞങ്ങൾ പരിചയപ്പെട്ട നാളിലെ ആ ബോട്ട് യാത്രയില്ലേ, ആ യാത്രയിൽ ഞാൻ അനുഭവിച്ച മാനസോല്ലാസം പിന്നീട് ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല, മധുവിധുരാത്രികളിൽ പോലും. കാരണം അവളാകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു, അസംതൃപ്തയായി കാണപ്പെടുന്നു, കാര്യമില്ലാതെ അവൾ കരയുന്നു. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ വിശ്വസിച്ചും പെണ്ണിൻ്റെ കരച്ചിലും പിടിച്ചിലും അശേഷം ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തിന് കരയുന്നു? മിണ്ടാട്ടമില്ല. നീ എന്തിന് കരയുന്നു പറയൂ. ഒന്നുമില്ല, ഒന്നുമില്ല. പറയൂ, കാര്യമെന്താന്ന് പറയൂ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. നേരം വെളുക്കട്ടെ, അമ്മയെ കാണാൻ കൊണ്ട് വിടാം. നേരം വെളുത്തു, കരച്ചിലും തീർന്നു. നിനക്ക് അമ്മയെ കാണണ്ടേ? മറുപടിയില്ല. അപ്പൊ അമ്മയെ വെറുതെ ഇടയ്ക്ക് പിടിച്ചിട്ടതാ. കാര്യം മറ്റെന്തുവാണ്? എനിക്ക് തോന്നി വിവാഹത്തിന് മുമ്പ് ഞാൻ അത്ര നല്ലവനായിരുന്നില്ലല്ലോ. എന്റെ പഴയ ഇടപാട് വലുത് വിളിക്ക അവളെ കണ്ടുപിടിച്ചിരിക്കും. പെട്ടിക്കകത്ത് പഴയ നാലഞ്ച് കത്ത് കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഭാവം മാറി. അവിടെ മുഖത്ത് വെറിയും ശുണ്ഠിയും നിറഞ്ഞു. നിങ്ങൾ സ്വാർത്ഥനാണ്, പിശാചാണ്, മൃഗമാണ്. അവളിനി എന്നെ വിളിക്കാനൊരു തെറിയില്ല. ഞാൻ പകച്ചു നോക്കിയിരുന്നു പോയി. എന്തു വിരോധവും നിന്ദയുമാണ് അവിടെ മുഖത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ്. ഈ കരച്ചിലും പിടിച്ചിലും എനിക്ക് മാത്രമല്ല, എല്ലാ ദമ്പതിമാരുടെയും അവസ്ഥ ഇതാണ്. പിന്നെ ഞങ്ങൾ ഇണങ്ങി. രണ്ടു വഴക്ക് കഴിഞ്ഞു പിന്നെയും ഇണങ്ങി. പക്ഷെ പിന്നെയും പിന്നെയും ഇത് തുടർന്നപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. എത്ര ക്ലേശഭൂഷ്ടമായ ദാമ്പത്യ പദ്ധതിയാണ് എൻ്റെ മുമ്പിൽ നിരന്ന് പടർന്നു കിടക്കുന്നത്.

ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വഴക്ക് അവസാനിക്കുന്ന രീതി, പെട്ടെന്നുള്ള പുഞ്ചിരികളും ആശ്ലേഷങ്ങളും സ്ത്രീ ആസ്വാദനത്തിലുള്ള ഉപകരണമാണ്. അത് അവൾക്കും അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നും അധസ്ഥിതിയാണെന്ന് ഞാൻ പറയുന്നു. അവൾ പുരുഷന്റെ അടിമയാണ്, പുരുഷൻ ഉടമയും. അതുകൊണ്ട് സ്ത്രീ പുരുഷനെ വശീകരിക്കാൻ അവളെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നു. ഇണയത്ത്

ഞങ്ങളുടെ ദാമ്പത്യ വല്ലരി പുഷ്പിച്ചു. എന്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഫാഷനല്ലല്ലോ, പുതിയ ഫാഷൻ മുല കൊടുക്കാതിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞങ്ങളൊരു വെറ്റിനേഴ്സിനെ നിയമിച്ചു. അവർക്ക് നല്ല ശമ്പളം നൽകിയതുകൊണ്ട് അവരുടെ കുട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാണ് എന്റെ കുട്ടിക്ക് മുല കൊടുത്തത്. ആ നേഴ്സിന് ഞങ്ങൾ നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ശിരോലങ്കാരം എല്ലാം നൽകി. എന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായി, അതിനാണല്ലോ മുല കൊടുക്കാതിരുന്നത്. എന്റെ ഭാര്യ കൂടുതൽ വശ്യതയുള്ളവളായി. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ അവൾ ഒരു ഉന്മത്ത മോഹിനിയായി മാറിയിരിക്കുന്നു. അത് കൂടുതൽ ദുസ്സംശയങ്ങൾ വളർത്താൻ കാരണമായി. ദിവസം കഴിയും തോറും ഈ അസുഖം, ദുസ്സംശയം എന്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നേ ഉള്ളൂ. കാരണം പറയണ്ടല്ലോ.

എന്ന് പോയെങ്കിലും അവളെ ഞാൻ അസംതൃപ്തിയാക്കിയില്ല. അവൾ പിന്നെയും പ്രസവിച്ചു. രണ്ടു കുട്ടികളുടെ മാതാവ് ആകുന്നവരെ കാലം അങ്ങനെ നീങ്ങി. ഇണങ്ങിയും പിണങ്ങിയും ഒരു കിടക്കയിൽ ഉറങ്ങിയും രണ്ട് കിടക്കയിൽ ഉറങ്ങിയും ഒരു മുറിയിൽ ഉറങ്ങിയും രണ്ട് മുറിയിൽ ഉറങ്ങിയും പല വൈവിധ്യങ്ങളിലൂടെ പല വൈരുദ്ധ്യങ്ങളിലൂടെ. ഇപ്പോഴും അവൾക്ക് ദാമ്പത്യത്തിന്റെ നാലതിരികൾക്കുള്ളിൽ ഒതുങ്ങാൻ മനസ്സ് വന്നിട്ടില്ല. ഒരു സ്വൈരണിയുടെ ഇളക്കം പിടിച്ച കണ്ണുകളാണ് അവൾക്കിപ്പോൾ. അന്യർ അവളെ ശ്രദ്ധിക്കുന്നതിൽ അവൾക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അപ്രധാനനായ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായ മട്ടുണ്ട്. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവൾക്ക് ഒരു കാര്യമല്ല. അരുമക്കിടാൻ

അവളുടെ സൗന്ദര്യ ബോധത്തിന് സമാന്തരമായി ഞാൻ എത്തുന്നില്ല പോലും. അവൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞാൻ പഴഞ്ചനാണത്രേ. മാത്രമല്ല ഈയിടെ അവൾക്ക് കുറേശ്ശെ കലാസ്വാദന തൃഷ്ണ വളരുന്നു. ആസ്വാദന തൃഷ്ണ മാത്രമല്ല കലോപാസനയും തുടങ്ങിയിരിക്കുന്നു. നോക്കണേ ഒരു പെണ്ണും പിള്ളയുടെ സൂക്കേട്. കുട്ടികൾക്ക് സമയത്തിന് വല്ലതും വാരിക്കൊടുത്ത് പാഠങ്ങളും പറഞ്ഞു കൊടുത്ത് വീട്ടിൽ കഴിയേണ്ടവൾ ഇതാ വയലിനുമായിട്ട് കഴിയുന്നു.

അവൾ എന്നോട് മിണ്ടാട്ടമില്ലാതായി. ഞാൻ കുറെ കൂടി വാശിയിലാണ്, ഞാനും അങ്ങോട്ട് മിണ്ടാതായി. ഇനി ആദ്യം ആരാണ് മിണ്ടുന്നത് എന്നാണ് പ്രശ്നം. സാർ, വേലക്കാരി വന്ന് വിളിക്കുന്നു. സാർ, ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാനും കുട്ടികളും ഒന്നിച്ച് ആഹാരം കഴിച്ചു. കുട്ടികൾ എന്നെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. എന്താ സംഭവം എന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ആഹാരം കഴിച്ച് തീരുന്നവരെ അവൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നേ. ആഹാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ വന്നു. എൻ്റെ മനസ്സിൽ ഒരു പ്രതികാരാഗ്നി ആളിപ്പടരുന്നു.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ. ശ്രോതാക്കൾ ഇത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ഒരു കട്ടിലിനെ കുറിച്ച് കേൾക്കാം. യാത്രകളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ചില കാഴ്ചകളും ശബ്ദങ്ങളുമുണ്ട്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ദൂരെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കണ്ട ചില കാഴ്ചകളും കേട്ട ചില ഈണങ്ങളും എങ്ങനെയാണ് ഒരു സഞ്ചാരിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് എന്നതിനെ കുറിച്ചാണ്. ഒരു കാഴ്ച, ഒരു കട്ടിൽ, ഒരു പാട്ട്, ഇവ എങ്ങനെ ഒരു നാടിന്റെ ഹൃദയമിടിപ്പായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഒരു സഞ്ചാരിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പച്ചപ്പിന്റെ ആർഭാടമില്ലാത്ത ലളിതമായ എന്നാൽ അതിമനോഹരമായ കാഴ്ചകൾ. ഈ കാഴ്ചകൾക്കിടയിൽ എങ്ങും കാണുന്ന ഒരൊറ്റ വസ്തുവുണ്ട്. അതാണ് ചാർപ്പായി. ചാർപ്പായി അഥവാ നാല് കാലുകളുള്ള കട്ടിൽ കേവലം ഒരു കിടക്ക മാത്രമല്ല, അത് ഉത്തരേന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. നമ്മുടെ നാട്ടിൽ ചകിരി ഉപയോഗിക്കുന്നത് പോലെ അവിടെ കയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചണം അഥവാ ജൂട്ടാണ്. ചണനാരികൾ കൊണ്ട് നെയ്തെടുത്ത ഈ കട്ടിലുകൾ ഓരോ വീടിനു മുന്നിലും ഒരു അലങ്കാരം പോലെ കാണാം. പലപ്പോഴും സിമന്റ് തേച്ച് മിനുക്കാത്ത ഇഷ്ടിക മാത്രം കൊണ്ട് നിർമ്മിച്ച ഗ്രാമീണ ഭവനങ്ങളുടെ ലാളിത്യത്തിന് ഈ കട്ടിലുകൾ മാറ്റുകൂട്ടുന്നു. ചാർപ്പായി എന്തിനാണ് വീടിന് പുറത്ത്? കാരണം ഉത്തരേന്ത്യൻ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ചൂടുള്ള മാസങ്ങളിൽ വീടിനകത്തേക്കാൾ സുഖകരമായ തണുപ്പ് പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പല ഗ്രാമവാസികളും രാത്രിയിൽ വീട്ടുമുറ്റത്തോ മരത്തണലിലോ ഈ ചാർപ്പായി വിരിച്ചു കിടക്കുന്നു. ഇത് വെറും ഉറങ്ങാനുള്ള സ്ഥലം മാത്രമല്ല, പകൽ സമയങ്ങളിൽ ഇത് വിശ്രമത്തിന്റെയും അതിഥികളെ സ്വീകരിക്കുന്നതിന്റെയും വേദിയാണ്. ഗ്രാമത്തിലെത്തിയാൽ നമ്മെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ആദ്യത്തെ ഇരിപ്പിടം ഈ ചാർപ്പായി ആയിരിക്കും. വൈകുന്നേരങ്ങൾ ഈ ചാർപ്പായികൾക്ക് ജീവൻ നൽകുന്ന സമയമാണ്. ഒരു കൂട്ടം ഗ്രാമവാസികൾ തങ്ങളുടെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വഴിയോരങ്ങളിൽ ഈ കട്ടിലുകൾ വലിച്ചിട്ട് കൂട്ടം കൂടുന്നു. അന്ന് നടന്ന കാര്യങ്ങൾ, കൃഷിയുടെ വിശേഷങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, ചിരികൾ, തമാശകൾ എല്ലാം ഈ ചാർപ്പായി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇത് ഗ്രാമത്തിലെ അങ്ങാടി പ്രസംഗങ്ങളുടെയും സമൂഹ അടുപ്പങ്ങളുടെയും വേദിയാണ്. ഒരാൾ തന്റെ കട്ടിലിൽ ഇരിക്കുന്നു, മറ്റൊരാൾ അതിൽ കാലിട്ടിരിക്കുന്നു, അടുത്തയാൾ നിരത്തിരിക്കുന്നു. ചാർപ്പായി ഒരു സാമൂഹിക ബന്ധത്തിന്റെ ചരടായി മാറുകയാണ് ഇവിടെ. ആഗ്രയിൽ എത്തിയ ശേഷം ഒരു പ്രഭാതത്തിൽ കണ്ടൊരു കാഴ്ച ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൂരെയായി കണ്ട ഇഷ്ടിക മാത്രം കൊണ്ട് നിർമ്മിച്ച പൂശാത്ത ഒരു വലിയ കെട്ടിടം. അത് താൽക്കാലികമായി താമസിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികളുടെ ഇടമായിരുന്നു. അവിടുത്തെ ജീവിതശൈലി നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വിഭിന്നമാണ്. അവിടെ വീടുകളും തൊഴുത്തും ഒരേ കെട്ടിടത്തിൽ ഒരുമിച്ചാണ് കണ്ടിരുന്നത്. മനുഷ്യനും കന്നുകാലികളും പരസ്പരം ആശ്രയിച്ച് ഒരേ ഇടം പങ്കിട്ട് ജീവിക്കുന്നതിന്റെ നേർക്കാഴ്ച. ആ കാഴ്ചയിലെ ഏറ്റവും മനോഹരമായ ഭാഗം തീർത്തും ഗ്രാമവാസിയായ ഒരു പെൺകുട്ടിയെ കണ്ടതാണ്. അവൾ ഒരു കയറിൽ പശുവിനെ വലിച്ച് തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടിയുടെ നടത്തത്തിൽ, അവളുടെ വസ്ത്രധാരണത്തിൽ, അവൾ പശുവിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആ മണ്ണിനോടും ജീവിതത്തോടുമുള്ള ഒരുതരം ഇഴുകിച്ചേരൽ കാണാമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഹൈടെക് ജീവിത രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ജീവിതം വളരെ ലളിതമാണ്, എന്നാൽ അതിൽ കഠിനാധ്വാനത്തിന്റെയും ഭൂമിയോടുള്ള ബന്ധത്തിന്റെയും സൗന്ദര്യമുണ്ട്. ഈ കാഴ്ചകൾ ഒരു സഞ്ചാരിയുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരുതരം ഏകാന്തതയുടെയും ഗൃഹാതുരത്വത്തിന്റെയും ഭാവമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഭൂപ്രകൃതിയും ജീവിതവും ആദ്യം ശ്രദ്ധിച്ചത് ആ നിമിഷത്തിലാണ്. ആ കാഴ്ചകൾ, ആ നിശബ്ദത, ആ തൊഴുത്തിൽ നിന്ന് വരുന്ന മണം, ഇതെല്ലാം മനസ്സിലൊരു പ്രത്യേക തരം വികാരം സൃഷ്ടിച്ചു. അവിടെ കണ്ട ജീവിതം കേവലം ദാരിദ്ര്യമല്ല, മറിച്ച് തിരശീലയില്ലാത്ത ഒരു ജീവിതത്തിന്റെ സൗന്ദര്യമായിരുന്നു. ഈ ചിന്തകളിലൂടെ കടന്നുപോയപ്പോ എന്റെ മനസ്സിൽ ഒരു പഴയ പാട്ട് കടന്നു വന്നു. ആ ഗാനം ആകാശവാണിയിലൂടെ രാത്രികളിൽ ഒഴുകി വന്നിരുന്ന ഒരു വികാരമായിരുന്നു. ഡിംപിൾ കപാഡിയ അഭിനയിച്ച രുദാലി എന്ന സിനിമയിലെ ദിൽ ഖൂം ഖൂം കരേ എന്ന ഗാനം, മനസ്സിൽ ഒരു വിങ്ങൽ സൃഷ്ടിക്കുന്ന ഗാനം. രുദാലി സിനിമയുടെ പശ്ചാത്തലം രാജസ്ഥാനിലെ ഗ്രാമങ്ങളായിരുന്നു. എന്നാൽ ആ ഗാനത്തിന്റെ വൈകാരികമായ അന്തരീക്ഷം ഉത്തർപ്രദേശിലെ ഈ ഗ്രാമകാഴ്ചകളുമായി വല്ലാതെ ഇഴുകിച്ചേർന്നിരുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ പാട്ട് ഒരു ദേശത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഏകാന്തതയുടെയും ഭൂതകാലത്തിന്റെ നൊമ്പരത്തിന്റെയും
പ്രകൃതിയോടുള്ള ലയനത്തിന്റെയും ഈണമാണ്. ഈ ഗാനത്തിന് പിന്നിൽ ഒരു പ്രത്യേകതയുണ്ട്. ദില് ഘൂം ഘൂം കരേ എന്നതിന്റെ ഈണം പ്രശസ്ത സംഗീതജ്ഞനായ ഭുപൻ ഹസാരിക ചിട്ടപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ ഭുപൻ ഹസാരിക തന്നെ പാടിയ ഒരു അസാമീസ് വേർഷൻ ഇതിനുണ്ട്. വ്യക്തമായ രണ്ട് ഭാഷകളിൽ, രണ്ട് സംസ്കാരങ്ങളിൽ ഈ ഒരൊറ്റ ഈണം നൽകുന്ന വൈകാരിക അനുഭവം അത്ഭുതകരമാണ്. ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിലെ മലയാളികൾ കേട്ടറിഞ്ഞ വിങ്ങുന്ന മാധുര്യവും ഭുപൻ ഹസാരികയുടെ ശബ്ദത്തിലെ പരുപരുത്ത എന്നാൽ ആത്മാവുള്ള ഭാവവും, രണ്ട് ഗാനങ്ങളും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരുതരം സംഗീതമാണ്. അത് സന്തോഷത്തിന്റെ തുള്ളിച്ചാട്ടമല്ല, മറിച്ച് ഹൃദയത്തിനുള്ളിലെ നേരിയൊരു വിങ്ങലാണ്, ഒരുതരം ഗൃഹാതുരമായ വേദന. ഈ ഗ്രാമത്തിലെ ജീവിതത്തിന്റെ നിശബ്ദതയിലും ചാർപ്പായിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഈ വിങ്ങലിന് പ്രസക്തിയേറുന്നു. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ ഈ ഗാനം ഒരു കൂട്ടുകാരനെ പോലെ നമ്മോടൊപ്പം ചേരുന്നു. ഹൃദയം ഹും ഹും എന്ന് പറഞ്ഞ് പേടിക്കുന്നു. മേഘം ധം ധം എന്നിടിമുഴക്കുന്നു. ഈ വരികൾ പ്രകൃതിയുടെ ശബ്ദത്തെയും മനുഷ്യന്റെ ഉള്ളിലെ ഭയത്തെയും ഒരുപോലെ കോർത്തിണക്കുന്നു. ഈ ഒറ്റപ്പെടലിൽ പ്രകൃതി പോലും നമ്മുടെ വിഷാദത്തിൽ പങ്കുചേരുന്നതായി തോന്നുന്നു. ഏക് ബൂന്ദ് കഭി പാനി കി മൊരി അഖ്യോ സേ ബർസ, ഒരിറ്റ് വെള്ളം എന്റെ കണ്ണുകളിൽ നിന്ന് വർഷിക്കുമോ, അഥവാ ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണുകളിൽ നിന്ന് വരും.

0: എത്ര ലളിതമായ വരികൾ! എന്നാൽ അത് ഉൾക്കൊള്ളുന്ന വികാരം വളരെ വലുതാണ്. കണ്ണുനീർ പോലും പറ്റിയ ഒരു ഏകാന്തതയുടെ ചിത്രം. ആ ദിവസങ്ങൾക്ക് ശേഷം എന്റെ രാത്രികൾക്കൊരു ചിട്ട വന്നു. ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ ആ കയർക്കട്ടിലായ ചാർപ്പായയിൽ കിടക്കും. മൊബൈലിൽ ഭുപൻ ഹസാരികയുടെയും ലതാ മങ്കേഷ്കറുടെയും ശബ്ദത്തിൽ ഈ ദിൽ ഹോം ഹോം കരേ എന്ന ഗാനം കേൾക്കും. മുകളിൽ അനന്തമായ ആകാശം, ചുറ്റും ഗ്രാമത്തിന്റെ നിശബ്ദത. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള മരങ്ങളിൽ നിന്ന് മയിലുകൾ കൂവുന്ന ശബ്ദം കേൾക്കാം. ആ ഗ്രാമീണതയുടെ ശബ്ദം ആ രാത്രിയുടെ ഭംഗി വർദ്ധിപ്പിച്ചു. മയിലിന്റെ കൂവൽ, അകലെ എവിടെയോ ഉള്ള കന്നുകാലികളുടെ ശബ്ദം, ചീവിടുകളുടെ ശബ്ദം, ഇതിനെല്ലാം അകമ്പടിയായി മൊബൈലിൽ നിന്ന് ഒഴുകി വരുന്ന ദിൽ ഹോം ഹോം കരേ. ശരിക്കും ആ രാത്രികളിൽ ആ ചാർപ്പായിൽ കിടന്നുകൊണ്ട് ഗ്രാമത്തിന്റെ മനസ്സ് എങ്ങനെയാണ് മൂളുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നു. അത് ചാർപ്പായിൽ കിടക്കുന്നവരുടെ സ്വപ്നങ്ങളാണ്, അത് അവരുടെ നിശബ്ദമായ പ്രാർത്ഥനകളാണ്, അത് ഭൂമിയോടുള്ള അവരുടെ ബന്ധമാണ്. ചാർപ്പായി എന്ന സാംസ്കാരിക ഇടം ഒരു സഞ്ചാരിക്ക് നൽകിയത് വെറുമൊരു കിടക്കയായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുറക്കുന്ന ഒരു കിളിവാതിലായിരുന്നു. ഒരു നാടിന്റെ സംസ്കാരം അവിടുത്തെ കട്ടിലുകളിലും അവിടെ പാടുന്ന പാട്ടുകളിലുമുണ്ട്. ചാർപ്പായി ഒരു ഗ്രാമീണ ഇടമാണ്. ദിൽ ഹോം ഹോം കരേ ആ ഇടത്തിന്റെ ശബ്ദമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഓരോ സഞ്ചാരിയുടെ മനസ്സിലും ഉണർത്തുന്നത് നമ്മൾ തേടി നടന്ന ആ ലളിത ജീവിതത്തിന്റെ മനോഹാരിതയാണ്. ചാർപ്പായി എന്ന ലളിതമായ ഒരു കട്ടിലിൽ നിന്ന് തുടങ്ങി ദിൽ ഹോം ഹോം കരേ എന്ന ഗ്രാമത്തിലൂടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ ആത്മാവിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങൾ, ആനന്ദത്തിന്റെ മുഹൂർത്തങ്ങൾ,
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വളരെ സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. കലാഹൃദയമുള്ള മനസ്സുകളുമായി നമുക്ക് സംവദിക്കാം. ജീവിതത്തിലെ സുഖദമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പരസ്പരം സന്തോഷം കൈമാറാം. പാട്ടും കൂട്ടും വർത്തമാനവും ഒക്കെയായി ഒരു അസുലഭ നിമിഷമായിക്കോട്ടെ ഇന്ന്. കാടും കാട്ടാറും മഴയും മഞ്ഞും നിലാവും ചന്ദ്രനും സൂര്യനും ഭൂമിയും പ്രകൃതിയും ഒന്നിക്കുന്ന സുന്ദര ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. മനസ്സിന് സാന്ത്വനമായ കുളിർമയായ ആനന്ദമായ കുറച്ച് വർത്തമാനങ്ങൾ പറയാം. പോക്കുവെയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: രവി ആലപ്പുഴ.
0: രവി ആലപ്പുഴ, ആ പറയൂ.
1: രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്.
0: മഴയൊന്നും ഇല്ല അവിടെ.
1: ഇവിടെ മഴയില്ല, രണ്ടു ദിവസം നല്ല വെയിലാ.
0: ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് അവിടെ മഴയില്ല, പക്ഷെ ഇവിടെ വെള്ളനാടൊക്കെ ഭയങ്കര മഴയാണല്ലോ.
1: ഇവിടെ ഇന്നലെ ഇന്നും നല്ല വെയിലാ.
0: ആ, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആ, നല്ല ഒരുവിധം നല്ല മഴയുണ്ട്. പിന്നെ ഒന്ന് ജോലിക്കൊന്നും പോയില്ലേ? എന്നാ ഇന്നില്ല എന്ന് പറയുമ്പോ ഇതല്ലേ, ഓട്ടോ ഡ്രൈവർ അല്ലേ? ഇന്ന് പോയില്ല എന്നാണോ?
1: വണ്ടി ചിലപ്പോ രണ്ടു ദിവസം കാണത്തില്ല.
0: ആ, അങ്ങനെ സ്വന്തമായിട്ടുള്ള വണ്ടിയല്ലേ ഓടിക്കുന്നത്?
1: അല്ല.
0: ആ, അപ്പൊ അതുകൊണ്ടാണ്. ശരി. അപ്പോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വർക്കിന് പോകുന്നുണ്ടോ? സ്വന്തം കൃഷിയൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കും. ശരി. വാഴ കൃഷിയൊക്കെ എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ടോ അതോ സെലക്റ്റഡ് ആയിട്ടുള്ളത്? ശരി ശരി. അപ്പൊ ഇന്ന ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ എന്ന് തുടങ്ങുന്നു.
0: രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ പഴയ പാട്ടാണോ?
1: പഴയ പാട്ട്.
0: എനിക്ക് തോന്നുന്നു ഒരുപാട് പഴയ പാട്ടാണെന്ന് തോന്നുന്നു.
1: വിഷുക്കണി.
0: വിഷുക്കണി എന്ന ചിത്രത്തിലെ പാട്ടാണ്. വിഷുക്കണിൽ ഏതോ ഒരു വേറൊരു ഫേമസ് പാട്ടുണ്ടല്ലോ. ആ, പൂവിളി പൂവിളി പൊന്നോണമായി. സാധാരണ എല്ലാരും ചോദിക്കുന്ന പാട്ടാ അതാ.

0: നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പൊ ഈ പാട്ട് അതിനകത്തുള്ളതാണ്. സാധാരണ എല്ലാരും ഈ പാട്ടാണ്, മിക്കവാറും ഇത് ഓണത്തിനാണ് ഈ പാട്ടൊക്കെ പൊടി തട്ടി എടുക്കാറ്. ശരി, അപ്പോ ഇന്ന് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ ചാന്ദിനി പുഷ്പലത, നമ്മുടെ ഷാജിമ, അതുപോലെ തന്നെ റീന മേരി, കൂടെ ജോലി അംബിക, കൂടാതെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ.
0: പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് രവി ചേട്ടനാണ് ആലപ്പുഴ നിന്ന് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ മഴക്കാലമാണ്, പക്ഷെ അവിടെ രണ്ട് ദിവസമായി കടുത്ത വെയിലാണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു മഴ നിറഞ്ഞ ഒരു കാലാവസ്ഥയിലാണ് വിഷുക്കണി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവേലിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയലിലേക്ക് സ്നേഹസ്വാഗതം. വാക്ക് വാക്കിനോട് ചേർത്ത് വെച്ച് നിർമ്മിക്കുന്ന അനുഭൂതി ജനകങ്ങളായ പ്രിയ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. പ്രിയ വർത്തമാനങ്ങൾ നമുക്ക് പറയാം. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടാൻ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
0: ഗുഡ് ഈവനിങ്.
1: ഞാൻ ഷംസുദ്ദീൻ കരുപ്പടന്ന.
0: ഷംസുദ്ദീൻ കരുപ്പടന്ന, എന്താണ്, സുഖമാണോ?
1: സുഖം. ഇവിടെ നല്ല വെയിലുണ്ട്, രണ്ടു ദിവസമായിട്ട് മഴ ഇല്ല.
0: അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ആയി മഴ.
1: അങ്ങനെ തോന്നുന്നു, അതെ. ഒരേ ഭാഗങ്ങൾ മാറി മാറിയല്ല മഴ പെയ്യണത്.
0: ഞങ്ങള് പതിയെ കാലവർഷം ഞങ്ങൾ ഇങ്ങ എടുത്തു.
1: അതെ അതെ, ഓരോ മാറ്റങ്ങൾ വേണമല്ല.
0: അതെ അതെ അതെ,
1: എല്ലാവർക്കും മഴ എന്ന് പറഞ്ഞത്, എല്ലാവർക്കും മഴ ഒരുമിച്ച് വന്നാ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് റേഷൻ കൊടുക്കുന്നവരെ കൊടുക്കുക.
0: അതെ അതെ, എല്ലായിടത്തും മഴ പെയ്ത് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതും പ്രശ്നമല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ കേരളത്തിൽ തന്നെ ഇങ്ങനെ പകുതി പകുതിയായിട്ട് പെയ്യും. ചിലപ്പോ ഉത്തര വടക്കോടായിരിക്കും, ചിലപ്പോ തെക്കോട്ടായിരിക്കും.
1: അതെ തന്നെ, തീർച്ചയായിട്ടും.
0: തെക്ക് ഭാഗത്ത് കുറച്ച് മഴ ഉണ്ട്.
1: മഴയുണ്ട്, അതെ തന്നെ. മറ്റേ എറണാകുളം, കൊല്ലം.
0: പക്ഷെ എന്ന് പറയാനും പറ്റൂല, ആലപ്പുഴ മഴ ഇല്ല എന്നാണ് തൊട്ട് മുമ്പേ
1: പറയണത്.
0: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ.
1: തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഭയങ്കര മഴയായിട്ട് വരും. അപ്പൊ തന്നെ അത് എവിടെയോ പെട്ടെന്ന്
0: തുളിപ്പോവും.
1: അപ്പൊ അത് കാരണം ഇനിയിപ്പോ നല്ല വെയില്, ഇപ്പൊ നല്ല വെയിലാണ്. ഇപ്പൊ ജയിക്കും ഞമ്മ പെട്ടിക്കടയിൽ ഇരിക്കുന്നതിന്റെ വലിയ റോഡ് സൈഡിലെ ചൂടും വെയിലിലെ ചൂടും എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് വരിക.
0: അതെ അതെ. അപ്പോ ഇന്ന് അവിടെ ജോലിക്കായിട്ട് പോയതാണോ അതോ?
1: അല്ല, ജോലി ചെറിയ പെട്ടിക്കട.
0: അതെ അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതന്നെ പെട്ടിക്കട.
0: അപ്പൊ ഈ മഴ സമയമൊക്കെ പ്രശ്നമാവൂലേ പെട്ടിക്കടക്ക്?
1: ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. കാറ്റടി വരണില്ലും, കാറ്റടി വരണില്ല കട ഒന്ന് അടച്ചിടും. കാറ്റടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല,
0: കാറ്റ് മഴയാണെങ്കിൽ കുഴപ്പമില്ല. കാറ്റ്
1: അതന്നെ, കാറ്റ് ശക്തിയായ കാറ്റ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം ഈ പെട്ടിക്കട ഒന്ന് അടച്ചിടും. കാരണം അകത്തേക്ക് ചിലപ്പോ വെള്ളം കയറും. ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ കടയില്, അപ്പൊ അതിന്റെ അതൊരു ബുദ്ധിമുട്ടാവും.
0: നമ്മുടെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ?
1: പിന്നെ
0: വലിയ കാറ്റത്തൊക്കെ ഒന്ന് പറത്തിയെടുത്തോണ്ട് പോയാ എന്ത് ചെയ്യും?
1: എനിക്ക് മറ്റേ കൃത്രിമക്കാലം, കൃത്രിമക്കാലം അത് മഴ കൊള്ളാൻ പാടില്ല, നനയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്രത്യേക സേഫ്റ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത്.
0: ഓ, മഴ ഏകദേശം വരുന്ന സമയത്ത് നമ്മൾ
1: കടടിച്ചിടും. മഴയത്ത് യാത്രയില്ല, മഴയത്ത് യാത്ര ചെയ്യണമെന്നില്ല, മഴക്കോട്ട് ഇട്ടിട്ട് പോണം. കാല് നനയരുത്, കാലിന്റെ കൃത്രിമക്കാല് 40,000 രൂപയുടെ കാലാണ്. അതങ്ങനെ നനഞ്ഞ് വല്ല കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞമ്മ 40,000 രൂപ വേറെ ഒപ്പിച്ചെടുക്കണം.
0: വീണ്ടും കാല് അതിനുള്ള അത് വേണ്ടേ അല്ലേ?
1: അത് തന്നെ. അതില് 20,000 രൂപയുടെ ഒരു റബ്ബറിന്റെ ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിലാണ് കാലിന്റെ ഈ തുടഭാഗം, കാലിന്റെ മുട്ട് മുതൽ മോൾ ഭാഗം വരെയും ഉള്ള ഷീറ്റ്. അത് ഒരു ഒരു ഒരു ഞെട്ടും പോൾട്ടൊക്കെ ഇട്ടിട്ടൊരു കമ്പി ഒക്കെ ഉണ്ട്. ആ കമ്പി ഈ രണ്ടാമത്തെ മുട്ടിന് താഴെയുള്ള സെറ്റില് അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താല് പിന്നെ കാലം ഊരി പോവില്ല.
0: അതിപ്പോ
1: 200,000 കാല് വരെയുണ്ട്. അത് ജയ്പൂര് കാല് ഇപ്പൊ 200,000. പിന്നെ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയുടെ കാലാണ്. പക്ഷെ ആ 10,000 രൂപയുടെ കാല് നമുക്ക് അത്യാവശ്യം ബാത്റൂമിൽ പോകാനാ, അതില് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോകാനൊക്കെ കുഴപ്പമില്ല. പക്ഷെ ബസ്സിൽ കയറിയത്, ബസ്സിൽ ആ കാലം വെച്ച് കയറാൻ പെട്ടെന്ന് ഈ പറയാൻ പറ്റില്ല, കാലം ഒന്ന് ഊരി പോകുന്ന
0: സാധനം.
1: അങ്ങനെ ഒരു പ്രത്യേകത 10,000 രൂപയുടെ കാല്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് ഊരിപ്പോവില്ല. ഇതിപ്പോ നമ്മ ഈ കാലം വെച്ചാൽ പ്ലെയിനിൽ കയറേ, ട്രെയിനിൽ കയറേ, എങ്ങനെ വേണമെങ്കിൽ കയറാം.
0: വില അനുസരിച്ച് ക്വാളിറ്റിയും കൂടും അല്ലേ?
1: അതന്നെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് വേണ്ടത് നീയോ ഞാനോ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, താമര പൂങ്കാറ്റി പോലേ നാണിച്ചോടും കാട്ടു പെണ്ണെ ചെന്തളിരിൻ താലി കെട്ടാൻ വാ, പവിഴം വിരിയും നിന്റെ ഇളം മേനിയിൽ
0: ാണ് കേൾക്കേണ്ടത്.
1: അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശിവാകുമരകം. അതുപോലെ ഈ മറ്റേ കർഷകരെ എല്ലാ ഈ ആർജേഴ്സിനും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും പിന്നെ ഇതിന്റെ ഡയറക്ടർ സാറിനും ഒരു പ്രത്യേകമായി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ശരി, അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ, പ്രത്യേകിച്ച് മാഡത്തിനും.
0: ശരി, താങ്ക് യു. തത്സമയ പരിപാടിയിൽ നമ്മളോട് ഷംസുദ്ദീൻ കരുപ്പടന്നാണ് ഇപ്പൊ സംസാരിച്ചത്. ജയചന്ദ്രൻ ആലപിച്ച മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. താമരപ്പും കാറ്റുപോലെ എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹം അത് മനോഹരമായി പാടുകയും ചെയ്തു. നമുക്ക് ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ ശങ്കരൻ നായർ.
0: ആ ശങ്കരനായർ ചേട്ടാ പറയൂ.
1: ഈ നേരത്തെ വിളിച്ചവരൊക്കെ മഴയില്ല എന്ന് പറയുന്നു, അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഴ അങ്ങോട്ട് കൊടുക്കാം.
0: മഴ ഇല്ലാഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കാൻ, ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഇടിയും മിന്നലും മഴയും തണുപ്പും.
1: ആലപ്പുഴയാണ് സാറിന് എപ്പോഴും ഈ വെള്ളപ്പൊക്കവും കൂടുതലും മഴയൊക്കെ വരണം, അവർക്ക് മഴയില്ല.
0: എനിക്ക് വേണ്ടി ഇപ്രാവശ്യം തിരുവനന്തപുരത്തേക്ക് തന്നു കാലവർഷം.
1: അത് തന്നെ, അത് തന്നെ, തിരുവനന്തപുരത്ത് കൂടുതലും മഴ തരാമെന്ന് വിചാരിച്ചു.
0: മഴ പെയ്യ കഴിഞ്ഞ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും.
1: പിന്നെ അത് ഇപ്പോഴത്തെ ഈ സീസണിലുള്ള മഴ അതാണല്ലോ വിചാരിക്കുന്നത്, വരുമ്പോ പെയ്യും വരും പെയ്യും.
0: അതെ അതെ അതെ, അതാണ് കാലവർഷം. അവർക്ക് എന്തുകൊണ്ടാണ് പെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ശരി, സുഖാണ് കാലവർഷം. അവർക്ക് എന്തുകൊണ്ടാണ് പെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ശരി, സുഖാണോ ചേട്ടനെ?
1: അപ്പൊ ഇന്ന് ഞാൻ കേട്ട പാട്ട് ഈ സ്വപ്നലേഖേതിന്റെ സ്വയംവര പന്തലിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് സിനിമ എനിക്ക് തോന്നുന്നു അങ്കത്തെട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ.
0: സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ കേട്ടിട്ടുണ്ടോ പാട്ട്? പാടാനും
1: എനിക്കറിഞ്ഞൂടാണെന്നാണ് എന്റെ
0: സിനിമയുടെ പേര് അങ്കത്തെട്ടെന്നാണ്. വയലാറാണ് എഴുതിയത്. ദേവരാജന്റെ സംഗീതം ജയചന്ദ്രനും പി മാധുരിയും ചേർന്നാണ് പാടിയിരിക്കുന്നത്.
1: അത് ഈ ആ കാലത്ത് ഈ പ്രേമനസീറും വിജയശ്രീയായിട്ട് കൊറേ സിനിമകൾ ഇങ്ങനെ ഉണ്ട് ആടിത്തിമർത്തത്, അതിലൊന്നാണിത്.
0: ശരി ശരി. അങ്ങനെ
1: എന്റെ ഒരു സഹോദരി ഇവിടെ ശങ്കരമുഖത്ത് താമസമുണ്ട്. സഹോദരി എന്ന് പറയുമ്പോ അച്ഛന്റെ അനിയന്റെ മോളാണ്.
0: അതെ അതെ.
1: ആ അപ്പൊ അവരിങ്ങനെ ഇന്നെ കണ്ടോ പറഞ്ഞ അണ്ണ അണ്ണ ഈ പാട്ട് ചോദിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് അവിടെ ഒരു കടയും കൂടെ ഉണ്ട്, ഒരു ചായക്കട. വീട്ടിൽ കൂടെ കട നടത്തുകയാണ്. അത് അവര് സഹോദരി അളിയനുമായിട്ട്. അപ്പൊ അങ്ങനെ അവരിത് റേഡിയോ അങ്ങനെ വച്ചേക്കും, എപ്പോഴും ഈ കണ്ണാസായിയാണ് വച്ചേക്കുന്നത്. ആ അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
0: ഇപ്പോഴും അവർ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓ ശരി. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കാം കരുണാസായി റേഡിയോ.
1: അപ്പൊ
0: നമുക്കൊരു സന്തോഷമുണ്ടാകും.
1: ഇത് സ്കൂളിന്റെ കുറച്ച് അപ്പുറത്താണ്.
0: ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും അല്ലേ അവര്? എന്തായിരുന്നു അവരുടെ പേര് രണ്ടുപേരുടെ?
1: അവളുടെ പേര് രാധ, ഭർത്താവിന്റെ അളിയന്റെ പേര് ശശി.
0: രാധയും ശശിയും.
1: ഓ അങ്ങനെ. അപ്പോ ഇപ്പൊ പിന്നെ വേറൊരു, ഇപ്പൊ നമുക്ക് ഈ ബുധനാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറിയിരിക്കുകയാണ്.
0: അതെ അതെ.
1: സാറിപ്പോ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരുമ്പോ അവരുടെ ഈ സംസാരവും അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒന്ന് വിളിക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
0: ബുധനാഴ്ച വിളിച്ചിരുന്നോ?
1: ആ വിളിച്ചിരുന്നു, വിളിച്ചിരുന്നു.
0: ഞാൻ കേട്ടു, ഞാൻ കേട്ടു.
1: ആ അത് തന്നെ, നല്ല സ്നേഹം, നല്ല രീതിയിൽ സംസാരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളല്ലേ. അപ്പൊ പിന്നെ നമുക്ക് വിളിക്കാതിരിക്കാം.
0: ഇന്നലെ കിഷോർ, അന്ന് കിഷോറും കൃഷ്ണകുമാറും എന്ന പേരുള്ള
1: രണ്ടുപേരും
0: കലാകാരന്മാരാണ്. രണ്ടർത്ഥത്തിൽ രണ്ട് തരത്തിൽ
1: അവരുടെ ആ സംസാരം ഒക്കെ കേൾക്കാൻ നല്ലൊരു
0: സംസാരവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
1: ഓ അത് ഇങ്ങനെ ഉള്ള അവര് വരുമ്പോ നമുക്കും ഒരു സന്തോഷം.
0: അതെ, പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെ പലപ്പോഴും നമ്മൾ അറിയാറില്ല.
1: അപ്പൊ
0: അവർക്കുള്ള കലാകാരന്മാരുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു മാർഗവും കൂടെയാണ് ബുധനാഴ്ചത്തെ പോക്കുവയിൽ.
1: അതിന് മുമ്പുള്ള ആഴ്ചയാണെങ്കിൽ മറ്റേ ആ ഒരു അഭിരാമി എന്ന് പറഞ്ഞ ഒരു കുട്ടി.
0: അതെ അതെ, അഭിരാമി.
1: അത് അതും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സംസാരം.
0: അന്ന് ചേട്ടൻ വിളിച്ചിരുന്നോ?
1: ആ അന്ന് വിളിച്ചു. അയ്യോ വിളിക്കാതിരിക്കുന്ന നമുക്ക് നേരിട്ടൊരു അഭിനന്ദനം അറിയിക്കാൻ.
0: അഭിരാമിയോട് സംസാരിച്ചു.
1: ഓ ഒന്ന് ഫോണിൽ കൂടെ എങ്കിലും
0: അറിയിക്കില്ലേ? നല്ല വളരെ സ്മാർട്ടായ ഒരാളാണ്.
1: അല്ല, എനിക്ക് അതിലെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആ കുട്ടി ആദ്യം പറഞ്ഞ ഒരു കഷ്ടപ്പെട്ട് പഠിക്കാം ഇഷ്ടപ്പെട്ടും പഠിക്കാം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ കാര്യം നടക്കൂ.
0: അത്രേ ഉള്ളു, അത്രേ ഉള്ളു. ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ടിട്ട് റിസൾട്ട് ഉണ്ടാവില്ല.
1: ഒരു ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല.
0: അപ്പൊ അതൊരു നല്ല ഫിലോസഫിയാണ് അഭിരാമി പറഞ്ഞത്.
1: അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു.
0: പുതിയ കുട്ടികളൊക്കെ പഠിക്കട്ടെ, കഷ്ടപ്പെട്ടും പഠിക്കാൻ ഇഷ്ടപ്പെട്ടും
1: വരണം ടീച്ചർ. അങ്ങനെയുള്ളവരൊക്കെ വന്നു വരുന്ന നമുക്ക് കേൾക്കാൻ തന്നെ നല്ലൊരു.
0: അതെ അതെ, പുതിയ പുതിയ ആൾക്കാർ വരും, വരട്ടെ, നമുക്ക് അവര് പറയുന്നതൊക്കെ കേൾക്കാം.
1: അപ്പൊ ഇപ്പൊ ഈ ബുധനാഴ്ച മാത്രം വിളിച്ചോണ്ടിരുന്നാ പിന്നെ ടീച്ചറെടുത്ത് സംസാരിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് പിന്നെ
0: അതൊന്നും കുഴപ്പമില്ല, അതൊന്നും എല്ലാം നമ്മുടെ റേഡിയോയുടെ പ്രോഗ്രാം അല്ലേ. ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാരും വിളിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം ഇരുന്ന് കേൾക്കും പുതിയ ആൾക്കാർ വരുമ്പോ. അപ്പൊ അതുകൊണ്ട് ആര് വിളിച്ചാലും

മനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ ശരി. ഓക്കുവേൽ തത്സമയ പരിപാടിയിൽ ശങ്കരൻ നായർ ചേട്ടനാണ് മുണ്ടേരയിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്. മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവേലിലൂടെ അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പാട്ടുകളും ഓർമ്മകളും മനസ്സിൻ്റെ സ്പർശമുള്ള സംഭാഷണങ്ങളും നമുക്ക് പൂക്കുവയിലൂടെ ആസ്വദിക്കാം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, പ്രിയ വർത്തമാനങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇതാരാ?
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: ശരി, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി, അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ മഴയില്ല?
1: ഇവിടെ മഴ വന്നു പോകുന്നു, ട്രെയിൻ വരത്തില്ല ഓരോ സമയത്തിനനുസരിച്ച്.
0: ഓ,
1: അതുപോലെ
0: പെയ്യുന്നുണ്ടോ? വരുന്നതേ ഉള്ളോ? പെയ്യുന്നുണ്ടോ?
1: വരുന്നു വന്നു പോവും, കുറച്ചു നേരം പെയ്ത് നിൽക്കും, അതുകൊണ്ട് പോവും.
0: അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. ജൂൺ മഴ, എന്നാലും ആവശ്യത്തിനുള്ള മഴയും വെള്ളവും ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ.
1: അല്ല, അത്യാവശ്യത്തിനെ മഴ പെയ്യാവുള്ള, അനാവശ്യമായിട്ട് മഴ പെയ്താലേ അത് ആപത്താണ്.
0: സീസൺ അനുസരിച്ചുള്ള കാലാവസ്ഥ നമുക്ക് കിട്ടണ്ടേ?
1: അത് കിട്ടണം.
0: അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ?
1: അത് ശരിയാണ്.
0: ഭൂമിയിലേക്ക് വെള്ളം താഴണമെങ്കിൽ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ നമുക്ക് വേണം.
1: വിനോദസഞ്ചാരികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന,
0: വിനോദസഞ്ചാരികൾക്ക് ഈ സമയത്ത് തന്നെ പോണോന്നില്ലല്ലോ. വിനോദം ഇപ്പൊ നമ്മൾ എന്തായാലും സ്കൂളൊക്കെ തുറന്ന സമയമാണ്.
1: വിനോദസഞ്ചാരികൾ മാത്രമേ ഉള്ള, സ്കൂൾ കുട്ടികൾ പോകുന്നു. പിന്നെ പണ്ടൊക്കെ ഈ പിള്ളേരൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരു പിന്നെ കൊടക്ക് കൊട ഇല്ലാത്തതിന് വാഴയിലെയും ചേമ്പിലെയും ഒക്കെ തലയിൽ വെച്ച് ചൂടിയിട്ടാ പോകുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
0: അന്നത്തെ കാലഘട്ടമൊക്കെ പോയില്ലേ? ഇനി അത് പുതിയ പിള്ളേരെടുത്ത് പറഞ്ഞാൽ അവർക്കതൊന്നും ചിന്തിക്കാനും പോലും പറ്റില്ല.
1: ആ പുള്ളാടിച്ച് മാത്രല്ല, ഇപ്പൊ ഒരു കാക്ക പറന്ന് വിടുന്നത് നമ്മളെ മുഖത്ത് നോക്കി അത് കരയുക. ആ കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാതെ കാക്കയെന്നും പറഞ്ഞ ഒരു കല്ലെടുത്തെറിഞ്ഞ ഒന്നുകൂടെ അത് പതിമടങ്ങ് ശക്തിയായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു.
0: അതുകൊണ്ട് ദയവായി കല്ലെടുത്തെറിയാതിരിക്കുക, നാടോടുമ്പോൾ നടുവേ ഓടുക, അതാണ് അതിന്റെ പ്രമാണം. ഇല്ലെങ്കിൽ ഏറും കൊള്ളും, അത്യാവശ്യം തല്ലും കൊള്ളും. അതുകൊണ്ട് സ്വയം തല്ല് മേടിച്ചു കൂട്ടാതിരിക്കുക എന്നല്ലേ പറയാൻ പറ്റൂ. ഇല്ല, കാക്കയ്ക്ക് വേറെ പലതും ചെയ്യാം. കാക്കയ്ക്ക് കുത്താം, നമ്മളെ കാലു കൊണ്ട് വാന്താം, അത്യാവശ്യം പോകുമ്പോ കാഷ്ടിച്ച് തലയിൽ കൂടെ ഇടാം. അതൊക്കെ അവരുടെ പ്രതികരണ രീതിയാണ്. നമുക്ക് പക്ഷെ അത് പറ്റൂല. നല്ല ഏതിലെ കൂടെ വന്നൊന്ന് ചോദിച്ചാ മതി. നമ്മളെ ആക്രമിക്കാൻ കല്ല് വരെ ആയുധമാക്കാം. അപ്പം അതുകൊണ്ട് മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കാക്ക അതൊക്കെ പഠിച്ച്, ഒരു കണ്ണാടിക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് കാക്ക പറയണ. കാക്കയെ പോലെ തിരിച്ചൊരു കാക്കയെ കാണുമ്പോ അത് പേടിച്ചോടും എന്നാണ് നമ്മള് വിചാരിച്ചു വെച്ചേക്കുന്നത്.
1: പക്ഷെ മൈനായ കണ്ട നല്ലതാണെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല,
0: എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. മൈനയ്ക്ക് നല്ലതായിരിക്കും.
1: മൈനായ അല്ല, മൈനായ രണ്ട് മൈനായ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല.
0: ശരി, അങ്ങനെ എപ്പോഴും കണ്ടിട്ടുണ്ടോ?
1: രണ്ടാനായ ഒന്നിച്ച് പറഞ്ഞു.
0: അപ്പൊ എന്ത് നല്ലതാ ഉണ്ടായേ?
1: ഒരു പാട്ട് കാണാം.
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ട് പേനെ കണ്ടപ്പോ എന്തുണ്ടായി, അപ്പൊ ഒരു പാട്ട് വേണം, അതാണ് ഇനി നല്ലതെന്നാണ് പറയുന്നേ. ശരി, അപ്പൊ ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: പഠനത്തിലെ അഞ്ചു സ്വരങ്ങളും പോരേ സഹായകമാക്കി എന്നുള്ളതാണ്.
0: പാട്ട് പാടുവോ?
1: ഇപ്പം പാടാൻ ചുമയുണ്ടേ.
0: അപ്പൊ ചുമ ഉണ്ടെങ്കിൽ ഇന്ന് പാടണ്ട, നമുക്ക് റേഡിയോയിലൂടെ ഉള്ള പാട്ട് കേൾക്കാം.
1: അതെ, ഞാൻ ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: ശീവ കുമരകം, പി വി മുഹമ്മദ് വടക്കേബാലൻ ഒരു പട്ടാമ്പി, പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്, പിന്നെ ആനന്ദ പിള്ളേർ ഒരു കണ്ണൂര്, പ്രീത തോന്നക്കൽ,
0: ഓക്കെ,
1: പിന്നെ മേഘത്തിനും.
0: ശരി, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ എന്നുള്ള പാട്ട് നമുക്ക് ആസ്വദിക്കാം.
1: ഓക്കെ,
0: ഓക്കെ, ബൈ.
1: ഓക്കെ,
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ കരു പടന്നയിൽ നിന്ന് അൻസാറാണ് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരുടെയും വിഷയം മഴ തന്നെയാണ്. മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും കൂടുതൽ പെയ്താലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മഴ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. വെള്ളമില്ലാതെ നമുക്ക് വായുവില്ല ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വെള്ളം എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ എന്നുള്ള പാട്ട് ഒരുപാട് ഡെഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്വയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വയിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ പോലും പിന്നീട് നമ്മളെ ശരിയായ ചില വഴികളിൽ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തോൽവിയിലോ തെറ്റിലോ കാലിടറി വീഴുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശിതരാകേണ്ട ആവശ്യമില്ല. ജീവിതം വളരെ പുഞ്ചിരിയോടുകൂടി നമുക്ക് നേരിടാം. നമുക്ക് വർത്തമാനങ്ങൾ പറയാം, പാട്ടുകൾ കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഷാജിമ.
0: പറയൂ.
1: തന്നെ
0: സുഖമാണ്? കേട്ടപ്പോ എനിക്ക് എന്തോ സുഖമില്ലായിരുന്നല്ലോ, സുഖമായോ എന്ന് ചോദിക്കും പോലെയാണ് തോന്നിയത്. ആ, അതാണ് ഇതിന്റെ ഈ ഈ ദിവസങ്ങൾക്കിടയിൽ എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാൻ പറ്റൂലല്ലോ അല്ലേ. ചൊവ്വാഴ്ചക്ക് ശേഷം 3-4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിനിടയിൽ ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത്? ആ, പനി പിടിക്കാൻ, ജലദോഷം വരാം, ചുമ വരാം, എവിടെയെങ്കിലും ചറക്കി വീഴാം. പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുണയും പ്രാർത്ഥനയും. ഏത് പാട്ടാണ് വേണ്ടത്?
1: കുടമുല്ല പൂവിന് മലയാളി പെണ്ണെന്ന് പറഞ്ഞ ആ പാട്ട്.
0: ഏത് സിനിമയിലെ പാട്ടാ അത്? അന്ന് അതൊന്നും ചോദിക്കരുത്, അതൊന്നും എനിക്ക് എനിച്ചതൊന്നും അറിഞ്ഞൂടെ, എന്നോട് ചോദിക്കരുത്. ശരി, ഈ പാട്ട് രണ്ടുപേര് പാടിയാലോ അവിടെ നിന്ന് ഇങ്ങോട്ട്? ഇതുവരെ പാടിയിട്ടില്ലല്ലോ.
1: എനിക്ക് അങ്ങനെ പാടാനൊന്നും.
0: എന്നാലും ഒരു രണ്ടുപേര് എനിക്ക് വേണ്ടി.
1: ഇല്ല, ഞാൻ ഈ മൂളി പാട്ട് പാടുന്നല്ലാതെ അല്ലാതെ പാടില്ല.
0: ഇത് ജ്വാല എന്ന ചിത്രത്തിലെ പാട്ടാണ്.

0: ഈ പാട്ടാണ് താങ്കൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഓ, ഞാൻ ഈ പാടുമ്പം കൂടെ ഇരുന്ന് ഒന്ന് രണ്ട് വരിയൊക്കെ. അപ്പൊ ഇന്നലെ ചാചൻ ചേട്ടൻ വന്നിട്ടേക്കുന്നു, ഇവിടെ ആര് പാടിയത്?
0: അത് ശരി.
1: ഞാൻ പറഞ്ഞു എന്താ ഞാൻ അറിഞ്ഞു.
0: ഈ പാട്ട് വീട്ടിലിരുന്ന് പാടിയ?
1: ഈ പാട്ടല്ല, വേറെ പാട്ടാണ് ഞാൻ പാടിയത്.
0: ഏത് പാട്ടായിരുന്നു പാടിയേ?
1: അത് മറ്റേ കക്ക സിനിമയിലുള്ള പാട്ടാണ് ഞാൻ ഇരുന്ന് പാടിയത്.
0: പാട്ടേതെന്ന് പറയൂ, കേൾക്കട്ടെ.
1: കായലെന്ന് ചിരിച്ചാ പാട്ടുണ്ടല്ലോ മാഡം,
0: കായലെന്ന് ചിരിച്ചാൽ കരയാകെ നിർമുത്ത്.
1: ഓ, ആ പാട്ട്
0: ഷാജിമ പാടിയപ്പോ അവിടെ കരയാകെ നിർമുത്ത് പൊഴിഞ്ഞു കാണും.
1: അപ്പൊ വന്നിട്ട് കുളിക്കാൻ പോയ ആള് പാടി വന്നിട്ടേക്കുന്നു, ഇവിടെ ആരിപ്പൊ പാടിയതെന്ന്
0: എനിക്ക് വയ്യ. അപ്പൊ അത്രയും മനോഹരമായിട്ടായിരിക്കുമല്ലോ പാടിയത്.
1: ഞാൻ പറഞ്ഞു ഞാനല്ല. അപ്പൊ നീയല്ലേ എവിടെ ഇരുന്ന് പാടിയത്?
0: അപ്പൊ പിന്നെ വേറെ ആരി? വയലാർ എഴുതിയ പാട്ടാണ്, ഭയങ്കര നല്ലൊരു പാട്ടാണ്. ആ, അപ്പൊ എന്തായാലും അങ്ങനെ ഷാജിമേ പാട്ട് പാടി തുടങ്ങി. നമ്മൾ അതിശയിച്ചു പോയി. ഞാൻ തന്നെയാണോ പാടിയെന്ന് ഷാജിമ ഒരു വേള ചിന്തിച്ച്. അത് ആ പാടിയതുപോലെ രണ്ടുപേര് പാടി ഇങ്ങോട്ടൊന്ന് കേക്കട്ടെ.
1: ഇല്ല മാഡം,
0: നമുക്ക് രണ്ടും കൂടെ പാടാം.
1: ഞാൻ
0: ഹെൽപ്പ് ചെയ്യാന്നേ. കായലൊന്നു ചിരിച്ചാൽ
1: കരയാതെ പൊന്നുട്ടു,
0: ഓമലൊന്നു ചിരിച്ചാൽ പൊട്ടിച്ചിതറും പൊന്നുട്ട്. ആ മുത്ത് ഈ മുത്ത് ആളെ കൊല്ലും മണിമുത്ത്. അക്കരെ നിക്കണ അങ്ങനെ എന്തൊക്കെയാണ്. ആ, അപ്പൊ അങ്ങനെ ഷാജിമയും പാടി. അങ്ങനെ ഷാജിമയും സിനിമയിലെടുത്തു. ശരി, അപ്പൊ ഈ പാട്ട് ആർക്ക് ഡെഡിക്കേഷൻ
1: മാഡത്തിന്? ഫോണെടുത്ത ആദ്യയ്ക്ക്, കളിക്കാടി ചാന്തിനി ചേച്ചി, പിന്നെ ആലപ്പുഴ ജയവിച്ചാട്ടന്.
0: ശരി, ഇത്രയും പേര്.
1: എന്റെ വീട്ടിലെല്ലാവർക്കും
0: ഷാജിമ ചേട്ടൻ ആൻഡ് ഫാമിലി
1: എല്ലാവർക്കും. ഷാജിമ ചേട്ടൻ ഇല്ല എന്നൂടെ.
0: എന്നാലും ഇന്നലെ പാട്ടുപാടി അദ്ദേഹത്തെ ഞെട്ടിച്ചു താങ്കൾ. ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നില്ല ഇതുവരെ എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്.
1: ഇന്നോടെ ഇല്ല.
0: ശരി, അപ്പൊ ഇരുന്ന് വേറെ എങ്കിലും രണ്ടുപേര് പാട്ട് പഠിക്കും. ഭാരമ നമുക്ക് ഞെട്ടിക്കാം. ശരി, ഇപ്പൊ നമുക്ക് കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ
1: ബൈ.
0: ശരി, പോക്കുകൾ തത്സമയ പരിപാടിയിൽ ഷാജിമയാണ് നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടത്. ജ്വാല എന്ന ചിത്രത്തിലെ കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും എന്നുള്ള പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. അപ്പൊ പോക്കുവയിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പ്രകാശം നിറഞ്ഞ ഈ ദിവസത്തിൽ മനസ്സുകൾ പങ്കിടുന്ന ചിരിയും ചിന്തയും ഒക്കെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്. ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അല്ലേ, അതുകൊണ്ടാണോ വിളിച്ചേ? ഇനി ട്യൂഷനൊന്നും പോയില്ലേ? ട്യൂഷന് പോണില്ല? മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ട്യൂഷന്റെ ആവശ്യമില്ല അല്ലേ, നമുക്ക് പഠിക്കാന്നുള്ളതല്ലേ ഉള്ളു. അമ്മ പഠിപ്പിച്ചു തരുമോ?
1: പഠിപ്പിച്ചു തരും.
0: അമ്മ പഠിക്കുമ്പോ വഴക്കുണ്ടാക്കാതിരുന്ന് പഠിക്കുവോ? അമ്മയുടെ ഒന്ന് അടിയൊക്കെ കിട്ടുമോ? അമ്മമാരായതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ അടി തരണം. അതുകൊണ്ട് നമ്മളെ ട്യൂഷൻ പോണതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അമ്മമാരാകുമ്പോൾ നമ്മളെ നുള്ളൊക്കെ ചെയ്യും, അടിക്കും, നുള്ളും, ബുക്കെടുത്ത് ദൂരെ കളയും. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ആരുടെ പറയണ്ട. ശരി, അപ്പോ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ബേബി ബേബി. ഇതാര് പറഞ്ഞു തന്ന പാട്ടാണ്? ആ, പൈങ്കിളി പുതിയ സിനിമ അല്ലേ. ഞാൻ ഒരു വേള വിചാരിച്ച അപ്പൂപ്പനോ അമ്മമ്മോ പറഞ്ഞ് അമ്മൂമ്മയോ പറഞ്ഞു തന്ന പഴയ സിനിമ വല്ല ആയിരിക്കും. പൈങ്കിളി സിനിമ എനിക്ക് ഓർമ്മയുണ്ട്. ആ, അപ്പോ നക്ഷത്രം എന്ത് പറയുന്നു?
1: സുഖായിട്ടിരിക്കുന്നു.
0: ഇടയ്ക്ക് എന്തോ വയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് പറ്റിയത്? പനിയായിരുന്ന? ഇല്ല, രണ്ടുപേരും ശരിയായ? എല്ലാരും ഓക്കെ ആയല്ലേ? എല്ലാവർക്കും പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മൂമ്മ ഒരു ദിവസം വിളിച്ചപ്പോ. നമ്മളെയൊക്കെ ഓർക്കാറുണ്ടോ? എപ്പോഴാണ് ഓർക്കണേ? എന്നും ഓർക്കും. ആ, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം. എന്നും എപ്പോഴെങ്കിലും ഓർക്കുമല്ലോ. ഓർക്കും. ഓക്കെ, അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരണ കുഞ്ഞാറ്റ? ഇന്ന് പാടൂലേ? അറിഞ്ഞൂടെ പാട്ട്? ഞാൻ ഒരു പാട്ട് പാടിത്തരട്ട രണ്ടുപേരെ. ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് നക്ഷത്രയ്ക്കും വേണ്ടിയിട്ടാണേ. പാടട്ടോ? കുഞ്ഞാറ്റ പറഞ്ഞാലേ ഞാൻ പാടും. ശരി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം.

0: ഓക്കെ.
1: അപ്പൊ
0: എന്നോട് ഇഷ്ടം കൂടാമോ? ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്കത് അറിയായിരുന്നു, കുഞ്ഞാറ്റയ്ക്ക് പാട്ട് ഇഷ്ടമാണെന്ന്. കൊച്ചു മക്കൾക്ക് പാടുമ്പോ ഇങ്ങനത്തെ പാട്ടല്ലേ നമ്മൾ പാടിക്കൊടുക്കാൻ? അല്ല, ശരിക്കും ഏത് സ്കൂളിലാ ഇപ്പൊ പഠിക്കണേ? ഉഴമലക്കൽ SNHSS ആണോ? ശ്രീനാരായണ സ്കൂൾ. ആ, ഞാനിടയ്ക്ക് ആ സ്കൂളിൽ വന്നിരുന്നല്ലോ. ആ, കാണാൻ പറ്റൂല, ഞാൻ അവിടെ വന്ന് HM സാറിനെ കണ്ടിട്ട് ഇങ്ങി പോന്നു. ആ, അതാണ് കാണാൻ പറ്റാത്ത. അപ്പൊ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ അന്വേഷിച്ചെന്ന് പറയണേ. പിന്നെ ആവശ്യപ്പെട്ട പാട്ട് ഏതായിരുന്നു? പെങ്കിളിയിലെ, ആ പെങ്കിളി എന്ന ചിത്രത്തിലെ. ഓക്കെ. ആ, ടീച്ചർ സുഖമായിട്ടിരിക്കുന്നു, മക്കൾക്ക് സുഖമാണല്ലോ. അവിടെ എല്ലാരെയും ഞാൻ അന്വേഷിച്ചൊന്ന് പറയോ? അപ്പൂപ്പൻ്റെ അടുത്ത് പ്രത്യേകം പറയണേ. അപ്പൊ നമുക്കിപ്പോ ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ
1: ഓക്കെ,
0: ശരി. അപ്പൊ ഒരു ചക്കരമ്മ കേട്ടോ. ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് കുഞ്ഞാറ്റയാണ് സംസാരിച്ചത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിളിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട്, അവധിയൊക്കെ ആയതുകൊണ്ടൊക്കെ വിളിക്കാനൊക്കെ പറ്റി. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പൈങ്കിളി എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി കേൾക്കാം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോക്കുവെയിൽ

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രിയ ഗാനങ്ങളും വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമത്തിനായി പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറെ.
0: നമസ്കാരം, ഇത് ആരാണ്?
1: അരിക്കോട് നിന്നും ബാബുവാണ്.
0: ആ, പറഞ്ഞോളൂ.
1: അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ?
0: ഇല്ല, ഇവിടെയൊക്കെ നല്ല വെയില.
1: ഇവിടെയൊക്കെ തുള്ളിത്തുള്ളിയായിട്ട്
0: മഴ പെയ്യുന്നു. മഴ അങ്ങനെയാണ്, തുള്ളിത്തുള്ളിയായിട്ടാണ് പെയ്യുന്നത്.
1: ഇവിടെ കട്ടിച്ച് വീഴുന്നതിനൊക്കെ നല്ല രസമായിരുന്നു.
0: വലിയ തുള്ളികളായും ചെറിയ തുള്ളികളായും മഴ പെയ്യും. ചറപറ എന്നും ചന്നം പിന്നെ ഒന്നും മഴ പെയ്യും.
1: ചില ആളുകൾക്ക് മഴ ഇഷ്ടമല്ലെന്നാണ് പറയണത്.
0: ആ, അങ്ങനെയൊന്നുമില്ല, മഴയൊക്കെ വേണം. മഴയത്ത് നനയെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, നനയെ ഇഷ്ടമുള്ളവരുണ്ട്.
1: മഴ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ?
0: അത് വലിയ പാടാ.
1: വെള്ളവും വേണം, വെയിലും വേണം, എല്ലാം വേണം. പിന്നെ ഞാനിപ്പോ അങ്ങ് പോകുന്നില്ല. ഞാൻ കണ്ണസായി, ഞാനുമായിട്ട് ഇങ്ങനെ പരിപാടിയായിട്ട് കൊടുത്തു കിടക്കുകയാണ്. പ്രഭു വീട്ടിൽ
0: കരുണാസായി റേഡിയോയും ബാബു ചേട്ടനും
1: കൊഴുത്ത് കിടക്കുകയാണ് ഞാൻ. ഇവിടെ
0: ആയിക്കോട്ടെ,
1: എങ്ങാട്ടും പോവാൻ നിവർത്തിയില്ല.
0: മഴയായോണ്ടാണോ ഓരോ എങ്ങാട്ടും പോവാത്തെ?
1: മഴയാവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ഇല്ല, പൊതുവെ നഷ്ടം.
0: ഇതെങ്ങനെയാണ്, നമ്പറൊക്കെ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതാ കൈ കിട്ടണ എടുത്താ മതിയോ?
1: കൈ കിട്ടണ ഇപ്പൊ കൈ അങ്ങനെ നോക്കി എടുത്താ സെലക്ട് ചെയ്താൽ അടിക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ കൈ കിട്ടണ എടുത്ത്
0: അല്ല, അങ്ങനെ നോക്കി എടുക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ?
1: ഒരു ട്രിക്കും ഇല്ല, അവര് കറക്കി വിടണതേ നമുക്ക് വിടുവുള്ളു. ഇനി എങ്ങനെയൊക്കെ നോക്കി എടുത്താല്?
0: ആ അല്ല, നമുക്ക് അറിവിടാത്തോണ്ട് ചോദിക്കുന്നതാണ്.
1: കറക്കി വിടും പോലെ ഇരിക്കും.
0: ഒരു ലോട്ടറി എടുത്തിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിച്ചെ.
1: അതെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കച്ചവടക്കാർ, ഞാൻ 14 കൊല്ലം കൊണ്ട് കച്ചവടം ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെ കറങ്ങി കുത്തി എടുത്തിട്ടില്ല, എനിക്ക് അടിച്ചിട്ടുമില്ല.
0: അതിനെന്തോ ട്രിക്കൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കാറുള്ളത്.
1: ചില ആളുകൾ നമ്പറുകൾ പിടിച്ചു കളിക്കും. ഇപ്പൊന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ 7 വരണ, അല്ലെങ്കിൽ ലാസ്റ്റിൽ 15 വരണ, അല്ലെങ്കിൽ ലാസ്റ്റിൽ 12 വരണ, ഇങ്ങനെ ഒരു നമ്പരുണ്ട്. ആ നമ്പർ പിടിച്ചു കളിക്കും. അപ്പൊ ആ നമ്പറിൽ പിടിച്ചു കളിക്കുമ്പോ അതെങ്കിലും ഒരു ദിവസം ആ നമ്പർ കയറി കളിക്കും. ഒരു ഒരു ഉദാഹരണത്തിന് 4 നമ്പര് പറയാം. 40, 12, 30, 12, 31, 12, 35, 12, ഇങ്ങനെയൊക്കെ വരും.
0: എന്നാലും അവനവന് ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടൂന്നുള്ളതാണ് ലോട്ടറിയുടെ പ്രത്യേകത.
1: അത്രേ ഉള്ളു,
0: എത്ര നമ്പർ എടുത്താലും അവരവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും.
1: ഇപ്പൊ 12 ലാസ്റ്റില് 12 നമ്പർ പിടിച്ചു കളിച്ചു കഴിഞ്ഞാൽ അത് ഒരു 10-20 ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോ അതെങ്കിലും ഒരു നമ്പറിൽ പിടിക്കും.
0: 20 ടിക്കറ്റ് എടുക്കാൻ നമ്മളെ കുറെ പൈസ പൊട്ടുകയും ചെയ്യും.
1: ആ പൈസ പൊട്ടുകയും ചെയ്യും. 5000 രൂപ എടുക്കുമ്പോഴത്തേക്ക് 2000 ചിലപ്പോ 5000 കിട്ടും.
0: അതെ, അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാനിപ്പോ ഒരു പാട്ട് പറഞ്ഞിരുന്നത് ആ ചിത്രമാലകൾ, അഴകിന്റെ മാലകൾ ആലോലമം തേടി വരും, തീരം തേടി വരും പാട്ട്.
0: ആഴിത്തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി പാടി വരും, തീരം തേടി ഓടി വരും. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആ പാട്ട് കേൾക്കാം.
0: ഓക്കെ, ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ അഴീക്കോട് നിന്ന് ബാബു ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ആഴിത്തിരമാലകളും തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പൂക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: കുക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും പലപ്പോഴും നമ്മളെ വലയം ചെയ്ത് നിൽക്കുമ്പോൾ പ്രിയമുള്ള വർത്തമാനങ്ങളും പാട്ടുകളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, പറഞ്ഞോളൂ, കേൾക്കാം.
1: ഹലോ,
0: ഹലോ,
1: ഹലോ മാഡം,
0: കേൾക്കുന്നില്ലേ?
1: പാലക്കോട്ടുള്ള പുഷ്പലതയാണേ.
0: എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ.
1: ഇങ്ങോട്ടൊന്നും കേട്ടൂടെ കേട്ടോ.
0: എന്താ കേക്കാൻ വയ്യാത്തേ?
1: മാഡം പറയണ ഒന്നും കേൾക്കാൻ വയ്യ എനിക്ക്.
0: ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ?
1: ഞാൻ ഒരു പാട്ട് ചോദിച്ചിരുന്നു.
0: ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
1: സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട്.
0: സ്വർഗപുത്രി നവരാത്രി, സുഖമാണ്. ഞാൻ പറയുന്ന കേൾക്കാം.
1: അങ്ങോട്ട് പറയണ മാത്രം, ഇങ്ങോട്ടൊന്നും കേട്ടൂടെ എനിക്ക്.
0: എന്താ പറ്റിയേ?
1: അയ്യോ, എന്ത് പറ്റിയ? എന്തോ ഫോണിന്
0: എന്ത് പറ്റിയാണെന്ന് നമുക്കും അറിയില്ല. അവിടെ റേഞ്ചിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഹലോ,
1: ഹലോ, ഒന്നും കേട്ടൂടെ മാഡം.
0: ഓക്കെ, എന്നാ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പൊ പറഞ്ഞത്, ഞാൻ പാട്ട് ഏതാണ് വേണ്ടതെന്ന് ഞാൻ കേട്ടു. നമുക്ക് ആ പാട്ട് കേൾക്കാം. തത്സമയ പരിപാടിയിൽ പുഷ്പലത പനക്കോടാണ് സംസാരിച്ചത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് കണക്റ്റ് ആയിട്ടില്ല. പാട്ട് സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സംഗീതത്തിൻ്റെയും വാക്കുകളുടെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഞാൻ കാജാടി നടരാജനാണ്.
0: ആ നടരാജേട്ടാ, പറഞ്ഞോളൂ.
1: നമസ്കാരമുണ്ട്.
0: ആ നമസ്കാരമുണ്ടല്ലോ. ആ പറഞ്ഞോളൂ, ഒന്നോ രണ്ടോ പറയാം. എവിടെയാണ്? ശ്ലോകം, ആ ശ്ലോകം പറഞ്ഞോളൂ.
1: ഞാൻ കാത്തുനിന്നു, കറുത്ത ധരണീമണി വന്ന് എന്നോട് ചോദിച്ചയായി, അകത്തോട്ട് കടക്കുവാൻ സമയമായില്ലേ. ഒരു ശ്ലോകമാണത്.
0: ആ ആ, ഒരു ശ്ലോകമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി, ബാക്കി പറയണം. ഇതിപ്പോ വാലും തുമ്പും ഇല്ലാത്തൊരു ശ്ലോകം ആയിപ്പോയില്ലേ. എന്താ ലാസ്റ്റ് ആയി പോണേനൊന്നും കുഴപ്പമില്ല, ലാസ്റ്റ് ആയിട്ടുള്ളവരാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റിൽ ഇന്ന് ചേട്ടൻ പറയണതൊക്കെ കേൾക്കാല്ലോ, അപ്പൊ ആൾക്കാരത് ഓർത്തിരിക്കുകയും ചെയ്യും. ആദ്യം പറയണതൊക്കെ മറന്നും പോവും. ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ശ്ലോ നേരത്തെ പറഞ്ഞത് ശ്ലോകമാണോ അതോ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ വീട്ടിലല്ലേ? ആ ശരി ശരി, ഞാൻ വിചാരിച്ചു ആശുപത്രി ക്യൂവിൽ വല്ലതും ആണോ. ഒരു വേള ഞാൻ സംശയിച്ചു. ഇതുപോലെ എന്ന് പറഞ്ഞാ എന്നെ പോലെ അല്ലേ? ആ ശരി, ചേട്ടനെ പോലെ. ആ
1: ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്രയും പ്രായമായെങ്കിലും ദൈവത്തിൽ ഞാൻ നേക്കാളിന്റെ മുട്ടിന്റെ പ്രശ്നമേ ഉള്ളു. മുട്ടിന്റെ പ്രശ്നം പറഞ്ഞ ആരെയും ഞാൻ ഒന്നും പറയാനും പോയിട്ട് പറയാനും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ ഇരിക്കുന്നത്.
0: അതെ അതെ,
1: അല്ലെങ്കിൽ ഇപ്പൊ ചുമക്കുന്ന
0: വല്ലതും പറയാൻ പോയി അടി കിട്ടും, അപ്പൊ ചുമക്കും. അതെ, ആരോ പറഞ്ഞപോലെ മാനം മര്യാദക്ക് നടന്ന അടിയും കിട്ടൂല, ഇടിയും കിട്ടൂല, ചുമക്കുകയും വേണ്ട. അതെ അതെ, ഓടയിൽ നിന്നുള്ള കഥാപ്രസംഗം.
1: ഓ, അത് നന്നായി. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, ഞാൻ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട്.
0: ഓടയിൽ നിന്നുള്ള സിനിമയോ? അതെ അതെ, കെ പി കേശവദേവന്റെ ഒരു കഥയായിരുന്നു, ഒരു നോവൽ, അതാണ് സിനിമയായിട്ട് മാറിയത്. കടവ് അല്ലേ? ആ അതെ അതെ, ഇത് ഓടയിൽ നിന്ന് എടുത്തതല്ലല്ലോ. ആ ആ ആ ആ, കഥയുടെ അർത്ഥം. ശരി ശരി, അതെ അതെ അതെ, കുറച്ച് ജീവിതത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കാണെങ്കിൽ ഞാൻ ഇന്നൊരു ക്രിസ്ത്യ പാട്ട് സന്തോഷമായിട്ട് ചോദിച്ചിരിക്കുന്നത്.

0: അത്
1: വാപ്പാട്ടാണെന്ന് കേൾക്കേണ്ട.
0: ആ പോലെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും
1: എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: എല്ലാവർക്കും വേണ്ടി സന്തോഷമുള്ള ഒരു പാട്ടാണ്.
1: ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്, വളരെ സന്തോഷമുണ്ട് ചേട്ടാ. അപ്പൊ പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, ബൈ ബൈ. ശരി ശരി. പോക്കുകൾ തത്സമയ പരിപാടിയിൽ കാച്ചാലിൽ നടരാജുള്ള ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അതിന് കുറെ ശ്ലോകങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. എന്താണെന്ന് എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങ് മനസ്സിലായിട്ടില്ല, എന്നാലും ശ്രോതാക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പോക്കുകൾ തത്സമയ പരിപാടിയിലെ ലാസ്റ്റ് കോളറായിരുന്നു. അപ്പോൾ ഈ സായാഹ്നവും അതിൻ്റെ ചുവപ്പഴകൂടെ മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയാണ്. നമ്മൾ പങ്കുവച്ച ഓർമ്മകളും കേട്ട പാട്ടുകളും സംസാരിച്ച വിഷയങ്ങളും ഒക്കെ ഈ പോക്കുവെലിൻ്റെ ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിനി വരും ദിവസങ്ങളിൽ വീണ്ടും വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി ഒരുമിച്ച് കൂടാം. പുതിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വയ്ക്കുക, നമുക്ക് പോക്കുവെയിലൂടെ അത് പങ്കുവയ്ക്കാം. അതുവരെ മനസ്സ് നിറയെ സന്തോഷത്തോടെ നല്ലൊരു രാവിലേക്ക് നമുക്ക് മെല്ലെ നടന്നു നീങ്ങാം. ഇന്നത്തെ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം നടരാജുള്ള ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനമാണ്. തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. അപ്പോൾ നടരാജുള്ള ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടു കൂടി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ. കാത്തിരുന്ന നിമിഷം, ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കിയ പാട്ട്, യേശുദാസിന്റെ ആലാപനം.

തോമാശ് ലീഹ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി, സലിൽ ചൌധരി സംഗീതം പകർന്ന്, കെ ജെ യേശുദാസും സബിത ചൌധരിയും ചേർന്ന് ആലപിച്ച ഗാനമിത ശ്രുതിസ്മൃതികളിലൂടെ.

കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലൂടെ ഇത് അടുത്ത പാട്ട് കസ്തൂരി മണക്കുന്നല്ലോ. പിക്നിക് എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ചേർന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ. സംഗീതം എം കെ അർജുനൻ. രചന ശ്രീയൻകീഴി രാമകൃഷ്ണൻ നായർ. ആലപിക്കുന്നത് പി ജയചന്ദ്രനും ആമ്പിളിയും.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ ജീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഘർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അറിവില്ലാത്തവരും മണ്ടന്മാരും അറിയുന്നില്ല ഈ ലോകം മനസ്സിന്റെ സൃഷ്ടി മാത്രമാണെന്ന്. അതിനാൽ അവർ പുറം പൊരുളുകളിൽ പിടിച്ചു തൂങ്ങുന്നു. ഭവം അഭവം എന്നീ ചിന്തകളിൽ പിടിച്ചു തൂങ്ങുന്നു. യോഗം വിയോഗം എന്ന ചിന്തകളിൽ പിടിച്ചു തൂങ്ങുന്നു. കാലം കാലാതീതം എന്ന ചിന്തകളിൽ പിടിച്ചു തൂങ്ങുന്നു. ഭവം അഭവം കാലം കാലാതീതം യോഗം വിയോഗം എന്നീ ചിന്തകളിൽ പിടിച്ചു തൂങ്ങുന്നു. തനിക്ക് തനിയായ വ്യക്തിത്വമുണ്ടെന്ന് ഓരോരുത്തരും കരുതുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ശീലിച്ചതിനാലാണ്. അതുമൂലം ഒന്നിനൊന്ന് വേറിട്ട് കാണുന്നു. മനസ്സ് മിഥ്യാസങ്കല്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്നു. അവരുടെ മനസ്സിലെ സങ്കല്പങ്ങൾ മരുഭൂമിയിലെ മരീചികകളെ പോലെയാണ്. കൺമുന്നിൽ കാണുന്ന കാനൽ നീർത്തടങ്ങളെ പോലെയാണ്. ശരിക്കുള്ള ജലാശയങ്ങളല്ല, അതൊരു മായ കാഴ്ചയാണ്. ശരിക്കുള്ള ജലാശയങ്ങളല്ല, ദാഹം കൊണ്ടു പൊരിയുന്ന ജന്തുക്കൾ അവ കണ്ട് അങ്ങോട്ടടുക്കുന്നു. അതൊരു മായ കാഴ്ചയാണെന്ന് അവ അറിയുന്നില്ല. അറിവില്ലാത്തവരും മണ്ടന്മാരും അതുപോലെയാണ്. ആർത്തി കൊണ്ടും അരിശം കൊണ്ടും മനസ്സ് പൊരിയുന്ന അവർ വെളിമ്പൊരുളുകളുടെ പിറകെ പായുന്നു. അവരുടെ മനസ്സിലെ കൽപ്പനകൾ സ്വപ്ന സന്നിഭവങ്ങളാണ്. അവർ ഉറങ്ങുന്നവരെ പോലെയാണ്. കാണുന്ന കിനാവുകൾ ഉന്മയാണെന്നവർ ധരിക്കുന്നു. അവരുടെ മനസ്സിലെ കൽപ്പനകൾ ചിത്രകാരന്റെ ക്യാൻവാസിലെ പടങ്ങൾ പോലെയാണ്. ചിത്രപടം കാണുന്നവർ വിചാരിക്കും തങ്ങൾ മലകളും പുഴകളുമാണ് കാണുന്നതെന്ന്. വാസ്തവത്തിൽ അവർ കാണുന്നത് പരന്ന ക്യാൻവാസുകൾ മാത്രമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 13 മാനസ സരോവരത്തിലാണ്. 1909 ജൂൺ 13 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നത നേതാവും 20-ാം നൂറ്റാണ്ടിലെ കേരള രാഷ്ട്രീയത്തിലെ അതുല്യ നായകനുമായിരുന്ന EMS ഭൂജാതനായിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറിയിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ.

0: ആകാശവാണിയിൽ നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.
3: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ എം കെ വൈനു ബാപ്പുവിനെ കുറിച്ച് കേൾക്കാം. ലോകപ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം കെ വൈനു ബാപ്പു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഒരു കുലീന തറവാട്ടിൽ മണാലി കുക്കുഴി ബാപ്പുവിന്റെയും കല്ലാട്ട് സുനന്ദ ബാപ്പുവിന്റെയും ഏക മകനായി 1927 വൈനു ബാപ്പു ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കക്കുഴി കുഞ്ഞി ബാപ്പു ഗുരുക്കൾ ഒരു സംസ്കൃത കവിയും പണ്ഡിതനും പിതാവ് തെലങ്കാനയിലെ നിസാമിയ ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആസ്ട്രോഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം അമേരിക്കയിലെ ഹാർവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആസ്ട്രോഫിസിക്സിൽ നിന്നും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഡോക്ടർ എം കെ വൈനു ബാപ്പു. അമേരിക്കയിലെ ഹാർവാർഡിൽ വെച്ച് അദ്ദേഹം കണ്ടുപിടിച്ച വാൽ നക്ഷത്രത്തിന് ബാപ്പു ബോക്ക് ന്യൂക്രിക് വാൽ നക്ഷത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ വാൽ നക്ഷത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു പ്രത്യേകത നിറഞ്ഞ വാൽ നക്ഷത്രമാണ് ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റ്. ഈ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ ആദ്യത്തെ പേര് ബാപ്പു എന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു ശാസ്ത്രജ്ഞന്റേതാണ്, മനുച്ചേരി ബാലസുബ്രഹ്മണ്യം ബാപ്പു. പ്രശസ്തനായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ മുൻ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ പേര് ബോക്ക് എന്നത് ഡച്ച് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ബാർട്ട് ബോക്സിന്റെയും മൂന്നാമത്തേത് ന്യൂക്രിക് എന്നത് ഗ്ലെൻ ന്യൂക്രിക് എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞന്റെയും പേരാണ്. ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് 1949 ഈ വാൽ നക്ഷത്രത്തെ കണ്ടെത്തുകയായിരുന്നു. ഈ കണ്ടെത്തൽ ഒരു ലളിതമായ നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. അവർ അമേരിക്കയിലെ ഹാർവാർഡ് ഒബ്സർവേറ്ററിയിൽ ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി അവർ ഒരു പുതിയ ആകാശ വസ്തുവിനെ കണ്ടെത്തി. തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ അതൊരു വാൽ നക്ഷത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജ്യോതിശാസ്ത്രജ്ഞരുടെ പേര് ഒരു വാൽ നക്ഷത്രത്തിന് നൽകുന്നത് അപൂർവമായ ഒരു ബഹുമതിയാണ്. ഈ വാൽ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സൗരയൂഥത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഊർട്ട് മേഘത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ വാൽ നക്ഷത്രമാണ് ഇത്. ഇതിന് വലിയൊരു ഭ്രമണപഥമുണ്ട്. അതിനാൽ ഇത് ഭൂമിക്കടുത്തുകൂടി കടന്നുപോകുന്നത് വളരെ അപൂർവമാണ്. ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റിന്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് നൽകിയത് ഒരു വലിയ തിരിച്ചറിവാണ്. അന്നും ഇന്നും ശാസ്ത്രലോകം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്നതിന്റെ ഉദാഹരണമാണ് ഈ കണ്ടെത്തൽ. ഈ വാൽ നക്ഷത്രത്തിന്റെ പേരിൽ ബാപ്പു എന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്റെ പേര് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഒരുപാട് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായിട്ടും അദ്ദേഹം തന്റെ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഉത്തർപ്രദേശിലെ നൈനിറ്റാളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഒബ്സർവേറ്ററിക്ക് നേതൃത്വം നൽകി. പിന്നീട് ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളുടെ ആസ്ഥാനമായ ഊട്ടിയിലെ ഇന്റർനാഷണൽ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കവലൂരിൽ സ്ഥാപിച്ച വലിയ ദൂരദർശിനി. ഇതിന് വൈനു ബാപ്പു ഒബ്സർവേറ്ററി എന്ന് പിന്നീട് പേരിട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനികളിൽ ഒന്നാണ് ഇത്. അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്റെ ആഗോള ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തി. ഡോക്ടർ ബാപ്പുവിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1981 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയിലെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ യൂണിയൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. 1970 അദ്ദേഹത്തിന് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചു. 1982 ഓഗസ്റ്റ് 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് ഒരു വലിയ നഷ്ടമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നു. സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കാനും നമ്മെ പഠിപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. പോക്കുവയിലേക്ക് വളരെ സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. കലാഹൃദയമുള്ള മനസ്സുകളുമായി നമുക്ക് സംവദിക്കാം. ജീവിതത്തിലെ സുഖദമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പരസ്പരം സന്തോഷം കൈമാറാം. പാട്ടും കൂട്ടും വർത്തമാനവും ഒക്കെയായി ഒരു അസുലഭ നിമിഷമായിക്കോട്ടെ ഇന്ന്. കാടും കാട്ടാറും മഴയും മഞ്ഞും നിലാവും ചന്ദ്രനും സൂര്യനും ഭൂമിയും പ്രകൃതിയും ഒന്നിക്കുന്ന സുന്ദര ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. മനസ്സിന് സാന്ത്വനമായ കുളിർമയായ ആനന്ദമായ കുറച്ച് വർത്തമാനങ്ങൾ പറയാം. പോക്കുവയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
3: നമസ്കാരം മാഡം.
2: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
3: രവി ആലപ്പുഴ.
2: രവി ആലപ്പുഴ, ആ പറയൂ.
3: രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്.
2: മഴയൊന്നും ഇല്ല ഇവിടെ.
3: ഇല്ല, ഇവിടെ മഴയില്ല. രണ്ടു ദിവസം നല്ല വെയിലാ.
2: ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് അവിടെ മഴയില്ല, പക്ഷെ ഇവിടെ വെള്ളനാടൊക്കെ ഭയങ്കര മഴയാണല്ലോ.
3: ഇവിടെ ഇന്നലെ ഇന്നും നല്ല വെയിലാ.
2: ആ, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആ, നല്ല ഒരുവിധം നല്ല മഴയുണ്ട്. പിന്നെ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? എന്നാ ഇന്നില്ല പറയുമ്പോ ഇതല്ലേ, ഓട്ടോ ഡ്രൈവർ അല്ലേ? ഇന്ന് പോയില്ല എന്നാണോ?
3: വണ്ടി ചിലപ്പോ രണ്ടു ദിവസം കാണത്തില്ല.
2: ആ, അങ്ങനെ സ്വന്തമായിട്ടുള്ള വണ്ടിയല്ലേ ഓടിക്കുന്നത്? അല്ല. ആ, അപ്പൊ അതുകൊണ്ടാണ്. ശരി. അപ്പോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വർക്കിന് പോകുന്നുണ്ടോ?
3: ചെറിയ പണികൾക്കൊക്കെ.
2: സ്വന്തം കൃഷിയൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കും. ശരി. വാഴ കൃഷിയൊക്കെ എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ടോ അതോ സെലക്റ്റഡ് ആയിട്ടുള്ള? ആ,
3: കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ പോകും.
2: ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ എന്ന് തുടങ്ങുന്നു.
2: രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ. പഴയ പാട്ടാണോ?
3: പഴയ പാട്ടാ.
2: എനിക്ക് തോന്നുന്നു ഒരുപാട് പഴയ പാട്ടാണെന്ന് തോന്നുന്നു.
3: വിഷുക്കണി.
2: വിഷുക്കണി എന്ന ചിത്രത്തിലെ പാട്ടാണ്. വിഷുക്കണിയിൽ ഏതോ വേറൊരു ഫേമസ് പാട്ടുണ്ടല്ലോ.
3: പൂവിളി പൂവിളി.
2: ആ, പൂവിളി പൂവിളി പൊന്നോണമായി.
3: ചോദിക്കില്ല.
2: ആ, സാധാരണ എല്ലാരും ചോദിക്കുന്ന പാട്ടാ അതാ.

0: നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പൊ ഈ പാട്ട് അതിനകത്തുള്ളതാണ്. സാധാരണ എല്ലാരും ഈ പാട്ടാണ്, മിക്കവാറും ഇത് ഓണത്തിനാണ് ഈ പാട്ടൊക്കെ പൊടിതട്ടി എടുക്കാറ്. ശരി, അപ്പോ ഇന്ന് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ ചാന്ദിനി, പുഷ്പലത, നമ്മുടെ ഷാജിമ, അതുപോലെ തന്നെ റീന മേരി, കൂടെ ജോലി അംബിക, കൂടാതെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ
0: ഓക്കെ. ശരി, പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് രവി ചേട്ടനാണ് ആലപ്പുഴ നിന്ന് ഇപ്പൊ സംസാരിച്ചത്. അങ്ങനെ മഴക്കാലമാണ്, പക്ഷെ അവിടെ രണ്ടു ദിവസമായി കടുത്ത വെയിലാണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു മഴ നിറഞ്ഞ ഒരു കാലാവസ്ഥയിലാണ് വിഷുക്കണി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവെയിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. വാക്ക് വാക്കിനോട് ചേർത്ത് വെച്ച് നിർമ്മിക്കുന്ന അനുഭൂതി ജനകങ്ങളായ പ്രിയ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. പ്രിയ വർത്തമാനങ്ങൾ നമുക്ക് പറയാം. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടാൻ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
0: ഗുഡ് ഈവനിങ്.
1: ഞാൻ ഷംസുദ്ദീൻ കരുപ്പടന്ന.
0: ഷംസുദ്ദീൻ കരുപ്പടന്ന, എന്താണ്, സുഖമാണോ?
1: ഓ, സുഖം. ഇവിടെ നല്ല വെയിലുണ്ട്, രണ്ടു ദിവസമായിട്ട് മഴ ഇല്ല.
0: അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്കായി മഴ.
1: അങ്ങനെ തോന്നുന്നു, ഒരേ ഭാഗങ്ങൾ മാറി മാറിയല്ല മഴ പെയ്യണത്.
0: ഞങ്ങള് പതിയെ കാലവർഷം ഞങ്ങൾ ഇങ്ങ എടുത്തു.
1: അതെ അതെ, ഓരോ മാറ്റങ്ങൾ വേണമല്ല.
0: അതെ അതെ അതെ,
1: എല്ലാവർക്കും മഴ എന്ന് പറയുന്നത് എല്ലായിടത്തും മഴ ഒരുമിച്ച് വന്നാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് റേഷൻ കൊടുക്കുന്ന പോലെ കൊടുക്കുക.
0: അതെ അതെ, എല്ലായിടത്തും മഴ പെയ്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതും പ്രശ്നമല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ കേരളത്തിൽ തന്നെ ഇങ്ങനെ പകുതി പകുതിയായിട്ട് പെയ്യും, ചിലപ്പോ ഉത്തര വടക്കോടായിരിക്കും, ചിലപ്പോ തെക്കോട്ടായിരിക്കും. തെക്ക് ഭാഗത്ത് കുറച്ച് മഴ ഉണ്ട്.
1: എന്ന്
0: പറയാനും പറ്റൂല, ആലപ്പുഴ മഴ ഇല്ലാന്നാണ് തൊട്ടു
1: മുമ്പ്.
0: അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ.
1: തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് പെയ്ത് ഭയങ്കര മഴയായിട്ട് വരും, അപ്പൊ തന്നെ അത് എവിടെയോ പെട്ടെന്ന്
0: തുളിപ്പോവും.
1: അപ്പൊ അത് കാരണം ഇനിയിപ്പോ നല്ല വെയില്, ഇപ്പൊ നല്ല വെയിലാണ്. ഇപ്പൊ ജയിക്കും, ഞമ്മ പെട്ടിക്കടയിൽ ഇരിക്കുന്നതിന്റെ വലിയ റോഡ് സൈഡിലെ ചൂടും വെയിലിന്റെ ചൂടും എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് വരിക.
0: അതെ അതെ. അപ്പോ ഇന്ന് അവിടെ ജോലിക്കായിട്ട് പോയതാണോ അതോ?
1: അല്ല, ജോലി ചെറിയ പെട്ടിക്കട.
0: അതെ അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതന്നെ പെട്ടിക്കട.
0: അപ്പൊ ഈ മഴ സമയമൊക്കെ പ്രശ്നമാവൂലേ പെട്ടിക്കടക്ക്?
1: ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. കാറ്റടി വരണില്ല, കാറ്റടി വരുകയാണെങ്കിൽ കട ഒന്ന് അടച്ചിടും. കാറ്റടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
0: കാറ്റ് മഴയാണെങ്കിൽ കുഴപ്പമില്ല, കാറ്റ്
1: പ്രശ്നം. അതന്നെ, കാറ്റെന്ന് വെച്ചാൽ ശക്തിയായ കാറ്റ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം ഈ പെട്ടിക്കട ഒന്ന് അടച്ചിടും, കാരണം അകത്തേക്ക് ചിലപ്പോ വെള്ളം കയറും. ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ കടയില്, അപ്പൊ അതിന്റെ അതൊരു ബുദ്ധിമുട്ടാവും.
0: നമ്മുടെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ?
1: പിന്നെ
0: എനിക്ക് കാറ്റത്തൊക്കെ ഒന്ന് പറത്തിരുത്തോണ്ട് പോയാൻ
1: തീയും. എനിക്ക് മറ്റേ കൃത്രിമക്കാലല്ല, കൃത്രിമക്കാലം അത് മഴ കൊള്ളാൻ പാടില്ല, നനയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്രത്യേക സേഫ്റ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത്.
0: ഓ, മഴ ഏകദേശം വരുന്ന സമയത്ത് നമ്മൾ
1: കടടച്ചിടും. മഴയത്ത് യാത്രയില്ല, മഴയത്ത് യാത്ര ചെയ്യണമെന്നില്ല, മഴക്കൂട്ട് ഇട്ടിട്ട് പോണം. കാല് നനയരുത്, കാലിന്റെ കൃത്യമക്കാല് 40,000 രൂപയുടെ കാലാണ്. അതങ്ങനെ നനഞ്ഞ് വല്ല കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ 40,000 രൂപ വേറെ ഒപ്പിച്ചെടുക്കണം.
0: വീണ്ടും കാല് അതിനുള്ള അത് വേണ്ടേ അല്ലേ?
1: ആ, അത് തന്നെ. അതില് 20,000 രൂപയുടെ ഒരു റബ്ബറിന്റെ ഒരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിലാണ് കാലിന്റെ ഈ തുടഭാഗം, കാലിന്റെ മുട്ട് മുതൽ മോൾ ഭാഗം വരെയും ഉള്ള ഷീറ്റ്. അത് ഒരു ഒരു ഒരു ഞെട്ടും പോലത്തെ കിട്ടിട്ട് ഒരു കമ്പിയൊക്കെ ഉണ്ട്. ആ കമ്പി ഈ രണ്ടാമത്തെ മുട്ടിന് താഴെയുള്ള സെറ്റില് അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താല് പിന്നെ കാലൊന്നും ഊരിപ്പോവില്ല.
0: അതിപ്പോ
1: 2 ലക്ഷത്തിന്റെ കാല് വരെയുണ്ട്. അത് ജയ്പൂർ കാല് ഇപ്പൊ 2 ലക്ഷമോ. പിന്നെ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയുടെ കാലാണ്. പക്ഷെ ആ 10,000 രൂപയുടെ കാല് നമുക്ക് അത്യാവശ്യം ബാത്റൂമിൽ പോകാനാ, അതില് അപ്പുറത്തപ്പുറത്തൊക്കെ പോകാനൊക്കെ കുഴപ്പമില്ല. പക്ഷെ ബസ്സിൽ കയറിയത്, ബസ്സില് ആ കാലം വെച്ച് കയറാൻ പെട്ടെന്ന് ഈ പറയാൻ പറ്റില്ല, കാലം എന്ന് ഊരിപ്പോകും
0: സാധനം.
1: അങ്ങനെ ഒരു പ്രത്യേകത, 10,000 രൂപയുടെ കാല്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഊരിപ്പോവില്ല. ഇതിപ്പോ നമ്മ ഈ കാലം വെച്ചാല് പ്ലെയിനിൽ കയറ എങ്ങനെയാണെങ്കിൽ കയറാം.
0: വില അനുസരിച്ച് ക്വാളിറ്റിയും കൂടും അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് വേണ്ടത് നീയോ ഞാനോ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, താമര പൂങ്കാറ്റി പോലേ നാണിച്ചോടും കാട്ടു പെണ്ണി ചെന്തളിരിൻ താലി കെട്ടാൻ വാ, പവിഴം വിരിയും നിന്റെ ഇളം മേനിയിൽ
0: ാണ് കേൾക്കേണ്ടത്.
1: അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശീബാ കുമരകം. അതുപോലെ ഈ മറ്റേ കർസായിലെ എല്ലാ ഈ ആർജേഴ്സിനും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും പിന്നെ ഇതിന്റെ ഡയറക്ടർ സാറിനും ഒരു പ്രത്യേകമായി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ശരി, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് ആസ്വദിക്കാം.
1: ശരി,
0: താങ്ക് യു. നമ്മളോട് ഷംസുദ്ദീൻ കരുപ്പടന്നാണ് ഇപ്പൊ സംസാരിച്ചത്. ജയചന്ദ്രൻ ആലപിച്ച മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, താമരപ്പും കാറ്റുപോലെയും തുടങ്ങുന്ന ഗാനം. അദ്ദേഹം അത് മനോഹരമായി പാടുകയും ചെയ്തു. നമുക്ക് ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready by balancing operational effectiveness with the well-being of your soldiers. You will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് ആദ്യം യുദ്ധമേ ഡിപ്ലോയ് जिनमें ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेस में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു.

0: തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന മൂന്നാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒന്നാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു.
1: കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ടീച്ചറേ, ഞാൻ ശങ്കരൻ നായർ.
1: ആ ശങ്കരൻ നായർ ചേട്ടാ പറയൂ.
2: ഈ നേരത്തെ വിളിച്ചു കിടക്കാൻ മഴയില്ല എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഴ അങ്ങോട്ട് കൊടുക്കാം.
1: മഴ ഇല്ലാഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കാൻ, ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഇടിയും മിന്നലും മഴയും തണുപ്പും.
2: ആലപ്പുഴയാണ് സാറിന് എപ്പോഴും ഈ വെള്ളപ്പൊക്കവും കൂടുതൽ മഴയൊക്കെ വരണം, അവർക്കും മഴയില്ല.
1: എനിക്ക് തോന്നി ഇപ്രാവശ്യം തിരുവനന്തപുരത്തേക്ക് തന്നു കാലവർഷം.
2: അത് തന്നെ, അത് തന്നെ, തിരുവനന്തപുരത്ത് കൂടുതൽ മഴ തരാമെന്ന് വിചാരിച്ചു.
1: മഴ പെയ്യാൻ കഴിഞ്ഞ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും.
2: പിന്നെ അത് ഇപ്പോഴത്തെ ഈ സീസണിലുള്ള മഴ അതാണല്ലോ വിചാരിക്കുന്നു, വരുമ്പോ പെയ്യും വരും പെയ്യും.
1: അതെ അതെ അതെ, അതാണ് കാലവർഷം. അവർക്ക് എന്തുകൊണ്ടാണ് പെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ശരി, സുഖാണോ ചേട്ടനെ?
2: അങ്ങനെ പോകണം. അപ്പൊ ഇന്ന് ഞാൻ കേട്ട പാട്ട് ഈ സ്വപ്നലേഖേതിന്റെ സ്വയംവര പദ്ധതി എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് സിനിമ എനിക്ക് തോന്നുന്നു അങ്കത്തെട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: സ്വപ്നലേഖേ

0: നിന്റെ സ്വയംവര പന്തൽ, ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട്.
1: പക്ഷെ
0: അത് പാടാനും ഒന്നും എനിക്ക്
1: അറിഞ്ഞൂടാ.
0: സിനിമയുടെ പേര് അങ്കത്തെട്ടെന്നാണ്, വയലാറാണ് എഴുതിയത്. ദേവരാജന്റെ സംഗീതം ജയചന്ദ്രനും പി മാധുരിയും ചേർന്നാണ് പാടിയിരിക്കുന്നത്.
1: അത് ഈ ആ കാലത്ത് ഈ പ്രേമനസീറും വിജയശ്രീ ആയിട്ട് കൊറേ സിനിമകൾ ഇങ്ങനെ ഉണ്ട് ആടി തിമർത്തത്, അതിലൊന്നാണിത്.
0: ശരി ശരി. അങ്ങനെ
1: എന്റെ ഒരു സഹോദരി ഇവിടെ ശങ്കരമുഖത്ത് താമസമുണ്ട്. സഹോദരി എന്ന് പറയുമ്പോ അച്ഛന്റെ അനിയന്റെ മോളാണ്.
0: അതെ അതെ.
1: അപ്പൊ അവരിങ്ങനെ ഇന്നെ കണ്ടോന്ന് പറഞ്ഞ അണ്ണ ഈ പാട്ട് ചോദിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് അവിടെ ഒരു കടയും കൂടെ ഉണ്ട്, ഒരു ചായക്കട. വീട്ടിൽ കൂടെ കട നടത്തുകയാണ് അവർ. അവര് സഹോദരി അളിയനുമായിട്ട്. അപ്പൊ അങ്ങനെ അവരിത് റേഡിയോ ഇങ്ങനെ വച്ചേക്കും. എപ്പോഴും ഈ കണ്ണാസായിയാണ് വച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
0: ഇപ്പോഴും അവർ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓ ശരി. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കാം കരുണാസായി റേഡിയോ.
1: അപ്പൊ
0: നമുക്കൊരു സന്തോഷമുണ്ടാകും.
1: ഇത് സ്കൂളിന്റെ കുറച്ച് അപ്പുറത്താണ്.
0: ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? അവര്
1: വിളിച്ചില്ലാന്ന്
0: എന്തായിരുന്നു അവരുടെ പേര് രണ്ടുപേരുടെ?
1: അവളുടെ പേര് രാധ, ഭർത്താവിന്റെ അളിയന്റെ പേര് ശശി.
0: രാധയും ശശിയും.
1: അങ്ങനെ. അപ്പോ ഇപ്പൊ പിന്നെ വേറൊരു എന്തായിരുന്നു, ഇപ്പൊ നമുക്ക് ഈ ബുധനാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറിയിരിക്കുകയാണ്.
0: അതെ അതെ.
1: സാറിപ്പോ ആരെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരുമ്പോ അവരുടെ ഈ സംസാരവും അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒന്ന് വിളിക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
0: ബുധനാഴ്ച വിളിച്ചിരുന്നോ?
1: വിളിച്ചിരുന്നു.
0: ഞാൻ കേട്ടു, ഞാൻ കേട്ടു.
1: അത് തന്നെ. നല്ല സ്നേഹം, നല്ല രീതിയിൽ സംസാരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളല്ലേ. അപ്പൊ പിന്നെ നമുക്ക് വിളിക്കാതിരിക്കാം.
0: ഇന്നലെ കിഷോർ, അന്ന് കിഷോറും കൃഷ്ണകുമാറും എന്ന പേരുള്ള രണ്ടുപേരായിരുന്നു. രണ്ടുപേരും കലാകാരന്മാരാണ്. രണ്ട് അർത്ഥത്തിൽ, രണ്ട് തരത്തിൽ.
1: അവരുടെ ആ സംസാരം ഒക്കെ കേൾക്കാൻ നല്ലൊരു
0: സംസാരവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
1: ഓ അതെ. ഇങ്ങനെ ഉള്ള വരുമ്പോ നമുക്കും ഒരു സന്തോഷം.
0: അതെ, പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെ പലപ്പോഴും നമ്മൾ അറിയാറില്ല.
1: അപ്പൊ
0: അവർക്കുള്ള കലാകാരന്മാരുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു മാർഗവും കൂടെയാണ് ബുധനാഴ്ചത്തെ പോക്കുവെയിൽ.
1: അതിന് മുമ്പുള്ള ആഴ്ചയാണെങ്കിൽ മറ്റേ ആ ഒരു അഭിരാമി എന്ന് പറഞ്ഞൊരു കുട്ടി.
0: അതെ അതെ, അഭിരാമി.
1: അതും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സംസാരം.
0: അന്ന് ചേട്ടൻ വിളിച്ചിരുന്നോ?
1: അന്ന് വിളിച്ചു. അയ്യോ, വിളിക്കാതിരിക്കുന്ന നമുക്ക് നേരിട്ട് ഒരു അഭിനന്ദനം അറിയിക്കാൻ.
0: അഭിരാമിയോട് സംസാരിച്ചു.
1: ഓ, ഒന്ന് ഫോണിൽ കൂടെ എങ്കിലും
0: അറിയിക്കില്ലേ? നല്ല, വളരെ സ്മാർട്ടായ ഒരാളാണ്.
1: അല്ല, എനിക്കതില് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ കുട്ടി ആദ്യം പറഞ്ഞ ഒരു കഷ്ടപ്പെട്ട് പഠിക്കാം, ഇഷ്ടപ്പെട്ടും പഠിക്കാം, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ കാര്യം നടക്കും.
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ടിട്ട് റിസൾട്ട് ഉണ്ടാവും?
1: ഒരു ഒരു കാര്യമില്ല.
0: അപ്പൊ അതൊരു നല്ല ഫിലോസഫിയാണ് അഭിരാമി പറഞ്ഞത്.
1: അതെനിക്ക് ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്.
0: പുതിയ കുട്ടികളൊക്കെ പഠിക്കട്ടെ, കഷ്ടപ്പെട്ടും പഠിക്കാൻ ഇഷ്ടപ്പെട്ടും.
1: വരണം ടീച്ചർ, അങ്ങനെയുള്ളവരെയൊക്കെ വന്നിരുന്ന് നമുക്ക് കേൾക്കാൻ തന്നെ നല്ലൊരു.
0: അതെ അതെ, പുതിയ പുതിയ ആൾക്കാർ വരും, വരട്ടെ, നമുക്ക് അവര് പറയുന്നതൊക്കെ കേൾക്കാം.
1: അപ്പൊ ഇപ്പൊ ഈ ബുധനാഴ്ച മാത്രം വിളിച്ചോണ്ടിരുന്നാ പിന്നെ ടീച്ചറെടുത്ത് സംസാരിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് പിന്നെ.
0: അതൊന്നും കുഴപ്പമില്ല, അതൊന്നും. എല്ലാം നമ്മുടെ റേഡിയോയുടെ പ്രോഗ്രാം അല്ലേ. ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാരും വിളിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം ഇരുന്ന് കേൾക്കും പുതിയ ആൾക്കാർ വരുമ്പോ. അപ്പൊ അതുകൊണ്ട് ആര് വിളിച്ചാലും പ്രശ്നമില്ല, ഒരു വിഷമവും ഇല്ല. ശബ്ദം കേൾക്കാലോ? അതെ അതെ, നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ശബ്ദത്തിലൂടെ കാണുന്നവരെ, കേൾക്കുന്നവരെ ഇടയ്ക്ക് കാണുമ്പോ ഭയങ്കര അത്ഭുതം തോന്നും. എന്റെ മനസ്സിൽ ഇതായിരുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പലപ്പോഴും
1: വിചാരിച്ചു. ഞാൻ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉടമ ഇതല്ലോ.
0: ഒരു ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു രൂപം വരും. ആ രൂപം അല്ല പിന്നെ ഞാൻ കാണുന്ന രൂപം. പിന്നെ ഞാൻ പിന്നെ നമ്മളതങ്ങ് മനസ്സിൽ പതിപ്പിക്കും. കണ്ടു കണ്ടാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൂടുതലും. അപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. വല്ലപ്പോഴും ഒക്കെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ രണ്ടു മൂന്ന് ആഴ്ചക്ക് ഇടയ്ക്ക് വിളിക്കാമല്ലോ. അപ്പൊ വളരെ സന്തോഷം. നമുക്ക് സ്വപ്നലേഖയെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. ശങ്കരൻ നായർ ചേട്ടനാണ്, മുണ്ടേരയിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്. മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ അത് ആസ്വദിക്കാം. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പാട്ടുകളും ഓർമ്മകളും മനസ്സിന്റെ സ്പർശമുള്ള സംഭാഷണങ്ങളും നമുക്ക് പോക്കുവയിലൂടെ ആസ്വദിക്കാം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, പ്രിയ വർത്തമാനങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇതാരാ?
1: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
0: ശരി, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി, അവിടെ എന്തുണ്ട് വിശേഷം?
1: നല്ല സ്ഥാനം.
0: അവിടെ മഴയില്ല?
1: ഇവിടെ മഴ വന്നു പോകുന്നു, ട്രെയിൻ വരത്തില്ല ഓരോ സമയത്തിനനുസരിച്ച്.
0: ഓ,
1: അതുപോലെ
0: പെയ്യുന്നുണ്ടോ? വരുന്നതേ ഉള്ളോ? പെയ്യുന്നുണ്ടോ?
1: വരുന്ന വന്നു പോവും, കുറച്ചു നേരം പെയ്ത് നിച്ചു അങ്ങോട്ട് പോവും.
0: ആ, അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ ജൂൺ മഴ. എന്നാലും ആവശ്യത്തിനുള്ള മഴയും വെള്ളവും ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ.
1: അല്ല, അത്യാവശ്യത്തിനെ മഴ പെയ്യാവുള്ളു, അനാവശ്യമായിട്ട് മഴ പെയ്താലേ അത് ആപത്താണ്.
0: സീസൺ അനുസരിച്ചുള്ള കാലാവസ്ഥ നമുക്ക് കിട്ടണ്ടേ?
1: അത് കിട്ടണം.
0: അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ?
1: അത് ശരിയാണ്.
0: ഭൂമിയിലേക്ക് വെള്ളം താഴണമെങ്കിൽ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ നമുക്ക് വേണം.
1: വിനോദസഞ്ചാരികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം,
0: വിനോദസഞ്ചാരികൾക്ക് ഈ സമയത്ത് തന്നെ പോണോന്നില്ലല്ലോ. വിനോദം ഇപ്പൊ നമ്മൾ എന്തായാലും സ്കൂളൊക്കെ തുറന്ന സമയമാണ്.
1: വിനോദസഞ്ചാരികൾ മാത്രമല്ല, സ്കൂൾ കുട്ടികൾ പോകും. പിന്നെ പണ്ടൊക്കെ ഈ പിള്ളേരൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരു പിന്നെ കൊടക്ക് കൊട ഇല്ലാത്തതിന് വാഴയിലേയും ചേമ്പിലേയും ഒക്കെ തലയിൽ വെച്ച് ചൂടിയിട്ടാര് പോന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
0: അന്നത്തെ കാലഘട്ടമൊക്കെ പോയില്ലേ? ഇനി അത് പുതിയ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്കതൊന്നും ചിന്തിക്കാനും പോലും പറ്റില്ല.
1: ആ, പിള്ളേരടിച്ച് മാത്രല്ല, ഇപ്പൊ ഒരു കാക്ക പറഞ്ഞു വിടുന്നു നമ്മളെ മുഖത്ത് നോക്കിയത് കളിയോ കരയുവാ. ആ കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാതെ കാക്കയെന്നും പറഞ്ഞ ഒരു കല്ലെടുത്തെറിഞ്ഞാ ഒന്നുകൂടെ അത് പതിമടങ്ങ് ശക്തിയായിട്ട് ഇങ്ങോട്ട് വരുന്നവര്.
0: ദയവായി കല്ലെടുത്തെറിയാതിരിക്കുക, നാടോടുമ്പോൾ നടുവേ ഓടുക, അതാണ് അതിന്റെ പ്രമാണം. ഇല്ലെങ്കിൽ ഏറും കൊള്ളും, അത്യാവശ്യം തല്ലും കൊള്ളും. അതുകൊണ്ട് സ്വയം തല്ല് മേടിച്ച് കൂട്ടാതിരിക്കുക എന്നല്ലേ പറയാൻ പറ്റൂ. ഇല്ല, കാക്കയ്ക്ക് വേറെ പലതും ചെയ്യാം. കാക്കയ്ക്ക് കുത്താം, നമ്മളെ കാലുകൊണ്ട് വാന്താം, അത്യാവശ്യം പോകുമ്പോ കാഷ്ടിച്ച് തലയിൽ കൂടെ ഇടാം. ഇതൊക്കെ അവരുടെ പ്രതികരണ രീതിയാണ്. നമുക്ക് പക്ഷെ അത് പറ്റൂല. നല്ല ഏതിലെ കൂടെ വന്നൊന്ന് ചോദിച്ചാ മതി. നമ്മളെ ആക്രമിക്കാൻ കല്ല് വരെ ആയുധമാക്കാം. അപ്പം അതുകൊണ്ട് മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കാക്ക അതൊക്കെ പഠിച്ച്, ഒരു കണ്ണാടിക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് കാക്ക പറയണേ. കാക്കയെ പോലെ തിരിച്ചൊരു കാക്കയെ കാണുമ്പോ അത് പേടിച്ചോടും എന്നാണ് നമ്മള് വിചാരിച്ചു വെച്ചേക്കുന്നത്.
1: പക്ഷെ മൈനായ കണ്ട നല്ല കാണുന്ന പറയുന്നു, എനിക്കറിയത്തില്ല,
0: എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. മൈനയ്ക്ക് നല്ലതായിരിക്കും.
1: മൈനായ അല്ല, മൈനായ രണ്ട് മൈനായ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാ നല്ല.
0: ശരി, അങ്ങനെ എപ്പോഴും കണ്ടിട്ടുണ്ടോ?
1: രണ്ടെണ്ണം ഒന്നിച്ച് പറഞ്ഞു.
0: അപ്പൊ എന്ത് നല്ലതാ ഉണ്ടായേ?
1: ഒരു പാട്ട് കാണാം.
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ട് മൈനെ കണ്ടപ്പോ എന്തുണ്ടായി? അപ്പൊ ഒരു പാട്ട് വേണം, അതാണ് ഇനി നല്ലതെന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: പഠനത്തിലെ അഞ്ചു സ്വരങ്ങളും പോരാതും.
0: പാട്ട് പാടുവോ?
1: ഇപ്പം പാടാമയ്യ, ചുമയുണ്ടേ.
0: അപ്പൊ ചുമ ഉണ്ടെങ്കിൽ ഇന്ന് പാടണ്ട, നമുക്ക് റേഡിയോയിലൂടെ ഉള്ള പാട്ട് കേൾക്കാം.
1: ഞാൻ ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: ഷീബ കുമരകം, പി വി മുഹമ്മദ് വടക്കേബാലൻ ഒരു പട്ടാമ്പി, പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്, പിന്നെ ആനന്ദ പിള്ളേർ ഒരു കണ്ണൂര്, പ്രീത തോന്നക്കൽ,
0: ഓക്കെ,
1: പിന്നെ മേഘത്തിനും.
0: ശരി, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ എന്നുള്ള പാട്ട് നമുക്ക് ആസ്വദിക്കാം.
1: ഓക്കെ,
0: ഓക്കെ, ബൈ.
1: ഓക്കെ.
0: ശരി, കരുവ് പടന്നയിൽ നിന്ന് അൻസാറാണ്.

സംസാരിച്ചത്. അപ്പോൾ എല്ലാവരുടെയും വിഷയം മഴ തന്നെയാണ്. മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും കൂടുതൽ പെയ്താലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മഴ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. വെള്ളമില്ലാതെ നമുക്ക് വായുവില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വെള്ളം എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രധാനമാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട ഈ ഒരു അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ എന്നുള്ള പാട്ട് ഒരുപാട് ഡെഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ പോലും പിന്നീട് നമ്മളെ ശരിയായ ചില വഴികളിൽ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തോൽവിയിലോ തെറ്റിലോ കാലിടറി വീഴുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശിതരാകേണ്ട ആവശ്യമില്ല. ജീവിതം വളരെ പുഞ്ചിരിയോടുകൂടി നമുക്ക് നേരിടാം. നമുക്ക് വർത്തമാനങ്ങൾ പറയാം, പാട്ടുകൾ കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? ഷാജിമ, പറയൂ. സുഖമാണ്? കേട്ടപ്പോ എനിക്ക് എന്തോ സുഖമില്ലായിരുന്നല്ലോ, സുഖമായോ എന്ന് ചോദിക്കും പോലെയാണ് തോന്നിയത്. ആ, അതാണ് ഇതിന്റെ ഈ ഈ ദിവസങ്ങൾക്കിടയിൽ എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ പറ്റൂലല്ലോ അല്ലേ. ചൊവ്വാഴ്ചക്ക് ശേഷം മൂന്നാല് ദിവസത്തെ ഗ്യാപ്പുണ്ട്. അതിനിടയിൽ ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത്? ആ, പനി പിടിക്കാൻ, ജലദോഷം വരാം, ചുമ വരാം, എവിടെയെങ്കിലും ചറക്കി വീഴാം. പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുണയും പ്രാർത്ഥനയും. ഏത് പാട്ടാണ് വേണ്ടത്?
1: കുടമുല്ലപ്പൂവിന് മലയാളി പെണ്ണ് എന്ന് പറഞ്ഞ പാട്ട്.
0: ഏത് സിനിമയിലെ പാട്ടാ അത്? അന്ന് അതൊന്നും ചോദിക്കരുത്, അന്ന് എനിക്ക് എനിച്ചതൊന്നും അറിഞ്ഞൂടെ, എന്നോട് ചോദിക്കരുത്. ശരി, ഈ പാട്ട് രണ്ടുപേര് പാടിയാലോ അവിടെ നിന്ന് ഇങ്ങോട്ട്? ഇതുവരെ പാടിയിട്ടില്ലല്ലോ.
1: എനിക്ക് അങ്ങനെ പാടാനൊന്നും,
0: എന്നാലും ഒരു രണ്ടുപേര് എനിക്ക് വേണ്ടി.
1: ഇല്ല, ഞാൻ ഈ മൂളിപ്പാട്ട് പാടാനല്ലാതെ അല്ലാതെ പാടില്ല.
0: ഇത് ജ്വാല എന്ന ചിത്രത്തിലെ പാട്ടാണ്. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ.

0: ഈ പാട്ടാണ് താങ്കൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഓ, ഞാൻ ഈ പാടുമ്പം കൂടെ ഇരുന്ന് ഒന്ന് രണ്ട് വരിയൊക്കെ. അപ്പഴ് ഇന്നലെ ശാജൻ ചേട്ടൻ വന്നിട്ടേക്കുന്നു ഇവിടെ ആര് പാടിയത്?
0: അത് ശരി,
1: ഞാൻ പറഞ്ഞു എന്താ ഞാൻ അറിഞ്ഞു.
0: ഈ പാട്ട് വീട്ടിലിരുന്ന് പാടിയാ?
1: ഈ പാട്ടല്ല, വേറെ പാട്ടാണ് ഞാൻ പാടിയത്.
0: അതേത് പാട്ടായിരുന്നു പാടിയേ?
1: അത് മറ്റേ കക്ക സിനിമയിലുള്ള പാട്ടാണ് ഞാൻ ഇരുന്ന് പാടിയത്.
0: പാട്ടേതെന്ന് പറയൂ, കേൾക്കട്ടെ.
1: കായലെന്ന് ചിരിച്ച ആ പാട്ടുണ്ടല്ലോ. വേണം,
0: കായലെന്ന് ചിരിച്ചാൽ കരയാകെ നിർമുത്ത്.
1: ഓ, ആ പാട്ട്
0: ഷാജിമ പാടിയപ്പോ അവിടെ കരയാകെ നിർമുത്ത് പൊഴിഞ്ഞു കാണും.
1: അപ്പൊ വന്നിട്ട് കുളിക്കാൻ പോയ ആള് പാടി വന്നിട്ടേക്കുന്നു ഇവിടെ ആരിപ്പൊ പാടിയത്?
0: എനിക്ക് വയ്യ. അപ്പൊ അത്രയും മനോഹരമായിട്ടായിരിക്കുമല്ലോ പാടിയത്.
1: ഞാൻ പറഞ്ഞു ഞാനല്ല. അപ്പൊ നീയല്ലേ എവിടെ ഇരുന്ന് പാടിയത്?
0: അപ്പൊ പിന്നെ വേറെ ആരി? വയലാർ എഴുതിയ പാട്ടാണ്, ഭയങ്കര നല്ലൊരു പാട്ടാണ്. ആ, അപ്പൊ എന്തായാലും അങ്ങനെ ഷാജിമയും പാട്ട് പാടി തുടങ്ങി. നമ്മൾ അതിശയിച്ചു പോയി. ഞാൻ തന്നെയാണോ പാടിയെന്ന് ഷാജിമ ഒരു വേള ചിന്തിച്ച്. അത് ആ പാടിയതുപോലെ രണ്ടുപേര് പാടി ഇങ്ങോട്ടൊന്ന് കേക്കട്ടെ.
1: ഇല്ല മാഡം,
0: നമുക്ക് രണ്ടും കൂടെ പാടാം.
1: ഞാൻ
0: ഹെൽപ്പ് ചെയ്യാന്നേ. കായലൊന്നു ചിരിച്ചാൽ ഓമലൊന്നു ചിരിച്ചാൽ പൊട്ടിച്ചിതറും പൊന്മുത്ത്. ആ മുത്ത് ഈ മുത്ത് ആളെ കൊല്ലും മണിമുത്ത്. അക്കരെ നിക്കണ അങ്ങനെ എന്തൊക്കെയാണ്. ആ, അപ്പൊ അങ്ങനെ ഷാജിമയും പാടി. അങ്ങനെ ഷാജിമയെ സിനിമയിലെടുത്തു. ശരി, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: മാഡത്തിന്, ഫോണെടുത്ത ആദ്യേക്ക്, കള്ളിക്കാട് ചാന്ദിനി ചേച്ചി, പിന്നെ ആലപ്പുഴ ജയവിച്ചാട്ടന്.
0: ശരി, ഇത്രയും പേര്.
1: എന്റെ വീട്ടിലെല്ലാവർക്കും
0: ഷാജിമ ചേട്ടൻ ആൻഡ് ഫാമിലി
1: എല്ലാവർക്കും. ഷാജിമ ചേട്ടൻ ഇല്ല എന്നൂടെ.
0: എന്നാലും ഇന്നലെ പാട്ടുപാടി അദ്ദേഹത്തെ ഞെട്ടിച്ചു താങ്കൾ. ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നില്ല ഇതുവരെ എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്.
1: ഇന്നോടെ ഇല്ല.
0: ശരി, അപ്പൊ ഇരുന്ന് വേറെ എങ്ങനെ രണ്ടുപേര് പാട്ട് പഠിക്ക്. ഭാരമ നമുക്ക് ഞെട്ടിക്കാം. ശരി, ഇപ്പൊ നമുക്ക് കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ
1: ബൈ.
0: ശരി, ഷാജിമയാണ് നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടത്. ജ്വാല എന്ന ചിത്രത്തിലെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും എന്നുള്ള പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. അപ്പൊ പോക്വേലിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലിലേക്ക് സ്വാഗതം. പ്രകാശം നിറഞ്ഞ ഈ ദിവസത്തിൽ മനസ്സുകൾ പങ്കിടുന്ന ചിരിയും ചിന്തയും ഒക്കെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: നവമി.
0: കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്. ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അല്ലേ, അതുകൊണ്ടാണോ വിളിച്ചേ? ഇന്ന് ട്യൂഷനൊന്നും പോയില്ലേ?
1: ഇല്ല.
0: ട്യൂഷന് പോണില്ല?
1: ഇല്ല.
0: മൂന്നാം ക്ലാസ് പഠിക്കുന്നവർക്ക് ട്യൂഷന്റെ ആവശ്യമില്ലല്ലേ?
1: ഇല്ല.
0: നമുക്ക് പഠിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അമ്മ പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരും. അമ്മ പഠിക്കുമ്പോ വഴക്കുണ്ടാക്കാതിരുന്ന് പഠിക്കുവോ? അമ്മേനെന്ന് അടിയൊക്കെ കിട്ടുവോ? അമ്മമാരായോണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ അടി തരണം. അതുകൊണ്ട് നമ്മൾ ട്യൂഷൻ പോണതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അമ്മമാരാകുമ്പോ നമ്മളെ നുള്ളൊക്കെ ചെയ്യും, അടിക്കും, നുള്ളും, ബുക്കെടുത്ത് ദൂരെ കളയും. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ആരടുത്തും പറയണ്ട. ശരി, അപ്പോ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ബേബി ബേബി. ഇതാര് പറഞ്ഞു തന്ന പാട്ടാണ്? ആ പൈങ്കിളി, പുതിയ സിനിമ അല്ലേ? ഞാൻ ഒരു വേള വിചാരിച്ച അപ്പൂപ്പനോ അമ്മമ്മോ പറഞ്ഞ് അമ്മൂമ്മയോ പറഞ്ഞു തന്ന പഴയ സിനിമ വല്ല ആയിരിക്കുമെന്ന്. പൈങ്കിളി സിനിമ എനിക്ക് ഓർമ്മയുണ്ട്. ആ അപ്പോ നക്ഷത്രം എന്ത് പറയുന്നു? സുഖായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് എന്തോ വയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് പറ്റിയത്? പനിയായിരുന്ന? രണ്ടുപേരും ശരിയായ? എല്ലാരും ഓക്കെ ആയല്ലേ? എല്ലാവർക്കും പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മൂമ്മ ഒരു ദിവസം വിളിച്ചപ്പോ. നമ്മളെയൊക്കെ ഓർക്കാറുണ്ടോ? എപ്പോഴാണ് ഓർക്കണേ? എന്നും ഓർക്കും. ആ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം. എന്നും എപ്പോഴെങ്കിലും ഓർക്കുമല്ലോ. ഓർക്കും. ഓക്കെ, അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരണ കുഞ്ഞാറ്റ? ഇന്ന് പാടൂലേ? അറിഞ്ഞൂടെ പാട്ട്? ഞാൻ ഒരു പാട്ട് പാടിത്തരട്ടെ രണ്ടുപേരെ. ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് നക്ഷത്രയ്ക്കും വേണ്ടിയിട്ടാണേ പാടട്ടോ. കുഞ്ഞാറ്റ പറഞ്ഞാലേ ഞാൻ പാടൂ. ശരി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം.

0: ഓക്കെ.
1: ഓക്കെ.
0: അപ്പൊ എന്നോട് ഇഷ്ടം കൂടാമോ?
1: ഇഷ്ടപ്പെട്ട പാട്ട്?
0: ഇഷ്ടപ്പെട്ട പാട്ട്? എനിക്കത് അറിയായിരുന്നു, കുഞ്ഞാറ്റയ്ക്ക് പാട്ട് ഇഷ്ടമാണെന്ന്. കൊച്ചു മക്കൾക്ക് പാടുമ്പോ ഇങ്ങനത്തെ പാട്ടില്ലേ നമ്മൾ പാടിക്കൊടുക്കാൻ? അല്ല, ശരിക്കും ഏത് സ്കൂളിലാ ഇപ്പൊ പഠിക്കണേ? ഉഴമലക്കൽ SNHSS ആണോ? ശ്രീനാരായണ സ്കൂൾ. ആ, ഞാൻ ഇടയ്ക്ക് ആ സ്കൂളിൽ വന്നിരുന്നല്ലോ.
1: കണ്ടില്ല.
0: ആ, കാണാൻ പറ്റൂല, ഞാൻ അവിടെ ഒന്ന് HM സാറിനെ കണ്ടിട്ട് ഇങ്ങി പോന്നു. ആ, അതാണ് കാണാൻ പറ്റാത്ത. അപ്പൊ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ അന്വേഷിച്ചെന്ന് പറയണേ. പിന്നെ ആവശ്യപ്പെട്ട പാട്ട് ഏതായിരുന്നു? പെങ്കിളിയിലെ
1: ബേബി ബേബി.
0: ആ, പെങ്കിളി എന്ന ചിത്രത്തിലെ. ഓക്കെ. അപ്പോൾ
1: സുഖം തന്നെ?
0: ആ, ടീച്ചർ സുഖമായിട്ടിരിക്കുന്നു. മക്കൾക്ക് സുഖമാണല്ലോ. അവിടെ എല്ലാരും ഞാൻ അന്വേഷിച്ചു എന്ന് പറയോ?
1: പറയാം.
0: അപ്പൂപ്പൻ്റെ അടുത്ത് പ്രത്യേകം പറയണേ. അപ്പൊ നമുക്കിപ്പ ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ
1: ഓക്കെ,
0: ശരി. അപ്പൊ ഒരു ചക്കരമ്മ കേട്ടോ. ശരി. പരിപാടിയിൽ നമ്മളോട് കുഞ്ഞാറ്റയാണ് സംസാരിച്ചത്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിളിക്കുന്നത്. അപ്പൊ ശനിയാഴ്ച ആയതുകൊണ്ട്, അവധിയൊക്കെ ആയതുകൊണ്ടൊക്കെ വിളിക്കാനൊക്കെ പറ്റി. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പൈങ്കിളി എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രിയഗാനങ്ങളും വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. രാഗത്തിന്റെയും താളത്തിന്റെയും വർത്തമാനത്തിന്റെയും മനോഹര സംഗമത്തിനായി നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറെ.
0: നമസ്കാരം, ഇത് ആരാണ്?
1: ഞാൻ അരിക്കോട് നിന്ന് ബാബുവാണ്.
0: ആ, പറഞ്ഞോളൂ.
1: അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ?
0: ഇല്ല, ഇവിടെയൊക്കെ നല്ല വെയില.
1: ഇവിടെയൊക്കെ തുള്ളി തുള്ളിയായിട്ട് വരണ്.
0: തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നു. ആ, മഴ അങ്ങനെയാണ്, തുള്ളി തുള്ളിയായിട്ടാണ് പെയ്യുന്നത്.
1: ഇവിടെ കട്ടിക്ക് വരുന്നതിനൊക്കെ നല്ല രസമായിരുന്നു.
0: വലിയ തുള്ളികളായും ചെറിയ തുള്ളികളായും മഴ പെയ്യും. ചറപറ എന്നും ചന്നം പിന്നെ ഒന്നും മഴ പെയ്യും.
1: ചില ആളുകൾക്ക് മഴ ഇഷ്ടമല്ലെന്നാണ് പറയണത്.
0: ആ, അങ്ങനെയൊന്നുമില്ല, മഴയൊക്കെ വേണം. മഴയത്ത് നനയാ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, നനയാ ഇഷ്ടമുള്ളവരുണ്ട്.
1: മഴ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ?
0: അത് വലിയ പാടാ.
1: ആ, വെള്ളവും വേണം, വെയിലും വേണം, എല്ലാം വേണം. പിന്നെ ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല. ഞാൻ കരുണാസായി, ഞാനുമായിട്ട് ഇങ്ങനെ പരിപാടിയായിട്ട് കൊടുത്തു കിടക്കുകയാണ്. പറഞ്ഞു വീട്ടിൽ തന്നെ
0: കരുണാസായി റേഡിയോയും ബാബു ചേട്ടനും
1: കൊടുത്തു കിടക്കുകയാണ്. ഞാൻ ഇവിടെ
0: ആയിക്കോട്ടെ,
1: എങ്ങാട്ടും പോവാൻ നിവർത്തിയില്ല.
0: മഴ ആയോണ്ടാണോ എങ്ങാട്ടും പോവാത്തേ?
1: മഴയാവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ഇല്ല, പൊതുവെ നഷ്ടം.
0: ഇതെങ്ങനെയാണ്, നമ്പറൊക്കെ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുമോ, അതാ കൈ കിട്ടണ എടുത്താ മതിയോ?
1: കൈ കിട്ടണ ഇപ്പൊ കൈ അങ്ങനെ നോക്കി എടുത്താ സെലക്ട് ചെയ്താ അടിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ കൈ കിട്ടണ എടുത്ത്
0: അല്ല, അങ്ങനെ നോക്കി എടുക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ?
1: ഒരു ട്രിക്കും ഇല്ല, അവര് കറക്കി വിടണതേ നമുക്ക് വിടുവല്ലോ. ഇനി എങ്ങനെയൊക്കെ നോക്കി എടുത്താല്?
0: ആ, അല്ല, നമുക്ക് അറിവിടാത്തോണ്ട് ചോദിക്കുന്നതാണ്.
1: അതേ, കറക്കി വിടും പോലെ ഇരിക്കും.
0: ഒരു ലോട്ടറി എടുത്തിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേ.
1: അതെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കച്ചവടക്കാർ, ഞാൻ 14 കൊല്ലം കൊണ്ട് കച്ചവടം ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെ കറങ്ങി കുത്തി എടുത്തിട്ടില്ല, എനിക്ക് അടിച്ചിട്ടുമില്ല.
0: അതിനെന്തോ ട്രിക്കൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കാറുള്ളത്.
1: ചില ആളുകൾ നമ്പറുകൾ പിടിച്ചു കളിക്കും. ഇപ്പഴെന്ന് പറഞ്ഞാൽ ലാസ്റ്റില് 7 വരണ, അല്ലെങ്കിൽ ലാസ്റ്റില് 15 വരണ, അല്ലെങ്കിൽ ലാസ്റ്റില് 12 വരണ, ഇങ്ങനെ ഒരു നമ്പരുണ്ട്. ആ നമ്പര് പിടിച്ചു കളിക്കും. അപ്പൊ ആ നമ്പരിൽ പിടിച്ചു കളിക്കുമ്പോ അതെങ്ങനെ കയറിങ് അടിക്കും.
0: അതെ അതെ.
1: ഇപ്പൊ ഒരു ഒരു ഉദാഹരണത്തിന് 40 4 നമ്പര് പറയാം. 40 12, 30 12, 31 12, 35 12, ഇങ്ങനെയൊക്കെ വരും.
0: എന്നാലും അവനവന് ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടൂന്നുള്ളതാണ് ലോട്ടറിയുടെ പ്രത്യേകത.
1: അത്രേ ഉള്ളു,
0: എത്ര നമ്പർ എടുത്താലും അവരവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും.
1: ഇപ്പൊ 12 ലാസ്റ്റില് 12 എന്ന നമ്പർ പിടിച്ചു കളിച്ചു കഴിഞ്ഞാൽ അത് ഒരു 10-20 ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോ അതെങ്കിലും ഒരു നമ്പറിൽ പിടിക്കും.
0: 20 ടിക്കറ്റ് എടുക്കാൻ നമ്മളെ കുറെ പൈസ പൊട്ടുകയും ചെയ്യും.
1: ആ പൈസ പൊട്ടുകയും ചെയ്യാം. 5000 രൂപ എടുക്കുമ്പോഴത്തേക്ക് 2000 ചിലപ്പോ 5000 കിട്ടും.
0: അതെ, അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാനിപ്പോ ഒരു പാട്ട് പറഞ്ഞിരുന്നത്, ആ ചിത്രമാലകൾ അഴകിന്റെ മാലകൾ ആലോലമം തേടി വരും തീരം തേടി വരുന്നൊരു പാട്ട്.
0: ആ, ആഴിത്തിരമാലകൾ അഴകിന്റെ മാലകൾ ആലോലമായി പാടി വരും തീരം തേടി ഓടി വരും. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആ പാട്ട് കേൾക്കാം.
0: ഓക്കേ
1: ഓക്കേ,
0: ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെയും വാക്കുകളുടെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ കാജലി നടരാജനാണ്.
0: ആ നടരാജേട്ടാ, പറഞ്ഞോളൂ.
1: നമസ്കാരമുണ്ട്.
0: ആ നമസ്കാരമുണ്ടല്ലോ. ആ പറഞ്ഞോളൂ, ഒന്നോ രണ്ടോ പറയാം. എവിടെയാണ്? ശ്ലോകം ശ്ലോകം പറഞ്ഞോളൂ.
1: പുറത്തു ഞാൻ കാത്തുനിന്നു, പുറത്തു കഴിഞ്ഞൊരു കറുത്ത ധരണീമണി വന്ന് എന്നോട് ചോദിച്ചയാൽ അകത്തോട്ട് കടക്കുവാൻ സമയമായില്ലേ. ഒരു ശ്ലോകമാണത്.
0: ആ ഒരു ശ്ലോകമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി, ബാക്കി പറയണം. ഇതിപ്പോ വാലും തുമ്പും ഇല്ലാത്തൊരു ശ്ലോകമായി പോയില്ലേ.
1: രാമദേവൻ നന്ദി വേണേ. അപ്പൊ ഇങ്ങനെ കേട്ടു ലാസ്റ്റാക്കാണ് ഞാന് പിന്നെ വിളിക്കണ്ടെന്ന് വിചാരിച്ചതാണ്.
0: എന്താ
1: ലാസ്റ്റ് ആയി പോയില്ലേ, പിന്നെ വിളിക്കാനും
0: ലാസ്റ്റ് ആയി പോണേനൊന്നും കുഴപ്പമില്ല. ലാസ്റ്റ് ആയിട്ടുള്ളവരാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റിൽ ഇന്ന് ചേട്ടൻ പറയണതൊക്കെ കേൾക്കാമല്ലോ. അപ്പൊ ആൾക്കാരത് ഓർത്തിരിക്കുകയും ചെയ്യും. ആദ്യം പറയണതൊക്കെ മറന്നും
1: പോവും.
0: ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ശ്ലോ നേരത്തെ പറഞ്ഞത് ശ്ലോകമാണോ അതോ നടക്കുന്ന കാര്യമാണോ?
1: അത് നടക്കുന്ന ഞാന്
0: വീട്ടിലല്ലേ.
1: ഓ, ഞാനിപ്പോ ഇവിടെ വീട്ടിലാണ്, കല്ലേക്കാണ്.
0: ആ ശരി ശരി, ഞാൻ വിചാരിച്ചിനി ആശുപത്രി ക്യൂവിൽ വല്ലതും ആണോ? ഒരു വേള ഞാൻ സംശയിച്ചു.
1: കുറച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ ഒരു കരുത്ത ധരണീമണി നമ്മുടെ
0: ചോദിക്കുകയാണ്.
1: ഇനി അടുത്ത് ഡോക്ടറെ കാണാൻ.
0: ഇതുപോലെ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ അല്ലേ? ആ ശരി, ചേട്ടനെ പോലെ. ആ
1: ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്.
0: അപ്പൊ സുഖമാണ്?
1: ആ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്രയും പ്രായമായെങ്കിലും ഞാൻ കാലത്തെ മുട്ടിന്റെ പ്രശ്നമേ ഉള്ളു. മുട്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ ഒന്നും പറയാനും പോയിട്ട് പറയാനും വേണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ ഇരിക്കുന്നത്.
0: അതെ അതെ.
1: അല്ലെങ്കിൽ ഇപ്പൊ
0: എല്ലാം പറയാൻ പോയ അടി കിട്ടും, അപ്പൊ ചുമക്കും. അതെ, ആരോ പറഞ്ഞ പോലെ മാനം മര്യാദക്ക് നടന്ന അടിയും കിട്ടൂല, ഇടിയും കിട്ടൂല, ചുമക്കാൻ വേണ്ട. അതെ അതെ.
1: ഓടയിൽ നിന്നുള്ള പരിപാടി നല്ലതായിരുന്നു.
0: ഓടയിൽ നിന്നുള്ള കഥാപ്രസംഗം.
1: ഓ, അത് നന്നായി. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, ഞാൻ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട്.
0: ഓടയിൽ നിന്നുള്ള സിനിമയോ?
1: ഓടയിൽ നിന്നുള്ള, അത് പുള്ളിക്ക് പഠിക്കാനുള്ള ഒരു ഇതും
0: കൂടിയാണത്.
1: ഓടയിൽ നിന്നുള്ള.
0: അതെ അതെ, കെ പി കേശവദേവന്റെ ഒരു കഥയായിരുന്നു, ഒരു നോവൽ. അതാണ് സിനിമയായിട്ട് മാറിയത്. കടവ് അല്ലേ? ആ അതെ അതെ. ഇത് ഓടയിന്ന് എടുത്തതല്ലല്ലോ. ആ ആ ആ ആ, കഥയുടെ അർത്ഥം. ശരി ശരി. അതെ അതെ അതെ, കുറച്ച് ജീവിതത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കാണെങ്കിൽ ഞാൻ ഇന്നൊരു ക്രിസ്തീയ പാട്ട് സന്തോഷമായിട്ട് ചോദിച്ചിരിക്കുന്നത്.
0: ഏതാ?
1: നിത്യ വിശുദ്ധയം കന്യാമറിയം. ആ പാട്ടാണ്.
0: നിത്യ

0: വാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. അപ്പൊ ആ പാട്ടാണെന്ന് കേൾക്കേണ്ടത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി സന്തോഷമുള്ള ഒരു പാട്ടാണ്.
0: ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്, വളരെ സന്തോഷമുണ്ട് ചേട്ടാ. അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ. ശരി, കാച്ചാലിൽ നടരാജുള്ള ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അതിന് കുറെ ശ്ലോകങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങ് മനസ്സിലായിട്ടില്ല. എന്നാലും ശ്രോതാക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പോക്കുകൾ ലാസ്റ്റ് കോളറായിരുന്നു. അപ്പോൾ ഈ സായാഹ്നവും അതിൻ്റെ ചുവപ്പഴകൂടെ മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയാണ്. നമ്മൾ പങ്കുവച്ച ഓർമ്മകളും കേട്ട പാട്ടുകളും സംസാരിച്ച വിഷയങ്ങളും ഒക്കെ ഈ പോക്കുവേലിൻ്റെ ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിനി വരും ദിവസങ്ങളിൽ വീണ്ടും വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി ഒരുമിച്ച് കൂടാം. പുതിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വയ്ക്കുക, നമുക്ക് പോക്കുവേലിലൂടെ അത് പങ്കുവയ്ക്കാം. അതുവരെ മനസ്സ് നിറയെ സന്തോഷത്തോടെ നല്ലൊരു രാവിലേക്ക് നമുക്ക് മെല്ലെ നടന്നു നീങ്ങാം. ഇന്നത്തെ പരിപാടിയിലെ അവസാന ഗാനം നടരാജുള്ള ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനമാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. അപ്പം നടരാജുള്ള ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടു കൂടി പോക്കുവേൽ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് രാജാ രവിവർമ്മയെ കുറിച്ച് കേൾക്കാം. കാലത്തോട് വിട പറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. എന്നാലും കലാലോകത്തിൽ ഇന്നും ആ ചരിത്രത്തിന്റെ വർണ്ണപഥങ്ങൾ മായാതെ നിൽക്കുന്നു. നിറങ്ങളുടെ തമ്പുരാൻ രാജാ രവിവർമ്മ. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രഭാതരശ്മികൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിലാണ് രവിവർമ്മ ചിത്രമെഴുത്തിലേക്ക് എത്തുന്നത്. അക്കാദമിക് റിയലിസത്തിന്റെ സൂക്ഷ്മവും വർഗാത്മകവുമായ ആവിഷ്കാരമാണ് രവിവർമ്മ നിർവഹിച്ചത്. എണ്ണഛായ കലാസംഗീതത്തെ സമർത്ഥമായി ഉപയോഗപ്പെടുത്താനും അതിന്റെ മാസ്റ്ററാവാനും ഈ ചിത്രകാരന് കഴിഞ്ഞു. ഒപ്പം യൂറോപ്യൻ ചിത്രകലാ സമ്പ്രദായത്തെ ഇന്ത്യയിൽ സവിശേഷമായി പ്രയോഗിച്ച് വിജയിപ്പിക്കാനും രാജാ രവിവർമ്മയ്ക്ക് സാധിച്ചു.

ഭാരതീയമായ വിഷയങ്ങളായിരുന്നു ചിത്രമെഴുത്തിന് രവിവർമ്മ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ മിത്തുകളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും രാജാ രവിവർമ്മ ആവിഷ്കരിച്ചു. അക്ഷരങ്ങളിൽ മയങ്ങിക്കിടന്ന കഥാപാത്രങ്ങളെ ഭാവനയുടെ വിശാല ലോകത്തിൽ വെച്ച് ഭാരതീയ വേഷവിധാനങ്ങളും അലങ്കാരങ്ങളും നൽകി അവതരിപ്പിച്ചു. അതിലൂടെ ആധുനിക കലാസങ്കേതങ്ങളെയും പാരമ്പര്യ സാംസ്കാരിക സമീക്ഷകളെയും സമന്വയിപ്പിക്കാൻ രാജാ രവിവർമ്മയ്ക്ക് സാധിച്ചു. ചിത്രതലത്തിൽ രൂപങ്ങളുടെ സ്ഥാനം, നിറങ്ങളുടെ ലയനരീതി, കാഴ്ചപ്പാട്, നിഴലും വെളിച്ചത്തിൻ്റെയും അവതരണം, യഥാതഥമായ രൂപനിർമ്മിതി എന്നിവ കൊണ്ട് രവിവർമ്മ ചിത്രങ്ങൾ എക്കാലവും വേറിട്ട അനുഭവങ്ങളായി മികച്ചു.

കൊട്ടാരത്തിലെ ബന്ധുജനങ്ങൾ, സേവകർ, മുറ്റത്തും പറമ്പിലുമുള്ള പൂക്കളും മരങ്ങളും, പലതരം പക്ഷികൾ, പുരാണകഥകളിലെ പ്രധാന മുഹൂർത്തങ്ങൾ, സൂര്യോദയവും അസ്തമയവും ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, ഋതുക്കളുടെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ എന്നിവയായിരുന്നു രവിവർമ്മയുടെ ആദ്യകാല ജലച്ചായ രചനകൾ. അവിടെ നിന്നാണ് എണ്ണച്ചായത്തിലേക്ക് പരിണമിക്കപ്പെടുന്നത്. എണ്ണച്ചായത്തിൽ പോർട്രേറ്റുകൾ വരച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എണ്ണച്ചായത്തിലുള്ള സാങ്കേതിക വശങ്ങൾ രാജാ രവിവർമ്മയെ പഠിപ്പിക്കുന്നത് ആറുമുഖൻ പിള്ളയാണ്.

1873 മദ്രാസിൽ വെച്ച് നടന്ന ലോക ചിത്രരചനാ മത്സരത്തിൽ രാജാരവിവർമ്മ പ്രദർശിപ്പിച്ചത് പിച്ചിപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന ചിത്രമായിരുന്നു. സ്ത്രീ സൗന്ദര്യത്തിന്റെ കേരളീയ സാന്നിധ്യമായിരുന്നു പ്രസ്തുത ചിത്രം. മലയാളക്കരയുടെ ഈ ചിത്രം എല്ലാവരുടെയും മനം കവർന്നു. അനേകം പാശ്ചാത്യ ചിത്രങ്ങളോടൊപ്പം പ്രദർശനത്തിനെത്തിയ പിച്ചിപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന ചിത്രം ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. സമ്മാനം വാങ്ങാനെത്തിയ രാജാരവിവർമ്മയെ നിരവധി പാശ്ചാത്യ ചിത്രകാരന്മാർ വന്ന് പരിചയപ്പെടുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഗവർണർ റോബർട്ട് പ്രഭുവിന്റെ അതിഥിയായി രണ്ടു ദിവസം താമസിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രവിവർമ്മയെ സമ്മാനങ്ങൾ നൽകിയാണ് ആയില്യം തിരുനാൾ സ്വീകരിച്ചത്.

സാധാരണക്കാരുടെ ദുഃഖം മനസ്സിലാക്കുകയും അവർക്ക് ആശ്രയമാവുകയും വ്യക്തിപരമായി അവരെ സഹായിക്കുകയും ചെയ്യുന്ന മനസ്സായിരുന്നു രാജാ രവിവർമ്മയുടേത്. ആ മനസ്സിനെ തൊട്ടുകൊണ്ടുള്ള ആവിഷ്കാരമായിരുന്നു ജിപ്സികൾ, പച്ചക്കറി വിൽപ്പനക്കാരി, ലേഡി ഇൻ പ്രിസൺ എന്നീ ചിത്രങ്ങൾ. കണ്ണഞ്ചിപ്പിക്കാത്ത നിറങ്ങൾ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നു. ദാരിദ്ര്യ ദുഃഖത്തിന്റെ ദയനീയ മുഖമാണ് ഭിക്ഷക്കാരിയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഭിക്ഷക്കാരിയുടെ രൂപനിർമ്മിതി, ഭിക്ഷ നൽകുന്ന വീട്ടമ്മയുടെ മുഖത്തെ ഭാവപ്രകടനം തുടങ്ങിയവയൊക്കെ രവിവർമ്മ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നിറച്ചാർത്താണ് നൽകിയത്.

1857 എഡ്വേർഡ് ഏഴാമൻ ഭാരത സന്ദർശനത്തിന്റെ ഭാഗമായി മദ്രാസിലെത്തി. നാട്ടുരാജാക്കന്മാർ വൈവിധ്യമാർന്ന സമ്മാനങ്ങളുമായി എഡ്വേർഡിനെ സ്വീകരിച്ചപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവ് രവിവർമ്മ വരച്ച ചിത്രങ്ങൾ സമ്മാനിച്ചാണ് രാജകുമാരനെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങളിൽ ഏറെ ഇഷ്ടമായത് രവിവർമ്മ ചിത്രങ്ങളായിരുന്നു. അങ്ങനെ എഡ്വേർഡ് രവിവർമ്മയുടെ ആരാധകനായി മാറുകയും ചെയ്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ആയിരത്തി 1880 May 30 തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ദുരന്ത ദിനം. പ്രത്യേകിച്ച് രവിവർമ്മയ്ക്ക് ആയില്യം തിരുനാൾ നാടുനീങ്ങി. ചിത്രകലയുടെ ഔന്നത്യത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ വേർപാടിൽ മനം നൊന്ത് കുറച്ചുനാൾ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചില്ല. തുടർന്ന് അധികാരത്തിലെത്തിയ വിശാഖൻ തിരുനാൾ തനിക്ക് അത്ര താല്പര്യമില്ലാതിരുന്ന രവിവർമ്മയ്ക്ക് കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവന്നിരുന്ന സകല ആനുകൂല്യങ്ങളും നിർത്തലാക്കി. കൊട്ടാരത്തിനോട് ചേർന്നുള്ള ചിത്രശാലയും ഒഴിയണമെന്ന ഉത്തരവ് വന്നു. അതെല്ലാം രാജാവിന് രവിവർമ്മയോടുണ്ടായിരുന്ന അസൂയ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു.

ഭാരതീയ ചിത്രകലയുടെ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് രവിവർമ്മയുടെ പ്രശസ്തി ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും പ്രചരിച്ചുകൊണ്ടിരുന്നു. ചിത്രങ്ങൾ ആവശ്യപ്പെട്ടും ആശംസകളായും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നിരവധി കത്തുകൾ രവിവർമ്മയ്ക്ക് ദിവസവും വന്നുകൊണ്ടിരുന്നു. 1870 മദ്രാസിലും പുതുക്കോട്ടയിലും രവിവർമ്മയെ അതിഥിയായി ക്ഷണിക്കുകയുണ്ടായി. തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് മാവേലിക്കരയിലെത്തിയ രവിവർമ്മ ചില വിഷയ ചിത്രങ്ങൾക്ക് തുടക്കമിട്ടു. അച്ഛനതാ വരുന്നു എന്ന ചിത്രമായിരുന്നു ആദ്യം വരച്ചത്. ഈ ചിത്രത്തിൽ സ്വന്തം മകളെ മാതൃകയാക്കിയാണ് രചന പൂർത്തിയാക്കിയത്.

1880 പൂനെയിൽ നടന്ന ചിത്രകലാ പ്രദർശനത്തിൽ രവിവർമ്മയ്ക്ക് ചിത്രം അയക്കാൻ കഴിഞ്ഞില്ല. പ്രദർശനത്തിന്റെ അറിയിപ്പുകൾ തിരുവിതാംകൂർ കൊട്ടാരം യഥാവിധി രവിവർമ്മയെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ശരി. എന്നാൽ രവിവർമ്മ പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ചിത്രം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. തിരുവിതാംകൂർ കൊട്ടാരം മാധവറാവുവിന് സമ്മാനിച്ച ചിത്രം അദ്ദേഹം അവിടെ പ്രദർശനത്തിന് വയ്ക്കുകയായിരുന്നു. വയലിൻ വായിക്കുന്ന മലബാർ സുന്ദരി എന്ന ചിത്രം. ഈ ചിത്രത്തിന് പൂനെ പ്രദർശനത്തിൽ ഒന്നാം സമ്മാനമായ സുവർണമുദ്ര പുരസ്കാരം ലഭിച്ചു. പ്രദർശനം കാണാനെത്തിയ ബോംബെ ഗവർണർ സർ ജെയിംസ് ഫർഗൂസൺ ഈ ചിത്രം വാങ്ങുവാൻ താൽപ്പര്യം കാണിച്ചുവെങ്കിലും മാധവറാവു ചിത്രം നൽകാൻ തയ്യാറായില്ല.

പിൽക്കാലത്ത് രാജ്യം മുഴുവൻ പ്രചരിക്കുകയും പൂജാമുറികളിൽ ആരാധനാമൂർത്തികളാവുകയും ചെയ്ത സരസ്വതി, ലക്ഷ്മി തുടങ്ങിയ ചിത്രങ്ങൾ രവിവർമ്മ വരച്ചത് ബറോഡ രാജാവിന് വേണ്ടിയായിരുന്നു. ദേവീദേവതാ സങ്കല്പങ്ങളുടെ രൂപമാതൃകകളും അംഗചലനങ്ങളും ആടയാഭരണങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് രാജാ രവിവർമ്മയ്ക്ക് ഭാവനയിൽ രൂപപ്പെടുത്താനായി. അതുവരെ രവിവർമ്മയ്ക്ക് ലഭിച്ചതിലും ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ബറോഡ രാജാവിൽ നിന്നും ലഭിച്ചത്.

ബറോഡ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ബറോഡയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. അതൊരുത്സവമായിരുന്നു. ബറോഡ ചിത്രപ്രദർശനം രവിവർമ്മയെ ചിത്രകലാരംഗത്ത് പ്രശസ്തനാക്കി. പുരാണേതിഹാസങ്ങളോട് ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കാനും ഇത് സഹായിച്ചു. 1893 ചിക്കാഗോ സമ്മേളനവും കലാപ്രദർശനവും അരങ്ങേറിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ അഭിമാന മുഹൂർത്തമായിരുന്നു ചിക്കാഗോ സമ്മേളനവേദി. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം, മറ്റൊന്ന് സ്വന്തം ഭാവനയും നിറക്കൂട്ടുകളുമായി പുതിയൊരു വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ച രവിവർമ്മ, ലോകാരാധ്യരായ രണ്ടുപേർ. ആത്മീയ ചിന്താധാരകളുടെ ഉൾക്കരുത്തുമായി സ്വാമി വിവേകാനന്ദൻ ശ്രദ്ധേയനായപ്പോൾ കലയുടെ സൗന്ദര്യശാസ്ത്ര ചിന്താധാരകൾക്ക് പുതിയൊരു ആഖ്യാനം നൽകിയാണ് രവിവർമ്മ ശ്രദ്ധേയനായത്.

രാജ രവിവർമ്മ ഒരു അത്ഭുതമോ ഇതിഹാസമോ ആയിരുന്നില്ല. തന്റെ പക്കൽ വന്നു ചേർന്ന കലയെ അതിന്റെ എല്ലാ ഉദാത്തതകളോടും കൂടി സ്വീകരിക്കുകയും അതിനെ അത്യുദാത്തതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത കലാകാരൻ. രവിവർമ്മയുടെ ആത്മാവിലും അന്തരാത്മാവിലും ജീവിതത്തിലും ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും ചിത്രരചന മാത്രമായിരുന്നു. ചിത്രരചന മാത്രം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. എനിക്കൊരു വീട് വയ്ക്കണം. പൂക്കൾ കൊണ്ട് മേൽക്കൂര പണിത്, നിലാവ് കൊണ്ട് മുറ്റം മേഞ്ഞ് ഒരു വീട്. ചുവരുകളില്ലാത്ത, മതിലുകളില്ലാത്ത ഒരു വീട്. നിന്റെ നിറമുള്ള ഒരു വീട്, എൻ്റെ മണമുള്ള ഒരു വീട്. നമുക്കതിന് എന്ത് പേരിടണം? ശരി, പേര് വേണ്ട. പിന്നെന്താണ് വേണ്ടത്? സന്തോഷം. അതുമതി, മതി, അതുമതി. ഒരു പാട്ട് കേട്ടാലോ?

ദേ ഇത്തിരി നെയ് പായസം മക്കൾക്കൊക്കെ കൊടുക്ക്. മരുമോളുടെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരുന്നേ. ലീലാൻഡി ഒരു തൂക്കുപാത്രം നിറയെ പായസം കൊണ്ടുവന്ന് തന്നു. പിറ്റേന്ന് തൂക്കുപാത്രം തിരികെ കൊടുക്കുമ്പോൾ കുറച്ച് അരിയുണ്ട അതിനകത്ത് വയ്ക്കാൻ ഓമനയമ്മ മറന്നില്ല. കൊച്ചിന് തീരെ സുഖമില്ല മാമി, 50 രൂപ വേണം, അടുത്താഴ്ച തിരികെ തരാം. ഇങ്ങനെ എത്രയെത്ര കൊടുക്കൽ വാങ്ങലുകൾ. സ്നേഹത്തിനും സൗഹൃദത്തിനുമൊന്നും ഒരതിർവരമ്പുമില്ലാതിരുന്ന ഒരു കാലം. അയലത്തെ വിശേഷങ്ങൾ സ്വന്തം വിശേഷങ്ങൾ തന്നെയായിരുന്ന, വിഷമങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്ന ഒരു പഴയ കാലം. അതൊക്കെ ആരാണ് നമുക്കിടയിൽ നിന്ന് ചോർത്തിക്കളഞ്ഞത്? മനസ്സിനും മനസ്സിനുമിടയിൽ ആരാണ് ഈ മുള്ളുവേലികൾ പടുത്തുയർത്തിയത്? പകരം വയ്ക്കാനില്ലാത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മീതെ അലങ്കാരങ്ങളുടെ പുറംപൂച്ചുകൾ ചാർത്താൻ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? പരിഷ്കാരങ്ങളുടെ പേരിൽ നമ്മൾ ബലി കൊടുത്തത് സത്യത്തിൽ എത്ര വലിയൊരു സംസ്കാരത്തെയായിരുന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്, അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണമെന്ന് ആരും പഠിപ്പിക്കാതെ അറിയാമായിരുന്ന കാലം. അതിനൊരിക്കലും തിരിച്ചു വന്നു എന്ന് വരില്ല അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അയൽക്കാരെ വെറുക്കരുത്, അവരാണ് നമ്മുടെ അതിർത്തികൾ. ഡയറിയിലെ അർത്ഥവത്തായ ഒരു വാചകം. നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ അത് SMS ചെയ്ത് കൊടുത്താലോ എന്ന് അന്ന് സാന്ദ്ര ചോദിച്ചു. ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ വാട്സപ്പായി അയച്ചു കൊടുത്താലോ എന്ന് അവൾ ചോദിക്കുമായിരുന്നു. അതിനപ്പുറം അയൽവക്കത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാപ്തിയൊന്നും അന്നത്തെ 7-ാം ക്ലാസ്സുകാരിയായ ആ കുട്ടിക്കില്ലെന്നോർത്ത് ഞാൻ സമാധാനിച്ചു. ഒരു പാട്ട് കൊടുക്കുക.

രാവിലെ സുഭദ്രയുടെ സെൽഫോൺ എടുത്ത് മതിലിന് തൊട്ടപ്പുറത്ത് ശാന്തയിടത്തിയെ വിളിച്ചു. പാലും പത്രവും വന്നില്ല ചേച്ചി, ഇന്ന് ഹർത്താലോ മറ്റോ ആണോ? നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ശാന്തയിടത്തി ഫോൺ വെച്ചു. 5 മിനിറ്റിനുള്ളിൽ മെസ്സേജ് വന്നു, നോ ഹർത്താൽ, മിൽക്ക് ആൻഡ് ന്യൂസ് വിൽ കം, വെയിറ്റ്. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറയാനുള്ള ദൂരം പോലുമില്ല. എന്നിട്ടും മുഖാമുഖങ്ങൾ നഷ്ടപ്പെടുത്തി കുശലങ്ങളും എന്തിന് കുനിഷ്ഠകൾ പോലും സെൽഫോണിൻ്റെ തരംഗ ദൂരങ്ങളിൽ ഒതുക്കുന്ന മാനസികാവസ്ഥയ്ക്ക് മനഃശാസ്ത്രത്തിൽ ഒരു പുതിയ പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ? ശരിയല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിനുമപ്പുറം വേറെ ലോകം ആവശ്യമില്ലെന്ന ധാരണകൾ ആരൊക്കെയോ ചേർന്ന് രൂപപ്പെടുത്തുന്നു. സാമൂഹിക പ്രതിബദ്ധത പൂർണ്ണമായും ഒരു കള്ളനാണയമായി മാറിക്കഴിഞ്ഞു. സ്വയം വിൽക്കാനോ ഫോക്കസ് ചെയ്യാനോ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനുള്ള ഉപാധിയായി സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുമ്പിൽ സത്യത്തിൽ അധപതിച്ചു കഴിഞ്ഞു. ഒരു പാട്ട് കേട്ടാലോ?

നിങ്ങളുടെ അയൽവക്കക്കാരന് ജോലി നഷ്ടപ്പെടുമ്പോൾ അതൊരു സാമ്പത്തിക മാന്ദ്യമാണ്. നിങ്ങൾക്ക് ജോലിയില്ലാതാകുമ്പോൾ സാമ്പത്തിക തകർച്ചയും. ഒരു വലിയ ചിന്തയാണ് ഹാരി എസ് ട്രൂമാൻ എന്ന ആൾ ഈ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. അയൽപക്കമില്ലെങ്കിൽ നിലനിൽപ്പില്ല തന്നെ, കണ്ണില്ലാതാകുമ്പോഴേ കാഴ്ചയുടെ വില അറിയൂ എന്നതുപോലെ. ഒരു പാട്ടുകൂടെ കേൾക്കാം.

ഒന്നുറച്ചു വിളിച്ചാൽ എല്ലാം മറന്നു ഓടി വരാൻ അയൽവാസിക്ക് കഴിയും. വില കൊടുത്തോ നന്ദി പറഞ്ഞോ തീർക്കാവുന്ന ഒരു കാര്യമല്ല അയലത്തെ ഈ സൗഹൃദം. അയൽവാസിയും അയാളുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷയമല്ലാതായി മാറിയിട്ട് അധികം നാളായിട്ടില്ല. എനിക്കെന്ത്, ഞാൻ എന്തിനിടപെടണം എന്നൊക്കെയുള്ള ചിന്തകൾ, ഈ ചിന്തകളൊക്കെ ഏതുവഴിയാണ് മനസ്സിൻ്റെ ഇടനാഴികളിൽ കടന്നുകൂടിയത്? ആരെയൊക്കെയാണ് ഇതിൽ പ്രതിചേർക്കേണ്ടത്? ആഗോളീകരണത്തെയോ അമേരിക്കയെയോ ആധുനിക സാങ്കേതിക മേഖലകളെയോ? അതൊന്നും അമ്മിണിയടത്തേക്ക് അറിഞ്ഞുകൂടാ. ലീലാൻ്റെ പഴയ പോലെ അല്ലെന്നും ഓമനയമ്മ കണ്ടാലൊന്നും ചിരിക്കുക കൂടിയില്ലെന്നും അമ്മിണിയടത്ത് പറയുന്നു. അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ഒരു പാട്ട് കൂടി കേൾക്കാം.

അയൽവക്കത്ത് നമ്മൾ ചെന്നിരിക്കുന്നതൊക്കെ കൊച്ചുമക്കൾക്ക് നാണക്കേടാണ്. എന്തിനാ അമ്മ ആ വീട്ടിലൊക്കെ പോയിരിക്കുന്നത്? ഇവിടെ ടിവിയും കണ്ടുകൊണ്ടിരുന്നുകൂടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം, അല്ലാതെ അയൽവാസികളാണെന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ വന്നിരിക്കേണ്ട ആവശ്യകത എന്താ? കൊച്ചുമക്കൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തു ചെയ്യാനാണ്? അയൽബന്ധങ്ങൾ മുറിച്ചെറിയേണ്ടി വരുന്നു. എന്നിട്ടും അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മാധവിയമ്മ മീനാക്ഷിയോട് ചോദിച്ചു, എത്ര നാളായടി ഇത്രയും അടുത്തു നിന്ന് സംസാരിച്ചിട്ട്? എന്തെങ്കിലുമൊക്കെ പറയടി, കേൾക്കട്ടെ. നിനക്കൊന്നും പറയാനില്ലാണ്ടായോ? മീനാക്ഷിയുടെ കണ്ണുകൾ നനഞ്ഞു. മാധവിയമ്മയുടെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിലിരുന്ന് എത്രയെത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്തെല്ലാം കഥകൾ! ഓരോന്ന് പറയുന്നതിനിടെ മാധവിയമ്മ പേൻ ചീപ്പ് കൊണ്ട് മുടി ചീകിത്തരും. ഈര് നഖങ്ങൾക്കിടയിൽ വെച്ച് ശെന്ന ശബ്ദത്തോടെ അമർത്തിക്കൊന്നുതരും. പേരിട്ട് വിളിക്കാനാവാത്ത ബന്ധങ്ങളുടെ തീവ്രത. ഒരു പാട്ട് കൂടി കേൾക്കാം.

ആയുഷുമ്മയ്ക്ക് ആരായിരുന്നു ഏലിയമ്മ? ചേച്ചിയോ അനിയത്തിയോ ആൻറ്റിയോ? അങ്ങനെ ഒരു ബന്ധവും അവർ തമ്മിലില്ല. പക്ഷേ ഏലിയമ്മ ഇല്ലാത്ത ഒരു കാര്യവും ആയുഷുമ്മയുടെ വീട്ടിലുണ്ടായിട്ടില്ല. നഫീസത്തിൻ്റെ നിക്കാഹ് ഏലിയമ്മ നിന്ന് നടത്തിയെന്ന് പറയുന്നതാണ് ശരി. പിന്നീട് നഫീസത്തിൻ്റെ മുൻ ഏലിയമ്മയോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളെന്തിനാ എപ്പോഴും ഇവിടെ വരണേ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഏലിയമ്മ പിന്നെ വന്നില്ല. എല്ലാവർക്കുമൊപ്പം അബുദാബിക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആയുഷുമ്മ പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. വേലിക്കൽ നിന്ന് അവർ കണ്ടു. ഒന്നും സംസാരിച്ചില്ല, കണ്ണുകൾ മാത്രം വെറുതെ നനഞ്ഞു. അടുത്ത കൊല്ലം അബുദാബിയിൽ നിന്ന് ആയുഷുമ്മയുടെ മയ്യത്ത് വെട്ടി വന്നപ്പോൾ ഏലിയമ്മ പോയില്ല. എന്തിനാ പോണേ? അവർ പോയില്ലേ? ഇനി എന്താ? ഒരു പാട്ട് കൂടെ കേൾക്കാം.

സൗഹൃദത്തോടും സ്നേഹത്തോടുമൊപ്പം പരിഭവങ്ങളും പിണക്കങ്ങളും ഇവിടെ സ്വാഭാവികമായിരുന്നു. അല്പായുസ് മാത്രമുള്ള പിണക്കങ്ങളും തർക്കങ്ങളും മിണ്ടില്ല എന്ന് വെച്ച് ബലം പിടിച്ചിരുന്നാലും അപ്പുറത്തു നിന്ന് അവൾ വന്ന് നോക്ക് ചേച്ചി പാല് പിരിഞ്ഞുപോയി, ചിരി പാലുണ്ടെങ്കിൽ താ ചേച്ചി മോൻ വരാറായെന്ന് പറയുമ്പോൾ ഞാനങ്ങ് അലിഞ്ഞുപോകും. അല്ലെങ്കിൽ തന്നെ അവളൊരു ദിവസമൊന്ന് മിണ്ടാതിരുന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലും, വടക്കെതിലെ ശാരദയോട് ഞാൻ മിണ്ടില്ല, എന്നോട് പറയാതെ അവൾ മൂകാംബികയിൽ പോയില്ലേ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ ശാരദ വന്നു. ദാ ചേച്ചി മൂകാംബികയിലെ പ്രസാദം. അല്പം കെറിവിച്ചിട്ട് പ്രസാദം വാങ്ങി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ശാരദയും കൂടെ ചെന്നു. ഇത്രയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പിണക്കമെന്ന ഭാവത്തോടെ സൗഹൃദമായ അയൽബന്ധങ്ങളുടെ ശീലുകൾ. ഇനി അതൊക്കെ ഓർമ്മയുടെ തുരുത്തുകളിൽ ഹരിതാഭമായി നിൽക്കട്ടെ. ഒരു പാട്ട് കൂടി കേൾക്കാം.

ഇലകൾ കൊഴിഞ്ഞ് കടമ്പ് മരം കാളിന്തി തീരത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. രാധയും രാധികമാരുമൊക്കെ ഒഴിഞ്ഞുപോയിരിക്കുന്നു. സല്ലാപങ്ങളും സന്തോഷങ്ങളും സൗഹൃദങ്ങളുമൊക്കെ വിദൂരത്തായി. തിരക്കും വേഗവും ആകാംക്ഷയും മത്സരങ്ങളുമെല്ലാം ചേർന്ന് ബന്ധങ്ങളെ മുറിച്ച് മുറിച്ച് നമ്മൾ ബോൺസായി തുല്യമാക്കി. അല്ലേ അല്ലേ, ഒരു പാട്ട് കൂടെ കേട്ടാലോ?

കൺമുമ്പിൽ ഇടിഞ്ഞു തീരുന്ന അയൽപക്കങ്ങളുടെ സൗഹൃദങ്ങൾ എല്ലാറ്റിനും സന്ധ്യയാകാറായിരിക്കുന്നു. നന്മകളുടെ സൂര്യൻ അസ്തമിക്കുകയാണോ? അപ്പുറം ഇപ്പുറം കളങ്കലേശമില്ലാതെ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളോട് നീതി പുലർത്തുന്ന ചില അഗ്രഹാരങ്ങളും അപൂർവം ചില ഗ്രാമങ്ങളും മാത്രമാണ് അയൽപക്കങ്ങളെ സംബന്ധിച്ച വികാരങ്ങളുടെ കയ്യൊപ്പ് ഹൃദയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മറ്റെല്ലാ അയൽപക്കങ്ങളിലും ഷോകളുടെ ഇരുട്ട് മുദ്രവയ്ക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാലും നിനക്കും എനിക്കുമിടയിൽ ഒടിച്ചുകുത്തിയ വേലിപ്പത്തലിനുമപ്പുറം പങ്കുവയ്ക്കാനാവുന്ന എന്തൊക്കെയോ ഇനിയുമില്ലേ? എങ്കിൽ ഹൃദയങ്ങൾക്കിടയിൽ ഒരു മുള്ളുവേലി പടരാതെ നോക്കാൻ നമുക്കെന്തു ചെയ്യാം? കുത്തിനോവിക്കാത്തൊരു ചോദ്യമായി, സൗമ്യവും മധുരവുമായി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ? നല്ലതാണ്, ഒന്നിരുത്തി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി തന്നെ. ഉന്മേഷപരമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സുഖമായി ഉറങ്ങിയേ തീരൂ. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.